നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കൊലവർഷം 1201 മേടമാസം 29 തീയതി, 2026 മെയ് മാസം 12 തീയതി ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 58:45. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം ഈ ദശകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്നും ദേശീയ വിഭവങ്ങൾക്കുമേൽ അതുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളെ സംഘർഷത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഗവൺമെന്റ് തുടർച്ചയായി ശ്രമിച്ചു വരികയാണെന്ന് മോദി വഡോദരയിൽ പറഞ്ഞു. ഇന്ത്യയുടെ ഭക്ഷ്യശേഖരം ഉയർന്ന തോതിലാണെന്നും രാജ്യത്ത് ഒരിടത്തും ഭക്ഷ്യക്ഷാമമില്ലെന്നും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ സെഹത് പദ്ധതിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഹൈക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ജാമ്യാപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ നടപടികൾ നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ജാമ്യാപേക്ഷകൾ സ്വയം ലിസ്റ്റ് ചെയ്യാനും തീർപ്പാക്കലിന് സമയപരിധി നിശ്ചയിക്കാനും കോടതി ആവശ്യപ്പെട്ടു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗോഹട്ടിയിലെ ഖാനാപാഡ വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ രാവിലെ 11:40 ചടങ്ങ്. തമിഴ്നാട്ടിലെ അണ്ണാ DMK നിയമസഭാ കക്ഷിയിൽ ഭിന്നത രൂക്ഷം. പാർട്ടിയിലെ 30 അംഗങ്ങൾ പി വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്ത് പ്രോട്ടം സ്പീക്കർ കറുപ്പയ്യയ്ക്ക് കത്തു നൽകി. 17-അംഗ വിഭാഗം എടപ്പാടി പളനിസ്വാമിയെ നേതാവായി തീരുമാനിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം ഇന്നും നാളെയും മറ്റന്നാളും നിലയത്തിൽ മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. രാവിലെ ചടങ്ങിൽ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ 3 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
0: ന്യൂസ് റെയിൻബോ.

ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബെഡ് കോഫി എത്തിക്കഴിഞ്ഞു. കൂടെ ഞാനും ഉണ്ട്, സുരേഷ് കാഞ്ഞിരക്കാട്. 7 മണിവരെയാണ് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയം. ഒരു ആവറേജ് ശമ്പളമുള്ള ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരൻ, സാമ്പത്തികമായി അത്ര മെച്ചമല്ലാത്ത ഫാമിലിയുമാണ് ആളുടേത്. രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ സമയത്ത് ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി അയാൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനം എന്ത് ചെയ്തു? ജീവനക്കാരെ എല്ലാം കുറച്ചു. അവിടെ നിന്ന് പിരിച്ചുവിടാൻ തീരുമാനിച്ചവരുടെ ലിസ്റ്റിൽ ഇയാളും പെട്ടു. ഈ സാഹചര്യത്തിൽ മറ്റൊരു ജോലി പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് ഇല്ല, ഒരിക്കലും ഇല്ല. മാന്ദ്യമാണല്ലോ, കയ്യിലാണെങ്കിലോ പണവും ഇല്ല. ഇനി എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും എന്നാലോചിച്ച് മനസ്സ് തകർന്നിരിക്കുമ്പോഴാണ് ആളുടെ ഒരു പഴയ സുഹൃത്തിനെ ആകസ്മികമായി കണ്ടുമുട്ടുന്നത്. കാര്യങ്ങളെല്ലാം അറിഞ്ഞ ചങ്ങാതി കുറേ സമാധാന വാക്കുകൾ പറഞ്ഞു. ജോലിയെല്ലാം പോയതിനു ശേഷം പിന്നീട് മറ്റ് രംഗങ്ങളിൽ ശോഭിച്ച ആളുകളെ പറ്റി പറഞ്ഞു. പക്ഷേ അതൊന്നും നമ്മുടെ ചെറുപ്പക്കാരൻ്റെ മനസ്സിലേക്ക് കയറിയതേയില്ല. അവസാനം കൂട്ടുകാരൻ ചോദിച്ചു, ആട്ടെ ഇത് പറ, നിനക്ക് എത്രയാണ് ശമ്പളം കിട്ടിയിരുന്നത്? അയാൾ തുക പറഞ്ഞു. എത്ര വർഷമായി നീ അവിടെ ജോലി ചെയ്യുന്നു? 6 വർഷം. ശമ്പളം കൂട്ടിക്കിട്ടുക വല്ലതും ചെയ്തിരുന്നോ? വളരെ കുറച്ച്. എന്നിട്ട് ഈ 6 വർഷം കൊണ്ട് നീ എന്തൊക്കെ സമ്പാദിച്ചു? കാര്യമായിട്ടൊന്നുമില്ല, ഒരു ബൈക്ക് വാങ്ങി, വീട് മെയിൻ്റനൻസിന് കുറേ പൈസ ചിലവാക്കി, അതിൽ കുറച്ച് കടം തീരാനും ഉണ്ട്. എന്നാലേ 6 വർഷം കൊണ്ട് കാര്യമായൊന്നും നേടാൻ സഹായിക്കാത്ത ഈ ജോലിയെപ്പറ്റി ഇനി നീ വിഷമിക്കരുത്. ഇതിലിനി 30 കൊല്ലം ഇരുന്നാലും നീ വലുതായൊന്നും നേടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതൊരു അവസരമായി കരുതി മുന്നോട്ട് പോവുക. നിനക്ക് കഴിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യമുണ്ട്, നല്ല ബന്ധങ്ങളുമുണ്ട്. മറ്റൊരു മേഖലയിലേക്ക് ട്രൈ ചെയ്താൽ എന്താണ്? യെസ്, ജോലിയിൽ നിന്നും പിരിഞ്ഞപ്പോൾ കിട്ടിയ തുക കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങി ആത്മാർത്ഥ പരിശ്രമത്തിൽ അയാൾ നല്ല നിലയിലെത്തി കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ എന്നതാണ് ശുഭപരിവസായിയായ ഈ സംഭവകഥയുടെ ബാക്കി. ഇതിൽ നിന്നും നമുക്കൊരു സന്ദേശം കിട്ടുന്നുണ്ട്, ഓരോ അവസാനവും ഒരു തുടക്കമാണ് എന്ന തിരിച്ചറിവ്. ഇതാണ് ആദ്യം ഉണ്ടാകേണ്ടത്. വീണ്ടും തുടങ്ങുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, പക്ഷേ ജീവിതത്തിൽ പല സമയത്തും ഇത്തരം തുടക്കം നമുക്ക് ആവശ്യമായി വരും. ഉത്സാഹവും ശുഭാപ്തി വിശ്വാസവും ഉണ്ടെങ്കിൽ ഒന്നല്ല 1000 അവസരങ്ങൾ നമുക്ക് മുന്നിലെത്തും. കൂടുതൽ മത്സ്യം പിടിക്കുമെന്ന് ബെറ്റ് വെച്ച് പുഴയിൽ ചൂണ്ടയിടാൻ പോയ 2 കൂട്ടുകാരെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരാൾക്ക് ആദ്യം മീൻ കിട്ടി, വീണ്ടും ഒന്നുകൂടി കിട്ടി, പിന്നെ 3-ാമതും. എന്നാൽ അതുവരെ ഒന്നും കിട്ടാതായ കൂട്ടുകാരൻ ചൂണ്ടയും വലിച്ചെറിഞ്ഞു പോകാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടു നിന്നിരുന്ന ഒരു വൃദ്ധൻ അയാളോട് പറഞ്ഞു, നിരാശപ്പെടരുത്, പുഴയിൽ ഇനിയും ധാരാളം മത്സ്യങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ചൂണ്ടയിട്ടാൽ മാത്രമേ അവ നമുക്ക് കിട്ടുകയുള്ളൂ. ചൂണ്ട വലിച്ചെറിഞ്ഞ് നിങ്ങൾ പോയാൽ ഒന്നും സംഭവിക്കില്ല. പറഞ്ഞു വന്ന സംഗതിയെല്ലാം ക്ലിയറായില്ലേ? ഓക്കെ, എങ്കിൽ സോങ് ബ്രേക്ക്.

0: Friendship is inexplicable. It should not be explained or defined if one doesn't want to kill it. സൗഹൃദം വിശദീകരണത്തിനുമൊക്കെ അതീതമാണ്. അതിനെ നശിപ്പിക്കേണ്ട, അത് ഇല്ലാതാക്കേണ്ട എന്നുണ്ടെങ്കിൽ ഒരിക്കലും സൗഹൃദത്തെ വ്യാഖ്യാനിക്കാനോ വ്യക്തമാക്കാനോ നിർവചിക്കാനോ ഒന്നും ശ്രമിക്കാതിരിക്കുക. യെസ്, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് മറ്റൊരു മനോഹരമായ പ്രസ്താവന. ഇത് മാക്സ് ജേക്കബ് പറഞ്ഞതാണ് കേട്ടോ. 19-20 നൂറ്റാണ്ടുകളിലായി ജീവിച്ച ഫ്രഞ്ച് കവി മാക്സ് ജേക്കബ്. ഇദ്ദേഹം ഒരു കവി മാത്രമല്ല, ഒരു ചിത്രകാരനും എഴുത്തുകാരനും നിരൂപകനും കൂടിയായിരുന്നു. പ്രതിരൂപാത്മകത്വവും അയഥാർത്ഥവാദവും, സിംബലിസം ആൻഡ് സറിയലിസം, ഇവ അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകതകളാണ്. പേരുകേട്ട കവിയൊക്കെ ആയിരുന്നു എങ്കിലും സാമ്പത്തിക ഭദ്രത ഒട്ടുമില്ലാത്ത ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 2nd World War ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ചായിരുന്നു മാക്സ് ജേക്കബിൻ്റെ അന്ത്യം. ഓക്കെ, ഇദ്ദേഹം എഴുതിയ പോപ്പുലറായ ചില കവിതകൾ ഇവയാണ്: ലവ് ഓഫ് ദി നെയ്ബർ, ബാലഡ് ഓഫ് ദ കൺട്രി എക്സൈൽ, ഹെൽ ഇസ് ഗ്രാജുവേറ്റഡ്, പേഷ്യൻസ് ഓഫ് എൻ ഏഞ്ചൽ, ഒരെണ്ണം കൂടി, ഒരു കവിത കൂടി, റെയിൻബോ. പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത് റെയിൻബോ FM 107.5 ആൻഡ് ദിസ് ഇസ് ബെറ്റ് കോഫി.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM റെയിൻബോ 107.5 ൽ ബെറ്റ് കോഫി.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: ജീവിക്കാനായിട്ട് നമുക്ക് ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ എന്നൊന്ന് കരുതൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരിക്കലേ ഒരു വെബ്സൈറ്റ് ഇങ്ങനെയൊരു സർവേ നടത്തിയിരുന്നു. ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് പലരുടെയും ഉത്തരങ്ങൾ സുഹൃത്തുക്കളെയെല്ലാം കൂട്ടി വലിയ പാർട്ടി നടത്തി ആഘോഷിക്കും, അറിയാവുന്നവരെ എല്ലാവരെയും കൂട്ടി സെലിബ്രേറ്റ് ചെയ്യും എന്നിങ്ങനെയൊക്കെ ആയിരുന്നു. ദാറ്റ് ഇസ് ഇങ്ങനെയുള്ള ആഘോഷ ഉത്തരങ്ങളായിരുന്നു അധികവും വന്നത്. ഓഫ് കോഴ്സ് ജീവിതം ഒരു സെലിബ്രേഷൻ തന്നെയായി കാണാം നമുക്ക്. എന്നാൽ ലൈഫ് മുഴുവനും പാർട്ടി നടത്തി ആഘോഷിക്കുവാനുള്ളതാണ് എന്ന് ചിന്തിച്ചാൽ അതൊരു നല്ല കാഴ്ചപ്പാടാണോ? ആഘോഷം എന്നതിന് പാർട്ടി നടത്തുക എന്ന അർത്ഥം മാത്രമല്ല ഉള്ളത്. ഓൾറൈറ്റ്, നമുക്ക് കാരോൾ ആൻ എന്നൊരു കവയിത്രിയുടെ വൺ മോർ ഡേ ടു ലിവ് എന്ന കവിതയിലെ വരികളൊന്ന് നോക്കാം. ബെഡ് കോഫിയുടെ മൂന്നാമത്തെ സെഗ്മെന്റാണ്. ഇഫ് ഐ ഹാഡ് ഓൺലി വൺ മോർ ഡേ ടു ലിവ്, ഐ വുഡ് ട്രൈ മൈ ബെസ്റ്റ് ടു പുട്ട് എ സ്മൈൽ ഓൺ സംവൺസ് ഫേസ്. കവിതയിലെ തുടക്കത്തിലെ വരികൾ ഇങ്ങനെയാണ്. ഒരു ദിവസം മാത്രമേ എനിക്കിനി ജീവിക്കാൻ ലഭിക്കുന്നുള്ളൂ എങ്കിൽ മറ്റുള്ളവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർത്തുവാൻ ഞാൻ പരമാവധി ശ്രമിക്കും. ഞാൻ കാരണം കരയേണ്ടി വന്ന എല്ലാവരോടും ക്ഷമ ചോദിക്കും. ഇതാണ് അടുത്ത ലൈൻ. ബാക്കിയുള്ള വരികൾ കൂടി കേട്ടോളൂ. ആരെയെങ്കിലും വേദനിപ്പിക്കുന്ന വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ തിരിച്ചെടുക്കും. എന്നിട്ട് അവരുടെ ഹൃദയം പൊട്ടിച്ചിരിയും സന്തോഷവും കൊണ്ട് നിറയ്ക്കും. ഒരാളെപ്പോലും എന്നിൽ നിന്നും അകറ്റി നിർത്തില്ല. ഒരു സുഹൃത്തിനെയും വിഷമിപ്പിക്കില്ല. കാരണം അവസാനം വരെ അവരെ സ്നേഹിക്കേണ്ടയാളാണ് ഞാൻ. ഓക്കെ, ഇത്രയും പറഞ്ഞിട്ട് കാരോൾ നമ്മളോട് ഒരു ചോദ്യം

0: കൂടി ചോദിക്കുന്നുണ്ട്, ചോദ്യമല്ല ഒരു സജഷൻ, എന്തുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് എന്ന് കരുതി ജീവിച്ചുകൂടാ? ഇതാണ് ആ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ താൻ കവിതയിലൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കാൻ കഴിയുമല്ലോ എന്നാണ് അവർ ഉദ്ദേശിച്ചത്. നമ്മുടെയൊക്കെ ഒരു വിചാരം എന്താ, നമുക്കിനിയും ധാരാളം ആയുസ്സുണ്ടെന്നാണ്. അങ്ങനെ ഉണ്ടാവട്ടെ, എങ്കിലും മരണം എന്ന സംഭവം പ്രവചനാതീതമായതുകൊണ്ട് ജീവിതത്തിലെ സകല കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്ന ആ സമയത്ത് നേരെയാക്കുന്നതല്ലേ നല്ലത്? അങ്ങനെയാകാൻ വേണ്ടി ഈ ഒരു ചിന്ത നമ്മളെ സഹായിക്കും. കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മളെ അസ്വസ്ഥരാക്കുന്നതും നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വഴക്കുകൂടുന്നതൊക്കെ കുറയും. എപ്പോൾ ഓരോ ദിവസവും നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് എന്ന് കരുതി ജീവിച്ചാൽ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പല തെറ്റുകളുടെയും അറിഞ്ഞു തന്നെ പറയുന്ന നുണകളുടെയും പിന്നിലുള്ള ഒരു കാരണം അവയ്ക്കെല്ലാം പിന്നീട് പരിഹാരം ചെയ്യാൻ കഴിയും എന്ന മിഥ്യാധാരണയാണ്. പക്ഷേ ചെയ്യുന്ന തെറ്റുകളെല്ലാം തിരുത്തി എല്ലാം ക്ലിയർ ആക്കിയ ശേഷം ഇവിടെ നിന്ന് പോകുന്നവരുടെ എണ്ണം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കോളൂ. മരണത്തെ ഭയപ്പെടണം എന്നൊന്നും അല്ല കേട്ടോ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം. അങ്ങനെ ഒരു അവബോധമുണ്ടെങ്കിൽ ആയുസ് എന്നത് നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായേക്കാം. അതാണ് പറഞ്ഞു വന്നത്. ആ വ്യത്യാസമുണ്ടല്ലോ, അത് ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഐഡിയ എങ്ങനെയുണ്ട്? നല്ലതല്ലേ?
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM റെയിൻബോ 107.5 ബെഡ് കോഫി.
2: उठ सबके कदम देखो रंग

0: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: എന്റെ ധാരണകളും വിശ്വാസങ്ങളും മാത്രം ശരി, നിങ്ങളുടേതെല്ലാം തെറ്റ്. ഈ ഒരു മനോഭാവം നമ്മൾ പല മേഖലകളിലും പലയിടത്തും കാണാറുണ്ട്. അസഹനീയത, ഇൻടോളറൻസ്, ഇത് ആരെയും ബാധിക്കാം. ഗ്രൂപ്പുകളെ ആയാലും ഒറ്റയ്ക്ക് ഓരോ വ്യക്തികളെ ആയാലും നമ്മൾ അവർ എന്ന വേലിക്കെട്ട് നിർമ്മിച്ച് ആളുകളെ തമ്മിൽ അകറ്റുന്ന ആറ്റിറ്റ്യൂഡാണിത്. പക്ഷേ നമുക്കിത് ഇല്ലാതാക്കാൻ കഴിയും കേട്ടോ. ദാ ഈ ഒരു സംഗതി ഒന്ന് കേൾക്കൂ. ഡോക്ടർ മാർട്ടിൻ ലൂഥർ കിങ്ങിൻ്റെ സ്മാരകമായ ദ കിങ് സെൻറ്ററിലുള്ള ആർക്കൈവ്സിൽ തീയതി വയ്ക്കാത്ത ഒരു കത്ത് കാണാൻ സാധിക്കും. ജെഫേഴ്സൺ പോളണ്ട് എന്നൊരാൾ എഴുതിയതാണ്. ആളുടെ മുത്തച്ഛൻ, അതായത് പോളണ്ടിൻ്റെ മുത്തച്ഛനെ പറ്റിയാണ് കത്തിൽ പറയുന്നത്. ഓക്കെ, ആ കത്തിൻ്റെയും അതിന് ഡോക്ടർ കിങ് അയച്ച മറുപടിയുടെയും പ്രസക്തമായ ഭാഗങ്ങളാണ് ബിറ്റ് കോഫി ഈ ലാസ്റ്റ് സെഗ്മെൻറ്റിൽ പറയുന്നത്. ഓൾ റൈറ്റ്, ജെഫേഴ്സൺ പോളണ്ടിൻ്റെ കത്തിലെ ഭാഗം ഇങ്ങനെയാണ്. ഡിയർ ഡോക്ടർ കിങ്, ഞാൻ ജെഫേഴ്സൺ പോളണ്ട്. താങ്കളുടെ അറിവിലേക്കായി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് അങ്ങയ്ക്ക് റോസ് മല്ലിൻ എന്നൊരാൾ കത്തയച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? മുൻവിധി എന്ന സ്വഭാവത്തെ വിമർശിക്കുന്ന ഒരു കവിതയായിരുന്നു ആ കത്തിൽ. ആ റോസ് മല്ലിൻ എൻ്റെ മുത്തച്ഛനാണ്. വംശീയ വിദ്വേഷം കൊണ്ട് അന്ധനായ ഒരാളായിരുന്നു അദ്ദേഹം ചെറുപ്പത്തിൽ. എന്നാൽ അകാരണമായി എൻ്റെ പേരിൽ ഒരു കുറ്റം ചാർത്തപ്പെട്ട് എന്നെ ജയിലിലടച്ചപ്പോൾ ആള് തകർന്നുപോയി. തൻ്റെ മുൻവിധികൾ എത്ര വലിയ മണ്ടത്തരങ്ങളായിരുന്നു എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് ഈ സംഭവം വേണ്ടി വന്നു, ഇത്ര വർഷങ്ങൾ വേണ്ടി വന്നു. താൻ ഒരടിസ്ഥാനവുമില്ലാതെ മനസ്സിൽ സൂക്ഷിക്കുകയും പുറമേ കാണിക്കുകയും ചെയ്ത വെറുപ്പ് ഏറ്റവും മോശമായ ഒരു ചിന്തയായിരുന്നു എന്ന പശ്ചാത്താപത്തിൽ നിന്നുമാണ് അദ്ദേഹം മുൻവിധിയെ വിമർശിച്ചുകൊണ്ട് ഒരു കവിത എഴുതി അങ്ങേക്ക് അയച്ചത്. ഇതറിഞ്ഞപ്പോൾ എനിക്കുണ്ടായൊരു സന്തോഷം. ആ സമയം ഞാൻ മറ്റൊരു പട്ടണത്തിലായിരുന്നു. മുത്തച്ഛനെ എൻ്റെ സന്തോഷവും അഭിമാനവും അറിയിക്കണം എന്ന് വിചാരിച്ചിരിക്കെ എനിക്ക് വീട്ടിൽ നിന്നും ടെലിഗ്രാം വന്നു, അദ്ദേഹം മരിച്ചുപോയി എന്ന്. യെസ്, ഇതാണ് മാർട്ടിൻ ലൂഥർ കിങ്ങിന് ജെഫേഴ്സൺ പോളണ്ട് എഴുതിയ കത്തിൻ്റെ ചുരുക്കം. വംശവിദ്വേഷം മുത്തച്ഛൻ്റെ മനസ്സിനെ ബാധിച്ചതും അത് മാറിയപ്പോൾ പശ്ചാത്തപിച്ചതുമൊക്കെ കത്തിൽ പറഞ്ഞിരിക്കുന്നു, കേട്ടല്ലോ. ഇനി മാർട്ടിൻ ലൂഥർ കിങ്ങിൻ്റെ മറുപടി കൂടി കേട്ടോളൂ. ഡിയർ മിസ്റ്റർ പോളണ്ട്, താങ്കളുടെ കത്ത് കിട്ടി. ഞാൻ ഓർക്കുന്നു മിസ്റ്റർ റോസ് മല്ലിൻ അയച്ച കവിതയെപ്പറ്റി. ആദ്യം വായിച്ചപ്പോൾ എനിക്കത് ശരിക്കും വ്യക്തമായില്ലായിരുന്നു കവിത. നിങ്ങളുടെ കത്ത് കണ്ടപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. മിസ്റ്റർ മള്ളിനിലുണ്ടായ മാറ്റം അത്ഭുതകരം തന്നെയാണ്, പ്രതീക്ഷ നൽകുന്നതുമാണ്. വെറുപ്പും മുൻവിധികളുമെല്ലാം എത്രയോ കാലം മനസ്സിൽ നീണ്ടു നിന്നാലും വളരും തോറും മാറി വരാം എന്നത് ഏറെ പ്രചോദനം നൽകുന്ന ഒരു തിരിച്ചറിവാണ്. അതിന് അറിഞ്ഞോ അറിയാതെയോ താങ്കളും ഒരു നിമിത്തമായി. മുൻവിധികളൊന്നും ഇല്ലാത്ത സമഭാവന നിറഞ്ഞ ആ മനസ്സിനും നന്ദി പറഞ്ഞുകൊള്ളട്ടെ. താങ്ക് യു. യെസ്, റോസ് മല്ലിൻ എന്ന ആ മുത്തച്ഛൻ ഇൻടോളറൻസിൻ്റെ, അസഹിഷ്ണുതയുടെ പിടിയിലായിരുന്നു. കൊച്ചുമകനാണെങ്കിൽ നേരെ എതിർദിശയിലും. ഓക്കെ, നെൽസൺ മണ്ടേല പറഞ്ഞതുപോലെ തൊലിയുടെ നിറം കൊണ്ടോ വിശ്വാസങ്ങൾ കൊണ്ടോ ജീവിത പശ്ചാത്തലം കൊണ്ടോ പരസ്പരം വെറുക്കുന്നവരായി ഒരാളും ജനിക്കുന്നില്ല. അങ്ങനെ വെറുക്കാൻ നമ്മൾ പഠിച്ചു പോകുന്നതാണ്. അപ്പോൾ വെറുക്കാൻ പഠിക്കാമെങ്കിൽ എന്തുകൊണ്ട് സ്നേഹിക്കാൻ പഠിച്ചുകൂടാ? തീർച്ചയായും കഴിയും. കാരണം വെറുപ്പിനേക്കാളും വിദ്വേഷത്തിനേക്കാളും എളുപ്പത്തിൽ സ്വാഭാവിക രീതിയിൽ സ്നേഹം നമ്മുടെ മനസ്സിൽ വരും. യെസ് ബഡീസ്, അതായത് മനസ്സിലെ വേലിക്കെട്ടുകൾ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും.

കാര്യങ്ങളെ കാണാൻ വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടായാൽ മതി. ഞങ്ങളും നിങ്ങളും എന്നില്ല എന്ന അടിസ്ഥാന സത്യം മനസ്സിലാക്കിയാൽ മതി. ആ വേർതിരിവ് കൃത്രിമമാണ്, യഥാർത്ഥമല്ല. ഞങ്ങളും നിങ്ങളുമല്ല ഉള്ളത്, നമ്മൾ മാത്രമാണ്. ഒരു ലോകം, ഒരു ജനത, ഒരു കുടുംബം. ഞങ്ങളില്ല, നിങ്ങളില്ല, നമ്മൾ മാത്രം. വസുധൈവ കുടുംബകം. അതെ ജങ്ങാതീസ്, മഹത്തായ ഈ ചിന്തയാണ് നമ്മൾ ഇന്ന് ബെഡ് കോഫിയിൽ അവസാനം ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, റൈറ്റ്. അപ്പോൾ എല്ലാവരും ഓൾ സെറ്റാണല്ലോ അല്ലേ ഇന്നത്തെ സന്തോഷങ്ങൾക്കായിട്ട്. എൻജോയ് ദ ഡേ. നമുക്ക് നാളെ മീറ്റ് ചെയ്യാം ഇവിടെ സെയിം ടൈം. ബൈ ഫോർ നൗ. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ട്. ആകാശവാണി FM Rainbow 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 1:33. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ഈ അറിയിപ്പുകൾക്ക് ശേഷം 8:15 വരെ കേൾക്കാം ലിസ്ണേഴ്സ് ചോയ്സ്. സ്വാഗതം കൊച്ചി. 8:30 മുതൽ 10 മണി വരെ സവാരി ടൈം. 10 മുതൽ 11 മണി വരെ വാട്സ്ആപ്പ്. പതിനൊന്ന് മുതൽ 12 മണി വരെ വാട്സ്ആപ്പ് ഇന്ററാക്റ്റീവ് പ്രോഗ്രാം വോയ്സ് യുവർ ചോയ്സ്. 12 മുതൽ 2 മണി വരെ ഫോണിൻ പരിപാടി യുവർ ചോയ്സ്. 2:15 മുതൽ 3 മണി വരെ നോൺ സ്റ്റോപ്പ് റെയിൻബോ. 3 മുതൽ 5 മണി വരെ വിവിധ് ഭാരതി മുംബൈ റിലേ. വൈകിട്ട് 5 മുതൽ രാത്രി 8 മണി വരെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. 8 മുതൽ 9 മണി വരെ കരിയർ വിശേഷങ്ങളും പാട്ടുകളുമായി കരിയർ കണക്ട്. 9 മുതൽ 11 മണി വരെ രാഗം സംഗീതം. 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. രാവിലെ 7:25 ഉച്ചയ്ക്ക് 12:50 വൈകിട്ട് 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. രാവിലെ 8:15 ഉച്ചയ്ക്ക് 2 മണിക്കും ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് പ്രോഗ്രാം ഹൈലൈറ്റ്സ്.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: You are listening to Rainbow FM Kochi 107.5. Musically yours.
2: സ്വാഗതം.
3: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 7 മണി കഴിഞ്ഞ് 4:44. ശ്രോതാക്കൾ തെരഞ്ഞെടുത്തയച്ച ഗാനങ്ങൾ കോർത്തിണക്കിയ സ്വാഗതം കൊച്ചി ആരംഭിക്കുകയാണ്.

നിങ്ങളോടൊപ്പം ഞാൻ രതീഷ് കുമാർ. ചോറ്റാനിക്കര നിന്നുമുള്ള പ്രിയ ശ്രോതാവ് ഉണ്ണികൃഷ്ണൻ KS അയച്ചു തന്ന ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ.

പ്രേം നസീർ, വിജയശ്രീ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ടി ആർ രഘുനാഥ് സംവിധാനം ചെയ്ത 1974 പുറത്തിറങ്ങിയ അങ്കത്തട്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. കെ പി ഉമർ, സുജാത എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കെ ടി മുഹമ്മദ് തിരക്കഥാ സംഭാഷണം രചിച്ച് പി ജി വാസുദേവൻ സംവിധാനം ചെയ്ത് 1973 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ദൃക്സാക്ഷി. ഈ ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി വി ദക്ഷിണാമൂർത്തി ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ ഇനി.

എഴുപതുകളിലെ ഒരു ഫാസ്റ്റ് ഡാൻസ് ട്രാക്ക് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഗാനങ്ങളിലൊന്ന് ഈ ഗാനമായിരിക്കും അല്ലേ. പ്രേംനസീർ, ജയൻ, സീമ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ബേബി സംവിധാനം നിർവഹിച്ച് 1979 പുറത്തിറങ്ങിയ പ്രഭു എന്ന ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ കേട്ടത്. പാടിയത് യേശുദാസ്, വരികൾ ഏറ്റുമാനൂർ ശ്രീകുമാർ, സംഗീതം ശങ്കർ ഗണേഷ്. സുഖകരമല്ലാത്ത ബാല്യത്തിൻ്റെ അനുഭവങ്ങളിലൂടെ വളർന്ന രാജൻ ധിക്കാരിയായി വളർന്നു. അമ്മാവൻ്റെ സംരക്ഷണയിൽ വളർന്നിട്ടും അമ്മാവനോട് ഏതറ്റം വരെയും കയർത്ത് സംസാരിക്കും. അനീതി കണ്ടാൽ എതിർക്കും, അത് അമ്മാവൻ്റെ ഭാഗത്തു നിന്നായാലും. അപ്പോഴും മുറപ്പെണ്ണായ സുമിത്ര തൻ്റേത് മാത്രമാവണമെന്ന് അയാൾക്ക് നിർബന്ധമുണ്ട്. അച്ഛൻ കൊണ്ടുവരുന്ന വിവാഹാലോചനകൾക്കും രാജനുമിടയിൽ തിങ്ങുന്ന സുമിത്ര. സംഘർഷഭരിതമായ ഇത്തരം കഥാസന്ദർഭങ്ങളിലൂടെ വികസിക്കുന്ന ചിത്രമായിരുന്നു 1977 പുറത്തിറങ്ങിയ ഊഞ്ഞാൽ. ശ്രീദേവി സുമിത്ര എന്ന കഥാപാത്രത്തെയും എം ജി സോമൻ രാജൻ എന്ന കഥാപാത്രത്തെയും അവതരിപ്പിച്ച ഈ ചിത്രം ആലപ്പി ഷെരീഫ് കഥാ തിരക്കഥ സംഭാഷണം നിർവഹിച്ച് ഐ വി ശശി സംവിധാനം ചെയ്യുകയാണുണ്ടായത്. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ ഇനി. വരികൾ ബിച്ചു തിരുമല, സംഗീതം ജി ദേവരാജൻ.

1976 പുറത്തിറങ്ങിയ പിക് പോക്കറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. വരികൾ പാപ്പനംകോട് ലക്ഷ്മണൻ, സംഗീതം എം കെ അർജുനൻ. അല്പസമയത്തിനകം വാർത്തകൾ തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം 7:35 സ്വാഗതം കൊച്ചി. തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മതിയായ ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. NDA അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ 3rd തവണ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തീരുമാനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം കാത്ത് സംസ്ഥാനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സ് ദിനം. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരി അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയെയും രാജ്യം തരണം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും പൊതുഗതാഗത സൌകര്യമോ ഇലക്ട്രിക് വാഹനങ്ങളോ ഉപയോഗിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1,14,00,000 LPG സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മ ആവർത്തിച്ചു. ഗൾഫ് പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ പൌരന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്നതിനായി മന്ത്രാലയം പ്രത്യേക കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി അസീം ഹാജൻ അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: Ministry of External Affairs continues to closely monitor the developments in the Gulf and West Asia region. Our efforts are focused on ensuring the safety and welfare of the large Indian community in the region. We are in constant touch with the state governments and union territories for sharing information and to coordinate our efforts. The dedicated special control room in the ministry is operational to respond to queries from Indian nationals and their families. Our embassies and consulates in the region are operating round the clock helplines to provide timely assistance to Indian nationals.
0: രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശ യാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണം. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതി വാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126 അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ ഇന്നാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, BD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്ന് ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം തേടുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച 3 വരുമായും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അദ്ദേഹം വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള ഉഭയകക്ഷി വിഷയങ്ങളും പരസ്പര

0: താല്പര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞി മാക്സിമയുമായും പ്രധാനമന്ത്രി റോബ് ഗെട്ടനുമായും ചർച്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ന് ലോക നഴ്സ് ദിനം. ലോകമെങ്ങുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും വേണ്ടിയാണ് ദിനാചരണം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ് ലൈഫ്സ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്ക് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി സ്വദേശി വിഷ്ണു, പുതുച്ചേരി സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഈ വർഷം ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിനും അതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 30 വരെ നടക്കുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഒന്നാം ഘട്ടം. ഇതിനു മുന്നോടിയായി 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ ഉണ്ടായിരിക്കും. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങൾ നൽകണമെന്നും സർക്കാർ അറിയിച്ചു. സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ രാജ്യം 3 സ്ഥാനത്താണെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. രാജ്യത്ത് നിലവിൽ 2 ലക്ഷത്തിലേറെ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടെന്നും ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ രാജ്യത്തിന് അഭൂതപൂർവമായ വളർച്ച കൈവരിക്കാനായതായും ശ്രീ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി.
2: 2014 we had just 350 to 400 startups. Today we have more than 2 lakh. We stand number 3 in the world ecosystem of startups. In just one decade our defense production has gone up by 174 times to 1.54 lakh crore and our defense export has gone up 34 times in just one decade up to 23,622 crore.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 wicket ജയം. പഞ്ചാബ് ഉയർത്തിയ 211 റൺ വിജയലക്ഷ്യം 7 wicket നഷ്ടത്തിൽ 6 ബാക്കി നിൽക്കെ ഡൽഹി മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. സൌത്ത് ഡംടം മുനിസിപ്പാലിറ്റിയിലെ നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിലെ മുൻ മന്ത്രി സുജിത് ബസുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് ഭരണകാലത്ത് മുനിസിപ്പാലിറ്റിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് സുജിത് ബസു പണവും മറ്റ് ആനുകൂല്യങ്ങളും കൈപ്പറ്റിയതായി ആരോപിച്ചാണ് നടപടി. അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 അഥവാ VBG റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് VBG റാംജി നിലവിൽ വരുന്നത്. ഗ്രാമവികസനം, കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പു നൽകി ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യം. അതിർത്തി കടന്നുള്ള ഏത് വിധത്തിലുള്ള പ്രകോപനങ്ങളെയും നേരിടാൻ രാജ്യം സുസജ്ജമെന്ന് നിയുക്ത ഇന്ത്യൻ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. വിദേശ മണ്ണിൽ നിന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും വെസ്റ്റേൺ നേവൽ കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് കൂടിയായ അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മതിയായ ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. NDA അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ 3 തവണ.

0: കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തീരുമാനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം കാത്ത് സംസ്ഥാനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സസ് ദിനം. ഐ പി എൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: News, views, entertainment.
2: This is
1: Rainbow FM 107.5. Musically yours.

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ സ്വാഗതം. കൊച്ചി തുടരുന്നു. ചോറ്റാനിക്കര നിന്നുമുള്ള പ്രിയ ശ്രോതാവ് ഉണ്ണികൃഷ്ണൻ കെ എസ് അയച്ചു തന്ന ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ.

എ ബി രാജ് സംവിധാനം ചെയ്ത് 1978 പുറത്തിറങ്ങിയ രാജു റഹീം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. വരികൾ ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം എം കെ അർജുനൻ. വിൻസെന്റ്, രവികുമാർ, എം ജി സോമൻ, ജയഭാരതി, റാണി ചന്ദ്ര എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ആലപ്പി ഷെരീഫ് കഥ, തിരക്കഥ, സംഭാഷണം നിർവഹിച്ച് ഐ വി ശശി സംവിധാനം ചെയ്ത 1976 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അയൽക്കാരി. ഈ ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി ജി ദേവരാജൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ ഇനി.

മധു, ജയഭാരതി, വിധുബാല, വിൻസെന്റ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കെ ജി സേതുനാഥ് കഥ, തിരക്കഥ, സംഭാഷണമൊരുക്കി ബേബി ഋഷി എന്നിവർ സംവിധാനം ചെയ്ത് 1973 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മനുഷ്യപുത്രൻ. ഈ ചിത്രത്തിനുവേണ്ടി വയലാർ ദേവരാജൻ ടീം ഒരുക്കിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. പാടിയത് യേശുദാസ്. ഇന്നത്തെ ഗാനങ്ങൾ സ്വാഗതം കൊച്ചിയിലേക്ക് അയച്ചു തന്ന പ്രിയ ശ്രോതാവ് ഉണ്ണികൃഷ്ണൻ KS ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു.

0: हेलो हेलो हेलो
1: ഹലോ,
0: കേൾക്കുന്നുണ്ടോ?
1: കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്.
0: ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ്.
1: മോർണിംഗ്,
0: അപ്പോൾ സ്വാഗതം കൊച്ചി കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ അല്ലേ?
1: കേട്ടുകൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ, അപ്പോൾ സന്തോഷമായി.
1: സന്തോഷായി സന്തോഷായി.
0: ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ചോറ്റാനിക്കരയാണ് വീട് എന്ന് കത്തിലുണ്ട്. ബാക്കി വിശേഷങ്ങൾ?

0: സന്തോഷമായി സന്തോഷമായി.
1: ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ചോറ്റാനിക്കരയാണ് വീട് എന്ന് കത്തിലുണ്ട്, ബാക്കി വിശേഷങ്ങൾ?
0: ചോറ്റാനിക്കര അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് എന്റെ വീട്. എന്റെ വീട്ടിൽ നിന്നും ഒരു 5 മിനിറ്റ് ദൂരം നടക്കാനില്ല അമ്പലത്തിലേക്ക്.
1: ഓക്കെ ഓക്കെ. വീട്ടിൽ പിന്നെ?
0: വീട്ടില് അമ്മയുണ്ട്, വൈഫ്, മോള്, മോൻ.
1: ഓക്കെ ഓക്കെ.
0: കല്യാണം കഴിഞ്ഞ് 2 വയസ്സുള്ള കുട്ടിയുണ്ട്, മോൻ ചിന്മയില്, അവിടെ IT എഞ്ചിനീയർ ആണ്.
1: ഓക്കെ. എല്ലാവരും ചോറ്റാനിക്കര തന്നെയാണോ താമസം?
0: എല്ലാവരും ചോറ്റാനിക്കര തന്നെയാണ്. മോളെ കല്യാണം കഴിച്ചാണ് കീഴിലത്താണ്.
1: കീഴിലാണ്. ഓക്കെ ഓക്കെ. ഓക്കെ. പിന്നെ സ്വാഗതം കൊച്ചി ഇപ്പൊ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ?
0: സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. വളരെ നല്ല പരിപാടിയാണ്. സ്വാഗതം കൊച്ചിയിലെ പാട്ടുകളെല്ലാം വളരെ ഗംഭീരമാണ്.
1: ഓക്കെ. അപ്പൊ ഇതിപ്പോ വളരെ വർഷങ്ങളായോ നമ്മൾ ഇത് ആകാശവാണി കൊച്ചി FM കേൾക്കുന്നു?
0: നേരത്തെ മുതൽ കേൾക്കാറുള്ളതാണ്.
1: ഓക്കെ.
0: കാരണം ഞങ്ങൾ ഈ പഴയ പാട്ടിനോട് കൂടുതൽ അടുപ്പം തോന്നാനുള്ള കാരണം, ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, ശ്രീദേവി എന്ന് പറഞ്ഞിട്ട്. അവിടെ ഈ കാലഘട്ടങ്ങളിലുള്ള 80 മുതലുള്ള സിനിമകൾ, അതായത് ഏകദേശം 85-90 കാലഘട്ടങ്ങളാണ് തിയേറ്റർ ഉണ്ടായിരുന്നത്, 5 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയങ്ങളിൽ ഈ പഴയകാല സിനിമകളാണ് അവിടെ കൂടുതലും വരാറുള്ളത്. അപ്പൊ ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ എല്ലാ ദിവസവും ഈ വൈകുന്നേരങ്ങളിൽ അവിടെ പോയിരിക്കും. അപ്പൊ ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ അന്ന് മുതലേ വളരെ കാര്യമായിട്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കേൾക്കും.
1: ഓ,
0: അത്തരത്തിലുള്ളൊരു ഇതായിരുന്നു ആ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നു കുറെ.
1: ഓക്കെ. നമ്മൾ തിയേറ്ററിൽ സിനിമ കണ്ടില്ലെങ്കിലും ഈ പാട്ടുകൾ പുറത്തു നിന്ന് ഇങ്ങനെ കേൾക്കാൻ പറ്റും അല്ലേ?
0: പുറത്തുനിന്ന് കേൾക്കാൻ പറ്റും, കാരണം അത്രയ്ക്ക് അടുത്തായിരുന്നു ഞങ്ങളുടെ വീടുകളും ഈ തിയേറ്ററുമായിട്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ എല്ലാ ദിവസവും ഈ തിയേറ്ററിൽ ആള് പറയുമ്പോ അതിന്റെ ഓണർ തന്നെ ഞങ്ങളോട് പറയും, നിങ്ങൾ വെറുതെ കയറിയിരുന്നു, കുഴപ്പമൊന്നുമില്ല.
1: വളരെ ഉദാരമനസ്കനായ ഒരു ഓണർ ആണല്ലോ.
0: അതെ, അദ്ദേഹം വളരെ ചാണ്ടി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പെപ്പറോത്താണ് അദ്ദേഹം താമസിക്കുന്നത്. നല്ലൊരു മനുഷ്യനായിരുന്നു.
1: ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയാണ് പഴയ പാട്ടുകളോടുള്ള ഒരു പ്രിയം അല്ലേ?
0: അതെ, എല്ലാ ആഴ്ചകളില് മാറിക്കൊണ്ടിരിക്കുന്ന സിനിമ ലാസ്റ്റ് ഞങ്ങളോട് തന്നെ ചോദിക്കും, അതെ അടുത്ത ആഴ്ച നമുക്ക് ഏത് സിനിമ ഇടണം. കാലത്തൊക്കെ ഈ തച്ചോടിയമ്പു, കണ്ണപ്പനുണ്ണി, അങ്ങനെയുള്ള സിനിമകള്,
1: വടക്കൻ പാട്ട്, അങ്ങനത്തെ സിനിമകളല്ലേ,
0: സിനിമകളൊക്കെ വരുമായിരുന്നു. അന്നത്തൊക്കെ ഒരു ഇതായിരുന്നു. ലാസ്റ്റ് സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കും പുള്ളി പറയും, നിങ്ങൾ വൈകുന്നേരം വെറുതെ അവിടെ ആ റോഡിൽ ഇരിക്കണ്ട, നിങ്ങൾ ഇവിടെ കയറിയിരുന്നു. അങ്ങനത്തെ ഒരു ഇതായിരുന്നു.
1: എന്തായാലും വളരെ അല്ലേ, നമ്മളൊരു ഒരു യൗവനകാലം വളരെ നന്നായി, വളരെ മനോഹരമാക്കിയ ഒരു ഓർമ്മകളാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: ഓക്കെ. പിന്നെ വൈഫ്, മക്കൾ, അവരുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ.
0: വൈഫിന്റെ പേര് സ്നേഹലത എന്നാണ്. അദ്ദേഹം ചോറ്റാനിക്കർ പഞ്ചായത്തിലെ 5th വാർഡിലെ ആശാ വർക്കർ ആണ്.
1: ഓക്കെ.
0: പിന്നെ മകള് ആര്യ അനന്തു, മരുമകന്റെ പേര് അനന്തു എന്നാണ്. മകള് ദ്യുതി അനന്തു.
1: ഓക്കെ.
0: പിന്നെ മകന്റെ പേര് അനന്തു എന്നാണ്, മരുമകന്റെയും മകന്റെയും പേര് തന്നെയാണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ രണ്ട് ആൺമക്കളുടെ പേരും അനന്തു എന്നാണ്.
0: അനന്തു എന്നാണ്.
1: അതൊരു മനോഹരമായ ഒരു കോയിൻസിഡൻസ് ആയില്ലേ.
0: അനന്തു അവിടെ സി കേരളത്തിലാണ് വർക്ക് ചെയ്യുന്നത്.
1: ആ ഹാ ഹാ. മീഡിയയിൽ തന്നെയാണ് അല്ലേ?
0: മീഡിയയിൽ തന്നെയാണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവരും വീട്ടിലെല്ലാവരും ഈ റേഡിയോ കേൾക്കുന്ന ആളുകളാണോ?
0: എല്ലാവരും കേൾക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ വെല്ലിച്ചന്റെ വീട്ടില് വെല്ലിച്ചന്റെ മാറൊക്കെ ഭയങ്കര ഇതിന്റെ ഏറ്റവും ഭയങ്കര ആളാണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
0: അദ്ദേഹം പാട്ടുകളൊക്കെ അയക്കാറുണ്ട്. സുന്ദരം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.
1: സുന്ദരം അല്ലേ?
0: ഓക്കെ. അദ്ദേഹം പാട്ടുകളുടെ മെയിൻ ആളാണ്.
1: ഓക്കെ.
0: അദ്ദേഹത്തിന്റെ ചെറുപ്പങ്ങളിലെ ഈ ഇതുപോലെ വീടുകളിലൊക്കെ, ഞങ്ങളുടെ വീടുകളിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ
1: നടക്കുമ്പോഴേക്കും
0: ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കൂടും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ പാട്ടും ഇങ്ങനെ കൂടുതൽ പഴയകാല ഗാനങ്ങളാണ്.
1: അത്തരം കൂട്ടായ്മയിലൊക്കെ കൂടുതലും പഴയ ഗാനങ്ങളാണ് ആളുകൾ പാടാനും കേൾക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നത് അല്ലേ?
0: പിന്നെ വയലാർ എന്നൊക്കെ പറയുന്ന ആ മാന്ത്രികൻ ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയ പാട്ടുകൾ വളരെ എല്ലാ ജനങ്ങളും ഒത്തൊരുമയോട് കേൾക്കുന്ന ഒരു ഗാനങ്ങളൊക്കെയാണ്.
1: അതെ അതെ അതെ അതെ. ഇന്നത്തെ ഈ പാട്ടുകളുടെ സെലക്ഷനിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു പ്രത്യേകത ഉണ്ടോ?
0: പാട്ടുകളില് ശരിക്കും നസീർ സാർ എന്നൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ജയൻ സാറ്, അതൊക്കെ നമുക്കൊക്കെ ആ കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ സിനിമകളും പാട്ടുകളും ഒക്കെ ഇവരിലൂടെയാണല്ലോ, ഇവര് പാടുന്ന പാട്ടുകളാണല്ലോ അന്നൊക്കെ നമ്മളൊക്കെ പാടിക്കൊണ്ടിരുന്നത്.
1: അതെ അതെ.
0: അതിലൂടെയാണ് പിന്നെ യേശുദാസ്, ജയേന്ദ്രൻ അങ്ങനെയുള്ള ഗായകര്, പിന്നീട് നമ്മളെ കുറിച്ച് കൂടുതൽ അറിയുമ്പോ ഇവരാണത് പാടിയത്.
1: പിന്നീടാണ് നമ്മൾ ഗായകരെ ഐഡന്റിഫൈ ചെയ്യുന്നത്, ആദ്യം നമ്മൾ നായകനെ മാത്രമേ കാണുന്നുള്ളൂ.
0: അതെ, ഇവരിലൂടെ കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആ പാട്ട് നമുക്ക് മനസ്സിലേക്ക് ഉൾക്കൊള്ളുന്നതും പിന്നീട് നമ്മളത് പാടാൻ ശ്രമിക്കുന്നതും അങ്ങനെയൊക്കെയാണല്ലോ.
1: അതെ അതെ അതെ അതെ.
0: അപ്പൊ അതുകൊണ്ട്

0: തീർച്ചയായിട്ടും ഈ ആ കാലഘട്ടങ്ങളിലുള്ള പാട്ടുകളിൽ നസീർ സാറിനോടുള്ള ആരാധന, അതോടൊപ്പം ജയൻ സാറിനോടുള്ള ആരാധന, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ആ പാട്ടുകളെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയതൊക്കെ.
1: ഓക്കെ ഓക്കെ. എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത, ഈ വരികൾ എഴുതിയതിൽ ഗാനരചയിതാക്കൾ വ്യത്യസ്തരായിട്ടുള്ള ഒരുപാട് ഗാനരചയിതാക്കൾ ഇന്നത്തെ പാട്ടുകളുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീകുമാരൻ തമ്പിയുണ്ട്, ഏറ്റുമാനു ശ്രീകുമാറുണ്ട്, ബിച്ചു തിരുമലയുണ്ട്, പാപ്പനംകോട് ലക്ഷ്മണനുണ്ട്, വയലാറുണ്ട്, ഭരണിക്കാവ് ശിവകുമാറുണ്ട്, പി ഭാസ്കരനുണ്ട്. അപ്പം അക്കാലത്ത് എഴുതിയിരുന്ന ഒരുമാതിരിപ്പെട്ട അല്ലേ ഗാനരചയിതാക്കളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യത്യസ്തത പാട്ടുകൾക്ക് അകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ പാട്ടുകൾ ആർക്കെങ്കിലും, ഇന്നത്തെ പാട്ടുകൾ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
0: എന്റെ ഏറ്റവും കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള എന്റെ നാട്ടുകാർക്ക് തന്നെയാണ്. ഓ, അവരാ നമ്മുടെ എല്ലാം.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ വളരെ ജനകീയമായിട്ടല്ലേ?
0: അതെ, തീർച്ചയായിട്ടും പാട്ട് എന്നുള്ളത് ശരിക്കും ഒരു ജനകീയമാണല്ലോ, എല്ലാവരും ആസ്വദിക്കുന്ന ഒരു കല കൂടിയാണ് പാട്ട് എന്നുള്ളത്.
1: അതെ,
0: എന്റെ നാട്ടുകാർക്ക്, പ്രത്യേകിച്ച് ചോട്ടാനക്കരയിലെ എല്ലാ നിവാസികൾക്കും ഈ പാട്ടുകള്.
1: തീർച്ചയായും ഇപ്പോഴത്തെ പാട്ട് നമുക്ക് രണ്ടു തരത്തിലും ആസ്വദിക്കാം. ഒന്ന് ഒറ്റയ്ക്കും ആസ്വദിക്കാം, മറ്റൊന്ന് കൂട്ടായിട്ടും ആസ്വദിക്കാം. ഇപ്പൊ തിയേറ്ററിലോ ഗാനമേളയിലൊക്കെ നമ്മളത് കൂട്ടായിട്ടാണല്ലോ ആസ്വദിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും മറ്റെന്തെങ്കിലും വിശേഷങ്ങൾ?
0: മറ്റ് നല്ല വിശേഷം, അങ്ങനെ മുന്നോട്ട് പോകുന്നു. ചൂടിന്റെ ഒക്കെ കാഠിന്യം കുറഞ്ഞോണ്ടിരിക്കും,
1: കുറഞ്ഞു കുറഞ്ഞു. അതെ അതെ, ഇപ്പൊ ചെറിയൊരു ന്യൂനമർദ്ദത്തിന്റെ ഒരു സാധ്യതകളൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ എന്തായാലും കത്തയച്ചതിൽ വളരെ സന്തോഷം, സംസാരിക്കാനായതിൽ അതിലേറെ സന്തോഷം. ഓക്കെ, അപ്പോ ഒരു ഒരാഴ്ച ഇനിയിപ്പോ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കത്തുകളയക്കും കേട്ടോ. അപ്പൊ വീട്ടിലെല്ലാവരോടും, അമ്മയോടും, സ്നേഹലത വൈഫിനോടും, രണ്ട് അനന്തുമാരോടും, ആര്യയോടും, ദ്യുതിയോടൊക്കെ സ്വാഗതം കൊച്ചിയുടെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കൂ, പ്രത്യേകിച്ച് സുന്ദരത്തിനോട്. ഓക്കെ, അപ്പൊ ചോറ്റാനിക്കര നിവാസികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഉണ്ണികൃഷ്ണൻ ഈ പാട്ടുകളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനിയും ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു സന്ദർഭത്തിൽ വീണ്ടും സംസാരിക്കാം. അപ്പൊ ഒരു ഓക്കെ, അപ്പൊ എന്തായാലും ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.
0: താങ്ക് യു.
1: ഓക്കെ.

ഇന്നത്തെ ഗാനങ്ങൾ സ്വാഗതം കൊച്ചിയിലേക്ക് അയച്ചു തന്ന ചോറ്റാനിക്കരയിൽ നിന്നുമുള്ള പ്രിയ ശ്രോതാവ് ഉണ്ണികൃഷ്ണൻ കേസുമായിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. വി ടി നന്ദകുമാർ എഴുതിയ നോവലായിരുന്നു ദൈവത്തിൻ്റെ മരണം. ഈ നോവലിനെ ആസ്പദമാക്കി 1972 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു തീർത്ഥയാത്ര. ജീവിതം സമ്മാനിച്ച തിക്താനുഭവങ്ങളിൽ നിന്നും പ്രായപൂർത്തിയായ രണ്ട് പെൺമക്കളെയും കൗമാരക്കാരനായ മകനെയും കൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങിപ്പോകുന്ന ഇറങ്ങിപ്പോയതാണ് കൊച്ചിക്കാവ്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ട അപരിചിതനായ യുവാവ് അവർക്ക് അഭയം നൽകുന്നു. അതുകൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുമോ അവരുടെ ദുരിതങ്ങൾ? ഇത്തരത്തിൽ വളരെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു കഥയുമായി, പ്രത്യേകിച്ച് ഈ നോവലിനെ ആസ്പദമാക്കിയാണ് 1972 തീർത്ഥയാത്ര എന്ന ചിത്രം പുറത്തു വന്നത്. മധു, ശാരദ എന്നിവർ കേന്ദ്രകഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ കവിയൂർ പൊന്നമ്മ അവതരിപ്പിച്ച കൊച്ചിക്കാവ് എന്ന കഥാപാത്രം കവിയൂർ പൊന്നമ്മയ്ക്ക് ആ വർഷത്തെ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന അവാർഡ് കൂടി നേടിക്കൊടുത്തു. വി ടി നന്ദകുമാർ തന്നെ കഥാ തിരക്കഥ സംഭാഷണം നിർവഹിച്ച് എ വിൻസെന്റ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ. ഇനി വരികൾ പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മർ.

കല്ലട വാസുദേവൻ കഥ തിരക്കഥാ സംഭാഷണം രചിച്ച് എസ് എസ് നായർ സംവിധാനം ചെയ്ത് ഷീല രവികുമാർ, എം ജി സോമൻ, ജയസുധ കപൂർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 1976 പുറത്തിറങ്ങിയ റോമിയോ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനശില്പികൾ വയലാർ, ദേവരാജൻ.

1976 തന്നെ വയലാർ ദേവരാജൻ യേശുദാസ് ടീം ഒത്തൊരുമിച്ച ഒരു ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ. ഇനി സത്താർ, റാണിചന്ദ്ര, റീന എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് തോപ്പിൽ ഭാസി കഥാ തിരക്കഥ സംഭാഷണം രചിച്ച് എ വിൻസെന്റിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അനാവരണം എന്ന ചിത്രത്തിലെ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ ഇനി.

0: 1971 പുറത്തിറങ്ങിയ സുമംഗലി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം ആർ കെ ശേഖർ. പ്രിയ ശ്രോതാക്കളെ, ഈ മനോഹര ഗാനത്തോടെ ഇന്നത്തെ സ്വാഗതം കൊച്ചിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. ഇന്നത്തെ ഗാനങ്ങൾ നമുക്ക് അയച്ചു തന്നത് ചോറ്റാനിക്കര നിന്നും ഉണ്ണികൃഷ്ണൻ കെ എസ് ആയിരുന്നു. ഇത്രയും നേരം ശ്രോതാക്കളോട് കൂടെയുണ്ടായിരുന്നത് ഞാൻ രതീഷ് കുമാർ. ഇനി 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ.
1: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിനോ ആപ്പ്, www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റും 18 സെക്കൻഡും. സവാരി ടൈം തുടങ്ങുന്നതിന് മുമ്പ് ചില ഇൻഫോർമേഷൻസ് ഒന്ന് ഷെയർ ചെയ്യട്ടെ. ആദ്യമായിട്ട് KSIB നിന്നുള്ളൊരു ഇൻഫർമേഷനാണ്. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ ചേരാനല്ലൂർ ഫെറി, ബാങ്ക് റോഡ്, മുണ്ടിയാട്ട്, സെന്റ് മേരീസ് LP സ്കൂൾ, ഗോഡൗൺ റോഡ് എന്നിവിടങ്ങളിൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെയും, ഏരൂർ സെക്ഷൻ പരിധിയിൽ ഷാരി അമ്പലം പരിസരം, പല്ലിമിറ്റം, പുല്ലൻതുരുത്ത്, അസറ്റ് കിൻഷിപ്പ് എന്നിവിടങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായും, കലൂർ സെക്ഷൻ പരിധിയിൽ സെന്റ് ജൂഡ് സ്കൂൾ പരിസരം, കാരണകോടം, സ്റ്റേഡിയം ലിങ്ക് റോഡ് എന്നിവിടങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായും വൈദ്യുതി മുടങ്ങും എന്നറിയിച്ചിട്ടുണ്ട് കേട്ടോ.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എക്സ്റ്റൻഷൻ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ മോഡൽ കരിയർ സെന്ററിന്റെയും CIEL എച്ച് ആർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും സഹകരണത്തോടെ ഇന്ന് രാവിലെ 10 മണി മുതൽ സ്വിഗ്ഗി വെയർഹൌസ് കളമശ്ശേരി നെസ്റ്റ് ഹൈടെക് പാർക്കിന്റെ അടുത്തുള്ള സ്വിഗ്ഗി വെയർഹൌസിൽ വെച്ച് പിക്കർ, പാക്കർ, സൂപ്പർവൈസർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് തൊഴിൽ മേള നടത്തുന്നുണ്ട്. 10ാം ക്ലാസ്, 12ാം ക്ലാസ്, ITI, ഡിപ്ലോമ, അണ്ടർ ഗ്രാജുവേഷൻ തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ 9048216627 അല്ലെങ്കിൽ 0484257756 എന്നീ നമ്പറുകളിലേക്ക് വിളിച്ച് രജിസ്ട്രേഷൻ ഉറപ്പുവരുത്താവുന്നതാണ്. ഇന്ന് രാവിലെ 10 മണിക്ക്. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു: 90 48 21 62 67, 0484257756. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ കാഷ്വൽ സ്വീപ്പർ തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള ഇന്റർവ്യൂ ഈ മാസം 19 തിങ്കളാഴ്ച രാവിലെ 11:30 എറണാകുളം ഡിവിഷണൽ ഓഫീസിൽ വെച്ച് നടത്തുന്നതായി അറിയിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലുള്ള ആളുകൾക്ക് മുൻഗണന ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0484236 9059. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു: 0484236 9059.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഫിസിക്സ് വകുപ്പും കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റും സംയുക്തമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ശാസ്ത്ര സമീക്ഷ 2026 എന്ന ഏകദിന ശാസ്ത്ര അവബോധ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ മാസം 14, 15, 18, 19, 20 തീയതികളിലായാണ് പരിപാടി നടക്കുക. പ്രതിദിനം പരമാവധി 50 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 95 04 22 75. നമ്പർ ഒരിക്കൽ കൂടി 94 95 04 22 75.

കൊല്ലം ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ സുനിത വിമൽ ഈ മാസം 18-25 തീയതികളിൽ കോട്ടയം സിവിൽ സ്റ്റേഷൻ ബാർ അസോസിയേഷൻ ഹാളിൽ സിറ്റിംഗ് നടത്തുന്നുണ്ട്. തൊഴിൽ തർക്ക കേസുകൾ, എംപ്ലോയീസ് ഇൻഷുറൻസ് കേസുകൾ, എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകൾ എന്നിവ പരിഗണിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഫോൺ നമ്പർ 0474279928 92. നമ്പർ ഒരിക്കൽ കൂടി 0474279928 92.

ഇനിയൊരു തൊഴിലവസരത്തെക്കുറിച്ചാണ്. കോട്ടായി ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് മേട്രൺ കം റെസിഡന്റ് ട്യൂട്ടർ നിയമനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കരാറടിസ്ഥാനത്തിലാണ് നിയമനം. വൈകിട്ട് 4 മുതൽ 8 വരെയാണ് ട്യൂട്ടറുടെ പ്രവൃത്തി സമയം. ബിരുദവും ബി എഡുമാണ് യോഗ്യത. അധിക യോഗ്യത അഭികാമ്യം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപേക്ഷകർ കുഴൽമന്നം ബ്ലോക്ക് പരിധിയിൽ സ്ഥിര താമസക്കാരായിരിക്കണം. അപേക്ഷകർ ഈ മാസം 22 വൈകിട്ട് 5 വരെ കുഴൽമന്നം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 85 47 63 01 27. നമ്പർ ഒരിക്കൽ കൂടി 85 47 63 01 27.

പല്ലശ്ശന കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. 179 ദിവസത്തേക്കാണ് നിയമനം. ഡി സി എ ആണ് യോഗ്യത. പ്രായപരിധി 18 മുതൽ 40 വരെ. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 28 രാവിലെ 11:30 പല്ലശ്ശന ഗ്രാമപഞ്ചായത്ത് ഹാളിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0492329622, മറ്റൊരു നമ്പർ കൂടി 81 29 54 36 98. നമ്പറുകൾ ഒരിക്കൽ കൂടി 0492329622 81 29 54 36 98.

0: കോട്ടയം മൃഗസംരക്ഷണ വകുപ്പിന്റെ മൊബൈൽ വെറ്ററിനറി യൂണിറ്റ് മൊബൈൽ സർജറി യൂണിറ്റ് പദ്ധതിയുടെ ഭാഗമായി രാത്രികാല അടിയന്തിര മൃഗചികിത്സാ സേവനത്തിനായി ഡോക്ടർ ഡ്രൈവർ കം അറ്റൻഡന്റ് തസ്തികകളിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. മൊബൈൽ വെറ്ററിനറി സർജറി യൂണിറ്റുകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന, വെറ്ററിനറി ഡോക്ടർ തസ്തികയിലേക്കുള്ള അഭിമുഖം നാളെ രാവിലെ 11 മുതൽ 1 വരെയും ഡ്രൈവർ കം അറ്റൻഡന്റ് തസ്തികയിലേക്കുള്ള അഭിമുഖം ഉച്ചയ്ക്ക് 2:30 മുതൽ 5 വരെയും കളക്ട്രേറ്റിലെ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടത്തും എന്നറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് വിളിക്കാം ഫോൺ നമ്പർ 0481256726. നമ്പർ ഒരിക്കൽ കൂടി 0481256726.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: परीक्षा एक ऐसा अवसर है और परीक्षा के लिए हेल्दी कंपटीशन की भावना हमारी तैयारी को और बेहतरीन बनाती
1: है. NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉग इन करें.
3: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.
4: Blast your mornings with blistering music. Sawari time.

പ്രിയ ശ്രോതാക്കളെ, അപ്പോൾ വീണ്ടും ഗുഡ് മോർണിംഗ്. സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റും 30 സെക്കൻഡുമായിട്ടുണ്ട്. നമ്മൾ സുരേഷ് കാഞ്ഞിരക്കാട്ടിൻ്റെ പെഡ് കോഫിയൊക്കെ കേട്ട് മോട്ടിവേറ്റഡായി. സ്വാഗതം കൊച്ചിയിൽ. കുറേ നല്ല മെലഡിയസ് ആയിട്ടുള്ള പഴയ പാട്ടുകളൊക്കെ കേട്ടു. ഇപ്പം മിക്കവാറും ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും, ജോലിസ്ഥലത്തേക്കോ അല്ലെങ്കിൽ പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. എന്തായാലും ഈ യാത്ര ഒറ്റയ്ക്കാകണ്ട, റെയിൻബോ ഉണ്ട് കൂടെ. ഇത് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള ടൈം, റെയിൻബോയിൽ ഇപ്പോൾ സവാരി ടൈം. പാട്ടും കൂട്ടുമായി കൂടെയുള്ളത് ഞാൻ രതീഷ് കുമാർ. നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 04842 42 81 01, 0484 2 42 81 01.

ഫൈവിൽ ഇപ്പോൾ സവാരി ടൈം. എന്തുകൊണ്ടായിരിക്കും സവാരി ടൈമിൽ ഇന്ന് ഈ പാട്ട് ആദ്യത്തെ പാട്ടായിട്ട് പ്ലേ ചെയ്തത് എന്ന് കുറച്ചു പേരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും. കുറേ പേർക്കൊക്കെ ഇന്ന് പിടിയും കിട്ടിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഇന്ന് ഈ പാട്ട് പ്ലേ ചെയ്തത്? ഇന്ന് ലോക നഴ്സ് ദിനമാണ്, മെയ് 12. നഴ്സുമാർ ലോകത്തിന് നൽകുന്ന സംഭാവനകളെ ലോകം ആദരവോടുകൂടി ഓർക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് വേണ്ടി വലിയ സേവനങ്ങൾ നൽകുന്ന നഴ്സുമാർക്ക് സല്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സവാരി ടൈം ആരംഭിക്കാം. ഒപ്പം ഒരു ചോദ്യം കൂടി ഈ സമയത്ത് ഞാൻ തരികയാണ്, എന്തുകൊണ്ടാണ് ലോക നഴ്സ് ദിനത്തിന് വേണ്ടിയിട്ട് മെയ് 12 തിരഞ്ഞെടുത്തത് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അറിയാവുന്നവർ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സവാരി ടൈമിൽ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വിളിക്കുമ്പോൾ പറയാം. ഇത് യാത്ര ചെയ്യുന്നവർക്കൊപ്പം റെയിൻബോ FM കൊച്ചി കൂട്ടുകൂടുന്ന സമയം സവാരി ടൈമിൻ്റെ സമയം. യാത്രയിൽ ആരോടെങ്കിലും എന്തെങ്കിലും മിണ്ടാൻ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൊച്ചു വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 04842 42 81 01, 04842 42 81 01. ഒപ്പം ഇപ്പോൾ കേൾക്കാൻ കൊതിക്കുന്ന ആ പാട്ടുകൂടി പറഞ്ഞോളൂ.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സമയം 8 മണി കഴിഞ്ഞ് 58 മിനിറ്റും 38 സെക്കൻഡുമായിട്ടുണ്ട്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. ഇത് യാത്ര ചെയ്യുന്നവർക്കൊപ്പം റെയിൻബോ എഫ് എം കൊച്ചി കൂട്ടുകൂടുന്ന സമയം. യാത്രയിൽ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ, നിങ്ങളുടെ വിഷസ് അറിയിക്കാൻ, നിങ്ങളുടെ ഡെഡിക്കേഷൻസ് അറിയിക്കാൻ, ഒപ്പം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ പ്രിയ ഗാനം നിങ്ങൾക്ക് കേൾക്കാൻ കൂടി കഴിയുന്ന സമയമാണ്. ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0484241 0484241. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്, ഇന്ന് ലോക നഴ്സ് ദിനമാണ് അല്ലേ. നമുക്ക് ലോകമെമ്പാടും ഒരു സേവനത്തിൻ്റെയും കരുണയുടെയും ഒരു ആത്മസമർപ്പണത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടാണ്, സിമ്പലായിട്ടാണ് നമ്മൾ നഴ്സുമാരെയൊക്കെ നമ്മൾ കാണുക അല്ലേ. രോഗിയുടെ വേദനയൊക്കെ സ്വന്തം വേദനയായി ഏറ്റെടുക്കുന്ന ഒരു കെയറിങ്ങിൻ്റെ, ഒരു കരുതലിൻ്റെ ഒരു പ്രതീകമായിട്ട്, ഒരു ആൾരൂപമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നഴ്സുമാർ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു നമുക്ക് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ കൂടുതലും നമ്മളുടെ പരാതികൾ, നമ്മളുടെ പരിഭവങ്ങൾ, നമ്മളുടെ വേദനകളൊക്കെ നമ്മൾ ഡോക്ടറെക്കാളും കൂടുതൽ ഷെയർ ചെയ്യുന്നത് നഴ്സുമാരായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ചിരി കൊണ്ട് മാത്രം, അവരുടെ ഒരു സാമീപ്യം കൊണ്ട് മാത്രം ആശ്വാസം പകരാൻ കഴിയുന്ന ആളുകൾ കൂടിയാണ് നഴ്സുമാർ. ആ നഴ്സുമാരെയാണ് ഇന്ന് ലോകം ആദരിക്കുന്നത്. അവർക്ക് സല്യൂട്ട് നൽകിക്കൊണ്ടാണ് ഇന്ന് ലോകം 12 മെയ് ലോക നഴ്സസ് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് 12 മെയ് ലോക നഴ്സസ് ദിനത്തിന് തിരഞ്ഞെടുത്തത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി പറയാട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള ടൈം റെയിൻബോയിൽ ഇപ്പോൾ സവാരി ടൈം. നമുക്ക് ആദ്യത്തെ കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: മോർണിംഗ്,
0: ആരാണ്, എവിടെ നിന്നാണ്?
1: എന്റെ പേര് നൗക, ഞാൻ പള്ളുരുത്തി നിന്നാണ് വിളിക്കണേ.
0: പള്ളുരുത്തി നിന്നാണ്, എങ്ങോട്ടേക്കാണ് യാത്ര?
1: ഞങ്ങള് ഒരു കൊച്ചിന്റെ പരിപാടിയല്ലേ,
0: എന്തിന്റെ പരിപാടിയാ? ചോറൂണ് അല്ലേ, എവിടെ വെച്ചിട്ടാണ് ചോറൂണ്?
1: ചോറ്റാനിക്കര.
0: ചോറ്റാനിക്കര അമ്പലത്തിലാണോ?

0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, കേട്ടായിരുന്നോ?
1: ഇല്ല, ഞാൻ കേട്ടില്ല. ഞാൻ
0: ഓക്കെ ഓക്കെ ഓക്കെ ഒന്നുമില്ല, ഇന്ന് ലോക നഴ്സസ് ദിനമാണേ. അപ്പോൾ ഇന്ന് മെയ് 12 എന്തുകൊണ്ടാണ് ലോക നഴ്സസ് ദിനമായിട്ട് തിരഞ്ഞെടുത്തത് എന്നുള്ളതായിരുന്നു ചോദ്യം. സാരല്ല, കുഴപ്പമില്ല. ഓക്കെ, ഇതിപ്പോ ഈ അനിയത്തിയുടെ കുട്ടി എന്നല്ലേ പറഞ്ഞേ? ചേച്ചിയുടെ കുട്ടി? ചേച്ചിയുടെ മകന്റെ കുട്ടി. എന്താണ് കുട്ടിയുടെ പേര്? കല്യാണി. ഓ, രസമുള്ള പേരാണല്ലോ. പഴയ പേരാണെങ്കിൽ ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള പേരാണ് അല്ലേ? അതെ അതെ അതെ അതെ. ഓക്കെ, അവരുടെ സ്ഥലം എവിടെയാണ്?
1: എന്തോ,
0: അവര് എവിടെയാണ് താമസം?
1: എറണാകുളത്താണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെയാണ് യാത്ര? കാറിലാണോ യാത്ര?
1: ഇല്ല, ഞങ്ങൾ ട്രാവലിന്റെ അടുത്ത് പോകണേ, കുറച്ച് പേരുണ്ട്.
0: ഓ, ഫാമിലി ആയിട്ട് എല്ലാരും കൂടിയാ പോകുന്നേ?
1: ഓക്കെ
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പള്ളുരുത്തിന്ന് ചോറ്റാനിക്കര എന്ന് പറയുമ്പോ ഒരു ചെറിയൊരു ട്രിപ്പിനുള്ള വകുപ്പ് തന്നെ ഉണ്ട്. എല്ലാരും കൂടിയായിട്ട് അല്പം ഒരു ആഘോഷമായിട്ടൊക്കെ പോവാം. ഓക്കെ ഓക്കെ, പിന്നെ സന്തോഷകരമായ ഒരു ചടങ്ങുവാണല്ലോ. ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് ഒഴിവ് കാലത്തിലെ.
0: ഓക്കെ, രണ്ടുപേരും കൂടി പാടാം. ആരും കളിയാക്കില്ല, ആരും കളിയാക്കാന്. ഓക്കെ, അപ്പൊ എന്തായാലും പാടിയെടുത്തോളം, നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് കല്യാണിക്ക് അല്ലെ, കല്യാണിയുടെ ചോറൂണാണല്ലോ. അപ്പൊ കുഞ്ഞു കല്യാണിക്ക് നമ്മൾ എല്ലാവിധ
1: ആശംസകളുണ്ട്.
0: ആ, പറഞ്ഞോളൂ.
1: ഇല്ല, അവർക്ക് വേണ്ടി തങ്കമണി, ജയ, അനിത, ഹേമ, ഇന്ദിര, പ്രിയ.
0: ഓക്കെ,
1: പിന്നെ 3 ബംഗാളി പയ്യന്മാരുണ്ട്. ജാഫർ, പിന്നെ മറ്റേ പേര് കിട്ടില്ല, ചിലത്
0: ഷാനു.
1: ഷാനു പിന്നെ ഒരുത്തനാണ് പേര് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അവർക്കായിട്ട് എല്ലാവർക്കും വേണ്ടി.
0: ഓ, എവിടെയാ, എവിടെയാണ്? ഓ,
1: ഇത് പള്ളുരുത്തി.
0: എവിടെയാണ് വർക്ക് ചെയ്യണേ? എന്ത് സ്ഥാപനത്തിന്?
1: ഞങ്ങൾ എന്റെ വീട് ഞങ്ങൾ താമസിക്കുന്ന അടുത്ത് ഒരു അപ്പോണ്ട് സ്ഥലം ഉണ്ട്, വെള്ളി അപ്പോണ്ട്.
0: അങ്ങനെ
1: ഞങ്ങൾ എല്ലാരും പോണത്. അപ്പൊ അവരൊരു കുഞ്ഞു ആവേണ്ടി അറിവ്.
0: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് വെള്ളപ്പത്തിന്റെ പണിയുടെ ഇടയ്ക്ക് നമുക്കൊരു ബേബി സിറ്റിങ്ങിന്റെ ഡ്യൂട്ടിയും കൂടി ഉണ്ടെന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും അവിടെ ആ യൂണിറ്റിലുള്ള എല്ലാവർക്കും അല്ലേ, എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ഒപ്പം സ്പെഷ്യൽ ആയിട്ട് ഇന്ന് ചോറുണ്ണാൻ പോകുന്ന കല്യാണിക്കുട്ടിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ്. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: This is Rainbow FM 107.5. Musically yours.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 19:46 ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഇൻഫർമേഷൻസിൻ്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് ഇൻഫർമേഷൻസും കൂടി ഉണ്ട് കേട്ടോ. ബാക്കി ഇനി അടുത്തതൊരു എംപ്ലോയ്മെൻ്റായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ്. ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ശ്രോതാക്കൾക്ക് ശ്രദ്ധിക്കാം. അട്ടപ്പാടി അഗലി കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റിയുടെ കീഴിൽ ചിണ്ടക്കിയിൽ പ്രവർത്തിക്കുന്ന അട്ടപ്പാടി ആദിവാസി ഹൈസ്കൂളിലേക്ക് അധ്യാപകരെ നിയമിക്കുന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട്. HST ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ബയോളജി, ഗണിതശാസ്ത്രം, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രക്ടർ എന്നിവയിൽ ഓരോ ഒഴിവും പ്രൈമറി വിഭാഗം ടീച്ചർ തസ്തികയിൽ 3 ഒഴിവുമാണ് ഉള്ളത്. PSC അംഗീകൃത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ളവർ ഈ മാസം 18 മുൻപായി സെക്രട്ടറി അട്ടപ്പാടി കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി അഗലി പാലക്കാട്

77 85 81 എന്ന വിലാസത്തിൽ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഫോൺ നമ്പർ 90 61 54 05 41. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 90 61 54 05 41. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. യാത്ര ചെയ്യുന്നവർക്കൊപ്പം റെയിൻബോ എഫ് എം കൊച്ചി കൂട്ടുകൂടുന്ന സമയം സവാരി ടൈമിന്റെ സമയം. നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ, ഡെഡിക്കേഷൻസ് അറിയിക്കാൻ, വിഷസ് അറിയിക്കാൻ, ഒപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹമുള്ള ആ പാട്ട് കേൾക്കാൻ വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0484242810401 0484242 81.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. ഇപ്പോൾ നമുക്കൊരു കോള് വന്നിരുന്നു, പക്ഷേ കോള് നമുക്ക് ഓൺലൈനിൽ കണക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഗ്രേസി മുണ്ടംവേലി എന്നാണ് വിളിച്ചത്. ഹസ്ബൻഡിൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും വേണ്ടിയിട്ടാണ്, അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ്, അവരുടെ ഓർമ്മയിൽ ആണ്, മെയ് 14 തീയതി അവരെ ഓർക്കുന്ന ദിവസം കൂടിയാണ് എന്നുള്ളതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അവരുടെ ഓർമ്മയിൽ ഒരു പാട്ട് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് പാട്ട് ഇപ്പോൾ പ്ലേ ചെയ്യാം. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. നമുക്ക് അടുത്ത കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്,
0: ആരാണ്, എവിടെ നിന്നാണ്?
1: എന്റെ പേര് മഞ്ജു, ഞാൻ തിരുവനന്തപുരം വിളിക്കുന്നത്.
0: എവിടെ എവിടെ എവിടെ?
1: തിരുനെല്ലൂർ.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോ യാത്ര എന്താ, എങ്ങ യാത്രയുടെ ഉദ്ദേശം എന്തായിരുന്നു?
1: എന്റെ വീട്ടിൽ നിന്ന് മോൻ വെക്കേഷൻ ആയിട്ട് വീട്ടിലായിരുന്നു. മോനെ വിളിക്കാൻ പോകുന്നതാണ് ഞാൻ കൊറേ ദിനം ട്രൈ ചെയ്തു. എന്റെ ഹസ്ബൻഡ് വീട്ടിലോട്ട് എത്തി.
0: ഓക്കെ ഓക്കെ. അപ്പൊ സ്വന്തം വീട് എവിടെയായിരുന്നു?
1: സ്വന്തം വീട് എവിടെ? ഞങ്ങളുടെ ചേർത്തൽ തന്നെയാണ്. എന്റെ വീട് കടക്കരപ്പള്ളി.
0: കടക്കരപ്പള്ളി. ഓക്കെ.
1: എന്റെ വീട് തിരുവല്ലൂർ.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മോനെ കൂട്ടി വന്നു?
1: അതെ.
0: മോന്റെ അമ്മ വീട്ടിലെ താമസം കഴിഞ്ഞു ഈ വെക്കേഷനില്. അതെ, ഈ വെക്കേഷൻ സമയത്തുള്ള ഒരു അല്ലെ കുട്ടിക്കാലത്ത് ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് അമ്മ വീട്ടിൽ പോവാന്നുള്ളത്. ഈ കുട്ടികൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് ആകെ കൂടി വേണ്ടത് ഒന്നും ആവശ്യമുള്ളൂ, അത് കുട്ടിത്തോണെന്ന് പറയാറുണ്ട്. അപ്പൊ അതിൽ പെടും ഇതൊക്കെ. ഓക്കെ, മോൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഓക്കെ, എന്തൊക്കെയാണ് പേരുകൾ? സഞ്ജയ്, സായന്ത്.
1: വാങ്ങി
0: പേരൊക്കെ ഉണ്ട്. ജേഴ്സി ആണല്ലേ?
1: ആ ജേഴ്സി, ജേഴ്സി ആണ്. കുളച്ച് മൊത്തം എനിക്ക് അങ്ങനെ ആറെണ്ണം വെച്ച് വാങ്ങിയിട്ടുണ്ട് രണ്ടുപേരും.
0: ഓക്കെ ഓക്കെ. അങ്ങനെ ഒന്നും കൂടി ആയിരുന്നെങ്കിൽ സെവൻസ് കളിക്കായിരുന്നു, ഇതിപ്പോ സിക്സ് ആയിരിക്കും കളിക്കാം. ഫുട്ബോൾ ആണോ പ്രിയം കുട്ടികൾക്ക്?
1: ഫുട്ബോൾ ആണ്, ഫുട്ബോൾ ആണ് കൊച്ചി. ഫുട്ബോൾ തന്നെ എപ്പോഴും ഫുട്ബോൾ, ഫുട്ബോൾ. ഭക്ഷണം പോലും വേണ്ട. അവരെ കണ്ണു വിളിക്കുക, ഞാൻ ആരോടും പറയണം.
0: ആരോടാണ് ഞങ്ങളുടെ കുറ്റമൊക്കെ പറയണേന്ന്?
1: അമ്മ എപ്പോഴും കുറ്റം പറയുക, കളിക്കാൻ പറഞ്ഞു. വെക്കേഷൻ അല്ലേ, ഞങ്ങൾക്ക് ആ ടൈമല്ലേ കളിക്കാൻ പറ്റത്തുള്ളൂ പറഞ്ഞ് അത് പറഞ്ഞ് ഞാനും ചേട്ടനും എപ്പോഴും.
0: ഇനിയിപ്പോ അടുത്ത മാസം ഫുട്ബോൾ ലോകകപ്പ് തുടങ്ങും ജൂണില്.
1: പെൺകുണ്ട് കുട്ടികളില്ല, എല്ലാവരും ഒരാൾ മാത്രമല്ല, ഏട്ടന്റെ മോള് മാത്രമല്ല അടുത്ത്, പിന്നെ ബാക്കി എല്ലാ
0: ആൺകുട്ടികളാണ്. ഫുട്ബോൾ കളിക്കാനായിട്ട് ഒത്തുകൂടുകയും ചെയ്യും.
1: ഒത്തുകൂടും, ഒത്തുകൂടും, ഒരു രക്ഷയില്ല.
0: എന്റെ പേര് രതീഷ്, രതീഷ് കുമാർ.
1: ഓക്കെ.
0: പിന്നെ ആകാശവാണി കൊച്ചി എഫ് എം റേഡിയോ റെയിൻബോ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ?
1: കേൾക്കാറുണ്ട്.
0: ഓക്കെ.
1: രാവിലെ പരിപാടിക്ക് ഇത് വെച്ചോണ്ടാവുന്ന എല്ലാരും കേൾക്കണം. ഇവിടെ അടുത്ത് എല്ലാ വീട്ടിലും കേൾക്കാം ഇത് തന്നെ.
0: ഓക്കെ. അപ്പൊ രാവിലെ എപ്പോ തുടങ്ങും? നമ്മൾ ബെഡ് കോഫിയിൽ തുടങ്ങോ, സ്വാഗതം കൊച്ചിയിൽ തുടങ്ങോ?
1: സ്വാഗതം കൊച്ചിയാണ് എപ്പോഴും തുടങ്ങണം, സ്റ്റാർട്ട് ചെയ്യണത്. പഴയ പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പൊ അത് പഴയ പാട്ട് മാത്രമല്ല, കുറച്ച് അടിച്ചുപൊളി പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. എന്നാലും എനിക്ക് കൂടുതലും പഴയ പാട്ടിനോട് താല്പര്യം. അപ്പൊ ഏട്ടൻ പറയും, ആ മഞ്ജു തുടങ്ങി രാവിലെ.

0: ഉള്ളിക്ക് കുറച്ച് അലർജ, മൂളിപ്പാട്ടുകളും പാടത്തില്ല. അപ്പൊ ഇച്ചിരി പാട്ടുമായിട്ട് കുറച്ച് ഇതാണ്. അപ്പൊ പറയാ വണ്ടി തുടങ്ങി രാവിലെ കുറച്ച് സൗണ്ട് കുറച്ച് വെക്കി, ചെവിതല കേൾക്കുമ്പോ തന്നെ ഇങ്ങനെ കാണിച്ചു. എന്നാലും കേൾക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ ഇങ്ങനെ കേൾക്കണ കാണാൻ ശ്രദ്ധിക്കും ചില പാട്ടൊക്കെ കേൾക്കുമ്പോ.
1: എന്നാലും
0: നമുക്ക് സന്തോഷമല്ലേ പാട്ടൊക്കെ എപ്പോഴും കേട്ടോണ്ട്.
1: പിന്നെ തീർച്ചയായും
0: അടുക്കളയിലൊക്കെ
1: അതെപ്പോഴും പിന്നെ ഒരു ഒരു ഒരു കുറച്ച് കഴിയുമ്പോ നമുക്കിതൊരു നമ്മുടെ ഒരു കമ്പാനിയൻ പോലെ ആവുമല്ലോ, ഒരു സുഹൃത്തിനെ പോലെ ആവുമല്ലോ.
0: അതെ, എനിക്ക് പാട്ടിനോട് വലിയ താല്പര്യം, പാട്ടാണ് ഇഷ്ടം. എനിക്ക് ടി വി അധികം അങ്ങനെ കാണത്തില്ല, ന്യൂസ് ഒക്കെ മാത്രമേ കേൾക്കത്തുള്ളൂ. പിന്നെ കൂടുതലും പാട്ടാണ് കേൾക്കുന്നത്, ന്യൂസ് കാണാൻ ഇഷ്ടമാണ്. എല്ലാ ചാനലും പ്രത്യേകിച്ച് റിപ്പോർട്ടർ
1: കാണും,
0: പാട്ട് മാത്രമേ
1: കേൾക്കത്തുള്ളൂ. ഹസ്ബൻഡിന്റെ പേര്?
0: കാര്യങ്ങളൊക്കെ എന്റെ പേര് മഞ്ജു.
1: ഹസ്ബൻഡിന്റെ പേര്?
0: ഹസ്ബൻഡ് പേര്
1: ഉദയകുമാർ. ഉദയകുമാർ അല്ല, സഞ്ജയും സായന്തും ഒക്കെ കിട്ടിയല്ലോ, ഇനി ഒരാളുടെ പേരല്ലേ ബാക്കിയുള്ളൂ. അതാ ഓക്കെ. അവരൊക്കെ ഹസ്ബൻഡ് ഉണ്ടോ വീട്ടിൽ? ആള് കേട്ടോണ്ടിരിക്കുന്നുണ്ടോ? അത്
0: ഹസ്ബൻഡ് പോകും രാവിലെ, വിളിച്ച് എറണാകുളത്തെ അവർക്ക്. അപ്പം രാവിലെ അങ്ങ് പോകും, ഞങ്ങളെ കൊണ്ട് ഇവിടെ വിട്ടിട്ട് അങ്ങ് പോയി.
1: ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം, ഇത്രയും വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷം. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
0: എനിക്ക് നാടുവാഴികളിലെ ലാലേട്ടന്റെ രാവിൻ പൂന്തേണ്ട, അങ്ങനെ എനിക്ക് വഴി അറിയത്തില്ല കറക്റ്റ്.
1: ആ രാവിൻ പൂന്തേ എന്ന് പറഞ്ഞിട്ട് പാട്ടല്ലേ.
0: ഇടും പൂങ്കാറ്റേ അടിപ്പാടാ നീയും പോരാമോ.
1: തീർന്നോ?
0: അത്രയ്ക്കോ? ആയ്യം പാട്ടേ കഴിഞ്ഞോ

0: ഞങ്ങൾ ലാലേട്ടൻ ഫാൻസാ.
1: ലാലേട്ടൻ ഫാനാണ്.
0: എന്റെ ഏട്ടത്തി, എന്റെ ഏട്ടത്തി, ഞങ്ങൾ ഞാൻ ഏറ്റവും അനിയന്റെ വൈഫ്. ഞങ്ങൾ ഏട്ടത്തി ഒക്കെ ലാലേട്ടൻ ഫാൻസ് ഞങ്ങളെല്ലാരും.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു, ആ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇതുപോലെ തന്നെ ഒരു ഒരു ഒരു സ്ഥലത്ത് ട്രിപ്പ് പോയിട്ട് നടന്നു വരുമ്പോൾ രണ്ട് കുട്ികൾ ഇതേപോലെ തന്നെ ടീനേജ് ഈ പ്രായമുള്ള കുട്ടികൾ തന്നെയായിരിക്കും, ഈ മക്കളുടെ പ്രായമുള്ള കുട്ടികളായിരിക്കും, അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് ഇപ്പം നീ മോഹൻലാൽ ഫാൻ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, എത്ര ജനറേഷനാണ് അല്ലേ മോഹൻലാലിൻ്റെ ഫാൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഈ പാട്ട് നല്ലൊരു യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കേൾക്കാൻ പറ്റിയ ഒരു വൈബിളുള്ള പാട്ടുമാണ്.
0: ഞാനെപ്പോഴും ഈ പാട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കേൾക്കും, ഇങ്ങനെ കൂടെ പാടിയൊക്കെ ഇടയ്ക്കൊക്കെ വേണം വാരി, പക്ഷെ പെട്ടെന്നായതുകൊണ്ട് കിട്ടാത്തില്ല. ഞാൻ ഒപ്പിച്ചൊക്കെ പറഞ്ഞേനെ.
1: ഇല്ല, ഒപ്പിച്ചു, നന്നായി നന്നായി പാടി
0: ആണല്ലേ.
1: അവസാനം ആ ഫിനിഷ് ഒക്കെ ചെയ്തത് നന്നായി. ടാറ്റാ ടാ എന്ന് പറഞ്ഞ ഫിനിഷ്.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ, ഈ പാട്ട് വേറെ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ പ്രത്യേകിച്ച്?
0: എന്റെ എന്റെ എന്റെ ഇവിടെ അല്ല, എന്റെ ഫാമിലി ഞങ്ങൾ എല്ലാരും ഉണ്ട് ഇവിടെ, ചേട്ടനും അനിയന്മാരും ഞങ്ങൾ ഒരുമിച്ച് താമസിക്കണം. എല്ലാവർക്കും കൂടെ വേണ്ടി, എന്റെ മക്കൾക്ക്, പിള്ളേർക്ക്, എല്ലാവരുടെ കൂട്ടുകാർക്ക്, എല്ലാവർക്കും
1: എല്ലാവർക്കും വേണ്ടി. പ്രത്യേകിച്ച്
0: ഏട്ടന്റെ മോക്ക്, ഏട്ടന്റെ മോളുടെ പേര് ദേവിക എന്നാണ്.
1: ദേവിക. ഓക്കെ, അപ്പൊ ദേവികയ്ക്കും സഞ്ജയ്ക്കും സായന്തിനും ഉദയകുമാറിനും സഞ്ജയ്
0: സായന്ത്, ഞങ്ങൾ ഇവിടെ കുറച്ച് പേരുണ്ട് എല്ലാവർക്കും കൂടെ. ഇത് പേര് വിട്ടു പോകുമ്പോഴത്തേക്ക് അത് മതി, അഞ്ചാഞ്ച് പേര് വിട്ടു പോയെന്ന് പറയും.
1: സഞ്ജയ്ക്കും സായന്തിനും അവരുടെ കൂടെ ഫുട്ബോൾ കളിക്കുന്ന എല്ലാ അല്ലേ കളിക്കൂട്ടുകാർക്കും എല്ലാവർക്കും ആയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. അപ്പൊ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കൂ കേട്ടോ.
0: ഓക്കെ ഓക്കെ, താങ്ക്.
1: ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.

ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 54 മിനിറ്റും 55 സെക്കൻഡും ആയിട്ടുണ്ട്. നമ്മുടെ സവാരി ടൈമിൻ്റെ സമയം കഴിയുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യം, ഇന്നത്തെ ദിവസം ഈ 12 ലോക നഴ്സ് ദിനമാണ്. അതുമായി ബന്ധപ്പെടുന്ന കുറേ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു അല്ലേ, എന്തുകൊണ്ടാണ് മെയ് 12 ലോക നഴ്സ് ദിനമായി ആചരിക്കുന്നത് എന്ന്. ഉത്തരം ഫേസ്ബുക്കിലാണ് നമുക്ക് വന്നത്. ലീബ പുരുഷോത്തമൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ദ ബർത്ത് ഡേറ്റ് ഓഫ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ, അതെ, വിളക്കേന്തിയ വനിത എന്ന് വിളിക്കപ്പെട്ട ആധുനിക നഴ്സിംഗിൻ്റെ സ്ഥാപകയായിട്ട് പരിഗണിക്കപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജന്മദിനമായതുകൊണ്ടാണ് മെയ് 12 ലോക നഴ്സ് ദിനമായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ കെയറിൻ്റെയും കമ്പാഷൻ്റെയും കമ്മിറ്റ്മെൻറ്റിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടുള്ള നമ്മളുടെ ലോകത്തിലെ എല്ലാ നഴ്സുമാരെയും ഓർത്തുകൊണ്ട്, അവർക്ക് ആദരവർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സവാരി ടൈം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം ശ്രോതാക്കളോട് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രതീഷ് കുമാർ. കേട്ടുകൊണ്ടേയിരിക്കും ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോസ്. ഇവിടെ മാത്രമേയുള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമമില്ലെന്നും 60 ദിവസത്തേക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും 45 ദിവസത്തെ LPG കരുതൽ ശേഖരവുമുണ്ടെന്നും കേന്ദ്ര ഗവൺമെന്റ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാ

0: രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തമിഴക വെട്രി കഴകം നേതാവ് ജെ സി ഡി പ്രഭാകറിനെ എതിരില്ലാതെ തിരഞ്ഞെടുത്തു. എം രവിശങ്കറാണ് ഡെപ്യൂട്ടി സ്പീക്കർ. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിനും അതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 30 വരെ നടത്തുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ വിജ്ഞാപനം. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഒന്നാം ഘട്ടം. വനിതാ കമ്മീഷൻ കോഴിക്കോട് ജില്ലാ സിറ്റിംഗിൽ ഇന്നലെ 3 പരാതികൾ തീർപ്പാക്കി. പരിഗണിച്ച 38 പരാതികളിൽ 2 കൌൺസിലിംഗിന് കൈമാറുകയും 7 റിപ്പോർട്ട് തേടുകയും ചെയ്തു. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഇന്ന് കണ്ണൂരിൽ സമാപിക്കും. രാവിലെ ഡോക്ടർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി നാടകോത്സവത്തിന്റെ 2 ദിവസമായ ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടാകും. കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിൽ ദ്വിദിന ദേശീയ സെമിനാർ ഇന്ന് സമാപിക്കും. സസ്യരോഗ കീടനിയന്ത്രണത്തിന് നൂതന ആശയങ്ങളെക്കുറിച്ച് ഗവേഷകരും വിദ്യാർത്ഥികളും ഇന്നലെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിലാണ് മത്സരം.
1: ന്യൂസ് റെയിൻബോ. माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: शिक्षा की जीवन में भी जरूरत है, समाज जीवन में भी जरूरत है, इसको अंडर एस्टिमेट नहीं करना चाहिए.
1: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
4: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ എഫ്എം കൊച്ചി 107.5, മ്യൂസിക്കലി യോഴ്സ്.
0: ഹായ്, ഹലോ, നമസ്കാരം. സമയം 10 കഴിഞ്ഞ് 4:11 എല്ലാവരും തിരക്കുകളിലേക്കൊക്കെ പ്രവേശിക്കുന്ന ഒരു സമയമാണ് അല്ലെ? നല്ല തിരക്ക് പിടിച്ച ഓട്ടത്തിലും അതുപോലെ ഓഫീസിലൊക്കെ എത്തി അവരുടെ വർക്കുകളിലേക്കൊക്കെ സെറ്റ് ആവാനായിട്ടുള്ള ഒരു സമയമാണ്. യാസ് അപ്പോൾ റെയിൻബോയിലിത് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്, വാട്സപ്പിന്റെ സമയമാണ്. യാസ് അപ്പോൾ വാട്സപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് ചെയ്യേണ്ടത് റെയിൻബോയുടെ വാട്സപ്പ് നമ്പറായ 8547341075 എന്ന നമ്പറിലേക്കാണ്. 8547341075. അപ്പൊ വേഗം തന്നെ മെസ്സേജുകൾ അയച്ചോളൂ. ഒപ്പം കേട്ടുകൊണ്ടിരുന്നോളൂ ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5. വാട്സ്ആപ്പ് കൂടിയുണ്ട് ഞാൻ നമിത. അപ്പൊ ആദ്യം ഒരു മെസ്സേജിലേക്ക് പോവാണ് കേട്ടോ. ആദ്യത്തെ മെസ്സേജ് വന്നിട്ടുള്ളത്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഗോപിക നിന്മയിൽ വാസന്തം അല്ലെങ്കിൽ കാട്ടുപെണ്ണിന്റെ എന്ന കാട്ടുചെമ്പകം എന്ന മൂവിയിലെ സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. മറ്റൊരു മെസ്സേജും സെയിം ഒരു സോങ് ചോദിച്ചിട്ട്, കാട്ടുചെമ്പകം മൂവിയിലെ സോങ് ചോദിച്ചുകൊണ്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് എഡയാർ ബോഡി ഗിയർ എന്ന കമ്പനിയിൽ നിന്ന് ഇവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് പേര് ചേർന്നിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. പള്ളിച്ചട്ടമ്പി മൂവിയിലെ സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസി ബിന്ദു നിത എന്നിവരാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തായാലും കാട്ടുചെമ്പകം എന്ന മൂവിയിലെ ആ ഒരു സോങ്ങിലേക്ക് പോകാം. ആദ്യത്തെ സോങ് ആയിട്ട് വരുന്നത് പള്ളിച്ചട്ടമ്പി എന്ന മൂവിയിലെ സോങ് ആണ്. കേട്ടുകൊണ്ടിരിക്കുക ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5. ഇത് വാട്സ്ആപ്പ്.

0: യെസ്, ആകാശവാണി ഫ്രം റെയിൻബോ കൊച്ചി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് ആണ്. യെസ്, അപ്പൊ വാട്സപ്പിലെ മെസ്സേജുകളിലേക്ക് പോയാലോ?
1: അതെ, തുടങ്ങാം.
0: യെസ്, അപ്പൊ മെസ്സേജുമായി ആളെത്തിയിട്ടുണ്ട്.
1: ഓക്കെ, അപ്പോ വാട്സാപ്പ്, പ്ലീസ് പ്ലേ സോങ് കതിരും കൊത്തി പതിരും കൊത്തി ഫ്രം മൂവി മാൻ ഓഫ് ദ മാച്ച്. ഗായത്രി അങ്കമാലിയിൽ നിന്നാണ് ഗായത്രി മെസ്സേജ്
0: അയച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് വനജയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കടമ്പഴിപ്പുറത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അദ്വൈത മൂവിയിലെ നീലക്കുയിലെ ചൊല്ലു എന്ന പാട്ട് വെച്ച് തരാമോ, എല്ലാ പ്രിയ കൂട്ടുകാർക്കും വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ,

0: അടുത്തത് സയന ഷൈബൻ കരിമാലൂർ തട്ടാമ്പടിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഞങ്ങളുടെ മക്കൾ അനൈക ആത്മിക അവർക്ക് വേണ്ടി പൈതൃകം സിനിമയിലെ നീലാഞ്ജന പൂവിൻ താരാട്ടൂഞ്ഞൽ എന്ന പാട്ട് വെച്ച് തരാമോ.
1: അടുത്തൊരു മെസ്സേജ് വന്നിട്ടുള്ളത് ഷേർലി ജെറോം പാനായിക്കുളത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഭൂമിക എന്ന മൂവിയിൽ നിന്നുമാണ് മനസ്സിനൊരായിരം കിളിവാതിൽ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: ഓക്കെ. രമണൻ മുളന്തുരുത്തിയിൽ നിന്നും എനിക്ക് ആവശ്യമുള്ള ഗാനം വെയിലിന്റെ ഒരു തൂവൽ മാത്രം, ചിത്രം ഇംഗ്ലീഷ് മീഡിയം. പാട്ടിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ, പാടി യേശുദാസ്.
1: ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഇന്നും പ്രോഗ്രാമിനൊപ്പം കേട്ടുകൊണ്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നൊരു പാട്ട് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പൂവിരിഞ്ഞില്ല പൂവിൽ തേൻ നിറഞ്ഞില്ല എന്ന സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഇണ എന്ന മൂവിയിൽ നിന്നും. അടുത്തൊന്നും ചോദിക്കാറുണ്ട്, പക്ഷെ അടുത്തൊന്നും കിട്ടാറില്ല, സാരില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം ആശ്വസിച്ചിട്ടുണ്ട് കേട്ടോ. സരോജ പുത്തൻകുരിശിൽ നിന്നുമാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് വെറൈറ്റി സോങ്സ് ഒക്കെ
0: വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എല്ലാം ഏറെക്കുറെ ഒരേ പോലത്തെ മെലഡീസ് ആയിട്ടുള്ള സോങ്സ് ആയിരുന്നു. അടുത്ത പ്ലീസ് പ്ലേ ഒവ്വൊരു പൂക്കളുമേ ഓട്ടോഗ്രാഫ് മൂവിയിലെ, അല്ലെങ്കിൽ അകലെയോ ഗ്രാൻഡ് മാസ്റ്റർ മൂവിയിലെ പാട്ട്. ഇത് മെസ്സേജ് അയച്ചിട്ടുള്ളത് ജിഷ ജോൺസൺ ആണ് തിരുമുപ്പത്ത് നിന്നും. ഡെഡിക്കേറ്റഡ് ടു മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എന്നാണ് ജിഷ പറഞ്ഞിട്ടുള്ളത്.
1: അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ദിവ്യ മോബിഷാണ്, ഇല്ലത്തുപടിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് എന്റെ സഹോദരന്റെ മകൻ ധ്യാൻ കൃഷ്ണയുടെ പിറന്നാളാണ്. മോന് വേണ്ടി കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മൂവിയിലെ ചെല്ലക്കാറ്റി ചെല്ലു എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹാപ്പി നഴ്സസ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാ നഴ്സുമാർക്കും കൂടി വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് ദിവ്യ പറഞ്ഞിട്ടുള്ളത്. അപ്പോ മകൻ, അതായത് സഹോദരന്റെ മകൻ ധ്യാൻ കൃഷ്ണൻ പിറന്നാളാണ്
0: പറഞ്ഞിരിക്കുന്നത്.
1: റെയിൻബോയുടെ പിറന്നാൾ ആശംസകൾ നേരെയാണ്. വളരെ ഹാപ്പി ആയിട്ട് മോനോടൊപ്പം അടിച്ചു വിളിച്ച് ആഘോഷിക്കുക. യെസ്, അപ്പൊ നമുക്ക് എന്തായാലും ഒരു അടുത്ത പാട്ടിലേക്ക് പോയാലോ. അദ്വൈതം മൂവിയിലെ നല്ലൊരു പാട്ടുണ്ട്, സുജാത മോഹനും എം ജി ശ്രീകുമാറും ചേർന്ന് പാടിയിട്ടുള്ള ആ ഒരു പാട്ടിലേക്കാണ് അടുത്തായിട്ട് പോകുന്നത്. സോ കേട്ടുകൊണ്ടിരുന്നോളൂ, ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 വാട്സ്ആപ്പ്. കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടേ?
0: വേഗം മെസ്സേജ് അയക്കണം, വാട്സ്ആപ്പ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കണം. നിങ്ങൾക്ക് നമ്പർ അറിയാം, എന്നാലും നമ്മൾ ഒന്നും കൂടി പറയുന്നു. 85 47 34 10 75
1: 8 5 4 7 3 4 1 0 7 5

0: മെസ്സേജ് അയക്കുന്ന ഒരു ലിസ്ണറാണ്. മെയ് മാസം പാടുന്നേ എന്ന സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലാക്ക് ഡാലിയ എന്ന മൂവിയിൽ നിന്നും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്.
1: ഓക്കെ, അടുത്ത മെസ്സേജ് കളമശ്ശേരിയിൽ നിന്നും മുകേഷ് ആണ്. തിളക്കം എന്ന ഫിലിമിലെ നീ ഒരു പുഴയായി തഴുകുമ്പോൾ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ്. ഇത് റെയിൻബോയുടെ സ്ഥിരം ശ്രോതാവായ സൽമ ജമാലുദ്ദീന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഒരു വലിയൊരു നീണ്ടൊരു മെസ്സേജാണ് കേട്ടോ. അതായത് പറഞ്ഞിരിക്കുന്നത് 16 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു മെയ് മാസത്തിലാണ് ഞാനും എൻ്റെ ഏട്ടനും ആദ്യമായി തമ്മിൽ കാണുന്നത്, അതായത് ഒഫീഷ്യൽ പെണ്ണ് കാണൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അന്നറിയില്ലല്ലോ ഇതായിരിക്കും എൻ്റെ കൂട്ട് എന്ന്. ഇപ്പോൾ 16 വർഷങ്ങളായി എന്നെ സഹിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഏട്ടന് വേണ്ടി തൂവൽക്കൊട്ടാരം എന്ന സിനിമയിലെ ആദ്യമായി കണ്ടനാൾ എന്ന ഗാനം വെച്ച് തരുമോ, പ്രതീക്ഷയോടെ ശ്രീ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഹസ്ബൻഡിന്റെ പേര്
1: പറഞ്ഞിട്ടില്ല.
0: ഓക്കെ, അപ്പൊ എന്താണെങ്കിലും വളരെ എന്താ പറയാ, മെയ് മാസം അപ്പൊ വളരെ സ്പെഷ്യൽ ആണ് ഈ സ്ത്രീക്ക്. കാരണം ആ ഒരു എന്താ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളെ
1: കണ്ടുമുട്ടിയ
0: ഒരു, അതായത് മാസമാണ് മെയ് മാസം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ 16 വർഷങ്ങൾ വളരെ ഹാപ്പി ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മെസ്സേജ് വായിക്കുമ്പോ തന്നെ അറിയാം. അപ്പൊ ഇതുപോലെ വീണ്ടും മുന്നോട്ട് ഹാപ്പി ആയി തന്നെ പോവുക, വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുക.
1: ഓക്കെ, അടുത്ത മെസ്സേജ് ആശാ ബാബുരാജ് തൊടുപുഴയിൽ നിന്നും. കളിയിൽ അല്പം കാര്യ മൂവിയിലെ കണ്ണോട് കണ്ണായ സ്വപ്നങ്ങൾ ഈ ഗാനം കേൾപ്പിക്കുമോ എന്നാണ് ആശ ചോദിച്ചിട്ടുള്ളത്.
0: യെസ്, അടുത്ത മെസ്സേജ് മുഹമ്മദ് ആണ് അയച്ചിരിക്കുന്നത്. ഭൂമിയിലെ എല്ലാ മാലാഖമാർക്കും വേണ്ടി മനസ്സിലൊരു മഞ്ഞുതുള്ളി എന്ന സിനിമയിലെ 100 ജന്മം പിറവിയെടുത്താലും എന്ന ഗാനം കേൾപ്പിക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
1: ഓക്കെ, അടുത്ത ശ്രീകുമാർ കൊടുങ്ങല്ലൂരിൽ നിന്നും. പ്ലീസ് പ്ലേ ദ സോങ് കൊണ്ടോരാം സോങ് ഫ്രം മൂവി ഒടിയൻ, ഡെഡിക്കേറ്റഡ് ടു ഓൾ മ്യൂസിക് ലവേഴ്സ്. ഹാവ് എ നൈസ് ഡേ ടു എവറി ലിസണേഴ്സ് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്.
0: അടുത്തൊരു മെസ്സേജ് അഷ്റഫാണ്. വെസ്റ്റ് കൈപ്പുറത്തു നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. 2 വരവ് എന്ന മൂവിയിലെ എന്നീലാകാശം എന്ന ഗാനം വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
1: അടുത്ത മെസ്സേജ് കുമാർ മുടപ്പല്ലൂരിൽ നിന്നാണ്. സല്ലാപം എന്ന ചിത്രത്തിലെ ഒരു പാട്ട് വെച്ച് തരുമോ. ഇത് ഏത് പാട്ടെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല, യേശുദാസ് പാടിയെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
0: ഓക്കെ, അപ്പൊ അടുത്ത മെസ്സേജ് ബീന രാജ ആയിക്കാട് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് നീലക്കടമ്പ് സിനിമയിലെ ദീപം ദീപം എന്ന സോങ് വെച്ച് തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതായിട്ടൊരു പാട്ട്
1: കേട്ടിട്ട്
0: നമുക്കൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു
1: പിറന്നാൾ
0: ഡെഡിക്കേഷൻ ആയിട്ട് ഒരു പാട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പാട്ടിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. കേട്ടുകൊണ്ടിരുന്നോളൂ ഇത് ആകാശവാണി FM Rainbow Kochi 107.5 ൽ വാട്സ്ആപ്പ്.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5.
3: നിലക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
4: സമയം ഇതാ 10 മണി കഴിഞ്ഞ 38 മിനിറ്റും 18 സെക്കൻഡും ആയിരിക്കുകയാണ്. അങ്ങനെ ഇതാ പാർട്ടിസിപ്പിന്റെ സമയം കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ.
5: അതെ, ഇനിയും പാട്ട് ചോദിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സമയം കളയരുത്, വേഗം മെസ്സേജ് അയക്കണം.
4: 8547341075 എന്നുള്ളതാണ് റെയിൻബോയുടെ വാട്സ്ആപ്പ് നമ്പർ. യെസ്, അപ്പൊ ഈ നമ്പറിലേക്കാണ് മെസ്സേജുകൾ അയക്കേണ്ടത്. അങ്ങനെ മെസ്സേജുകൾ ഇനിയും നമുക്ക് വന്നിട്ടുണ്ട്. യെസ്, അപ്പൊ മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത്, എല്ലാവർക്കും ശുഭദിന ആശംസകൾ നേർന്നുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒപ്പം മകളുടെ വിവാഹ വാർഷികമാണ് ഇന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ മകൾ നിസ മരുമകൻ ലിജോ അവർക്കായി ഹലോ മദ്രാസ് ഗേൾ എന്ന സിനിമയിലെ ആശംസകൾ 100 100 ആശംസകൾ എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. മാളയിൽ നിന്ന് വിജയശ്രീയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പക്ഷെ അവസാനം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ ആവശ്യപ്പെട്ട ഗാനം 90 മുൻപുള്ളതാണ്, അതുകൊണ്ട് തന്നെ വേറൊരു ഗാനം വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായാലും അടുത്തത് നമ്മൾ നല്ലൊരു സോങ് തന്നെയാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ എന്താണെങ്കിലും മകൾ നിസയ്ക്കും മരുമകൻ ലിജോയ്ക്കും വിവാഹ വാർഷിക ആശംസകൾ നേരെയാണ്. വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ മുന്നോട്ട് പോവുക.
5: അടുത്ത മെസ്സേജ് സുരേഷ് സി ജി എൻ എ ഡിയിൽ നിന്നാണ്. വേറെ പാട്ട് റിക്വസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ഹലോ അർജുൻ റെയിൻബോ, മറക്കില്ല ഒരിക്കലും ഈ പറക്കും തള്ളി.

0: എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ആകാശവാണിയാണ് ഉദ്ദേശിച്ചത്.
1: ഓക്കെ, അടുത്തൊരു മെസ്സേജ് അയച്ചിട്ടുള്ളത് ശ്രീയാണ്, ഉദയം പേരൂരിൽ നിന്നുമാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞാൻ മുൻപൊരു പാട്ട് ചോദിച്ചിരുന്നു, തന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കറുത്ത പക്ഷികൾ മൂവിയിലെ മഞ്ജരി സോങ്, മഴയിൽ രാത്രി മഴയിൽ എന്ന സോങ്. ആ നല്ലൊരു
0: നല്ല പാട്ട്,
1: പാട്ടാണ്.
0: നല്ല
1: അതെ
0: പാട്ട്.
1: അതെ.
0: അടുത്ത മെസ്സേജ് സിനി ശിവദാസ് കോതപറമ്പിൽ നിന്ന്. എൻ്റെ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും കുട്ടികൾക്കും വേണ്ടി, കുട്ടികളുടെ പേര് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചക്കര, പൊന്നു, അപ്പു. പിന്നെ എൻ്റെ കുട്ടികളുടെ പേര് ശീതൾ, ശിവജിത്ത്. താലോലം സിനിമയിൽ ഏതെങ്കിലും ഒരു പാട്ടാണ് സിനി ചോദിച്ചിട്ടുള്ളത് കേട്ടോ.
1: ഓക്കെ, അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ആലുവയിൽ നിന്ന് വിനീതയാണ്. ഒരു ഒരു പാട്ട് വെച്ച് തരുമോ? ഒളിമ്പ്യൻ അന്തോണി ആദം മൂവിയിലെ നിലാപൈതലേ എന്ന സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അമരൻ മൂവിയിലെ വിണ്ണിലാവ് സാരൽ നീ എന്ന സോങ് ചോദിച്ചിട്ടുണ്ട്.
0: ഓക്കെ, അടുത്ത മെസ്സേജ് എൻ്റെ പേര് ഷഹീബ. ഇന്നൊരു ഗാനം വെച്ചു തരുമോ? ക്ഷണിച്ചു എന്ന ഇന്നു ക്ഷണിച്ചു ക്ഷമിച്ചു എന്നൊരു വാക്കുന്നല്ലേ, അങ്ങനെയാണ്. അതെ, എൻ്റെ ഉയിരായി നീ മാറി എന്ന ഗാനം വെക്കുമെന്ന് പ്രതീക്ഷയോടെ കാതോർത്തിയിരിക്കുന്നു.
1: അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സീന ബിനു ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രിയ കൂട്ടുകാരി റെയിൻബോ, ഞാൻ ഇപ്പോഴും കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഹം എന്ന ഫിലിമിലെ നിറങ്ങളെ പാടൂ എന്ന പാട്ട് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
0: ഓക്കെ, അടുത്ത മെസ്സേജ് സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നത്ത് നിന്നാണ്. നെഞ്ചമേ നെഞ്ചമേ എന്നുള്ള പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. മാമന്നൻ മൂവിയിലെ ഡെഡിക്കേറ്റഡ് ടു ഓൾ ലിസണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഒരു പാട്ടിലേക്ക് പോയാലോ.
0: ഓക്കെ,
1: ഇന്ന്
0: പാട്ടിലേക്ക്
1: വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് റെയിൻബോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് കേട്ടോ. അടുത്ത സോങ് കേട്ടുകൊണ്ടിരുന്നോളൂ. ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 ൽ പാട്സ്.

0: യെസ്, സമയം 10 മണി കഴിഞ്ഞ് 52 മിനിറ്റും 15 സെക്കൻഡും ആയിരിക്കുകയാണ്. വാട്സപ്പിന്റെ സമയം കഴിയാറായിരിക്കുമ്പോൾ നമുക്കിനിയും മെസ്സേജുകൾ വായിക്കാനായിട്ടുണ്ട് അല്ലേ?
1: അതെ, നമുക്കിനുള്ള സമയത്ത് വേഗം വന്നിട്ടുള്ള മെസ്സേജുകളെങ്കിലും വായിച്ചു തീർക്കാം.
0: ഓക്കെ, അടുത്തൊരു മെസ്സേജ് വന്നിട്ടുള്ളത് വിശ്വംഭരനാണ്, ചാലക്കുടിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പേരക്കുട്ടി ഇഷാൻ മോന് വേണ്ടി കാർത്തി തമന്ന താരജോടി അഭിനയിച്ച പയ്യ മൂവിയിലെ അടടാ മഴ എന്ന സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്.
1: ഓക്കെ, എൻ്റെ പേര് അശ്വതി, കൊടുങ്ങല്ലൂരിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് കാരുണ്യം സിനിമയിലെ മറഞ്ഞു പോയതെന്തേ, നീ അകന്നു പോയതെന്തേ എന്ന സോങ് വെച്ച് തരുമോ? എൻ്റെ അമ്മായിയുടെ ഫേവറേറ്റ് സോങ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അമ്മായിയുടേതായിരിക്കും, അമ്മായിയുടേതായിരിക്കും, വ്യത്യാസം മാത്രമേ ഉള്ളൂ.
0: എന്താണെങ്കിലും നമുക്ക് അമ്മായി എന്ന് തന്നെ തൽക്കാലം നമുക്ക് പറയാം അല്ലേ? ഓക്കെ, അടുത്തൊരു മെസ്സേജ് വന്നിട്ടുള്ളത് അമൃതയാണ്, സൂര്യനായി തഴുകി എന്ന സോങ് വെച്ച് തരാമോ? സത്യം ശിവം സുന്ദരം മൂവിയിലെ സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്.
1: ഓക്കെ, അടുത്ത മെസ്സേജ് സ്വപ്ന സി ബി കളവങ്കോടും ചേർത്തല നിന്നാണ്. എനിക്ക് ദ പ്രിൻസ് മൂവിയിലെ ശ്യാമയാം രാധിക എന്ന സോങ് വെച്ച് തരുമോ? ഇത് വാട്സപ്പ് കേൾക്കുന്ന എല്ലാവർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
0: അടുത്തത് രാജേഷ് ആണ്, കത്രിക്കടവിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തൂവാനത്തുമ്പികൾ മൂവിയിലെ സോങ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ.
1: ഓക്കെ, അടുത്ത മെസ്സേജ് ഹാപ്പി നഴ്സസ് ഡേ എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പിറന്നാളായ സിറിൽ മോൻ, അതായത് കസിൻ്റെ മകനാണ്, ആശംസകളോടെ പ്ലീസ് പ്ലേ ആകാശ പാലക്കൊമ്പ തൂഞ്ഞാലിൽ, ആകാശമിഠായി മൂവിയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ മിനിങ്ങും മിന്ന മിനിങ്ങെ ഒപ്പം മൂവിയിലെ മാഗി ജോർജ് വൈപ്പിനാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സിറിൽ മോന് അല്ലേ നമ്മുടെ ഒരു
0: അറിയിക്കുകയാണ്. അടുത്ത മെസ്സേജ് ഇസ്മയിൽ ആണ്, കരിമുകളിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്നലെയും മെസ്സേജ് അയച്ചിട്ട് സോങ് പ്ലേ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇന്നും മെസ്സേജ് അവസാനമാണ് നമ്മൾ കണ്ടത്. ബസ് കണ്ടക്ടർ മൂവിയിലെ സോങ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ട്. എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണെങ്കിലും എല്ലാ സുഹൃത്തുക്കൾക്കുമായിട്ട് നല്ലൊരു പാട്ട് ലാസ്റ്റ് പ്ലേ ചെയ്യുന്നതായിരിക്കും.
1: ഓക്കെ, അടുത്ത മെസ്സേജ് അയച്ചിട്ടുള്ളത് വിജി രേഷ്മ. ഗുഡ് മോർണിംഗ് വിജി. ഓ, ഇത് ആക്ച്വലി
0: അടുത്തൊരു മെസ്സേജ് വന്നിട്ടുള്ളത് സുഖമല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, അവിടെയും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്തൊരു ആ ഒരു പറഞ്ഞിരിക്കുന്നത് വാട്സപ്പിലൂടെ നല്ലൊരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരു സോങ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പാട്ടുകൾ നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ കേട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. തൻസീല ഫോട്ടോച്ചിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരുന്നത്.
1: ഓക്കെ, അടുത്ത മെസ്സേജ് ഞാൻ സിൽഫ നെട്ടൂരിൽ നിന്നാണ്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ കൺമണിയായ അക്കു എന്ന് വിളിക്കുന്ന ഏതന്റെ 9-ാമത്തെ ജന്മദിനമാണ്. അവന് വേണ്ടി സർവമായ സിനിമയിലെ ഒരു പാട്ട് വെച്ച് തരുമോന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതന് എന്തായാലും അല്ലേ നമ്മുടെ വാട്സാപ്പിന്റെ വക ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കുകയാണ്.
0: അടുത്തൊരു മെസ്സേജ് സുമാ രാജേന്ദ്രനാണ് അയച്ചിരിക്കുന്നത്, തൃക്കാരിയൂരിൽ നിന്നുമാണ്. ഹസ്ബൻഡ് കെ ആർ രാജേന്ദ്രന് വേണ്ടിയിട്ട് കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും എന്ന സോങ് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തൊരു മെസ്സേജ് വന്നിട്ടുള്ളത് രജനീ ശിവനാണ്, കയ്പമംഗലം ചളിങ്ങാട് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിഷ്ണുലോകം സിനിമയിലെ ആദ്യ വസന്തമേ എന്ന പാട്ട് വെച്ചരുമോ എന്നാണ് നമ്മുടെ രജനി ചോദിച്ചിരിക്കുന്നത്.
1: ഓക്കെ, സുനിൽ പി പടിപ്പുര മെസ്സേജ് അയച്ചിട്ടുണ്ട്, പാട്ട് കേട്ട് കൂടെ തന്നെയുണ്ട്. രോഗികളോടും കൂട്ടിരിപ്പുകാരോടും സ്നേഹത്തോടെ പെരുമാറുന്ന എല്ലാ നഴ്സുമാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നാണ് നഴ്സസ് ഡേ ആയിട്ട് പ്രത്യേകമായിട്ടുള്ള മെസ്സേജാണ്.
0: അതെ, അടുത്തൊരു മെസ്സേജ് സജ്ജനയാണ് ചാലക്കുടിയിൽ നിന്നും അയച്ചിരിക്കുന്നു. അമ്മയുടെ ജന്മദിനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് വേണ്ടി മഴത്തുള്ളി കിലുക്ക മൂവിയിലെ പുതുവെട്ടം തേടി എന്ന സോങ് ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരെയാണ്, അമ്മയുടെ പേര് പറഞ്ഞിട്ടില്ല.
1: ഓക്കെ, അടുത്ത മെസ്സേജ് സജിത റഹീം വൈപ്പിനിൽ നിന്നുമാണ്. എനിക്ക് സ്വപ്നക്കൂട് ഫിലിമിലെ മലർ കിളി ഇണയുടെ എന്നുള്ള പാട്ട് വെച്ചു തരുമോ? ഇത് പാനായിക്കുളം ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ പഠിച്ച 10th ബാച്ചിലെ എല്ലാ ഫ്രണ്ട്സിനുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
0: യെസ്, അപ്പൊ എന്താണെങ്കിലും നമുക്ക് നമ്മുടെ ഇന്നത്തെ വാട്സപ്പിന്റെ സമയം അവസാനിക്കാറായിരിക്കും. ഇനി മെസ്സേജുകൾ ഉണ്ടോ?
1: ഒറ്റ ഒരു മെസ്സേജും കൂടി. ചിത്രം കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം, ഇന്ദു വൈക്കോ ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ബീനാരാജിന് വേണ്ടി ഡെഡിക്കേഷൻ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്.
0: ഓക്കെ, അപ്പൊ എന്താണെങ്കിലും നമുക്കറിയാം ഒരുപാട് പേർക്ക് പാട്ടുകൾ കിട്ടാത്തതുണ്ട്. അപ്പൊ ആരും വിഷമിക്കേണ്ട, ലാസ്റ്റ് സോങ് സ്പെഷ്യൽ ആയിട്ട് ഇന്ന് പാട്ട് കിട്ടാത്ത എല്ലാവർക്കും ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. പിന്നെ വിളിച്ച് ഇപ്പോ നമുക്ക് പാട്ടുകൾ കിട്ടിയില്ല എന്നൊക്കെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് അതായത് 12 മണിക്ക് യുവ ചോയ്സ് ഉണ്ട്. അതിലൂടെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളൊക്കെ
1: വിളിച്ച് സംസാരിച്ച്
0: വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ആ പാട്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നമുക്ക് സംസാരിച്ച് പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു മാർഗമുണ്ട്, നമുക്ക് വോയിസ് യുവർ ചോയ്സ് എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അതിലൂടെ വോയിസ് മെസ്സേജുകൾ അയച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദവും റെയിൻബോയിലൂടെ കേൾക്കാം, അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും റെയിൻബോയിലൂടെ കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പർ 8547341401

0: 7 5 എന്നുള്ള ഈ സെയിം വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജുകളായിട്ടാണ് അതിലേക്ക് അയക്കേണ്ടത്. യെസ്, അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇന്നത്തെ വാട്സപ്പ് ഇവിടെ
1: വൈൻഡപ്പ് ചെയ്യാം.
0: ഇത്രയും നേരം വാട്സപ്പുമായിട്ട് കൂടി ഉണ്ടായിരുന്നത്
1: ഞാൻ രതീഷ്.
0: യെസ്, ഞാൻ നമിത. അപ്പൊ ഞാൻ ഇനിയും കൂടെ ഉണ്ടാകും.
1: ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് സൈൻ ഔട്ട് ചെയ്യും.
0: ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5.

0: വാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ വിദേശയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നിവിടങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ലോക നഴ്സസ് ദിനത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് പ്രത്യാശയുടെ നെടുംതൂണായി നിലകൊള്ളുന്ന നഴ്സുമാരെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിവാദ്യം ചെയ്തു. നഴ്സുമാരുടെ നിസ്വാർത്ഥമായ സേവനവും അചഞ്ചലമായ അർപ്പണബോധവുമാണ് ആരോഗ്യകരമായ ഭാരതത്തിന്റെ യഥാർത്ഥ അടിത്തറയെന്നും അവരെ ഓർത്ത് രാജ്യം അഭിമാനിക്കുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. പശ്ചിമബംഗാളിൽ മമതാ ബാനർജി, മന്ത്രിസഭയിൽ അഗ്നിസുരക്ഷാ ചുമതല വഹിച്ച സുജിത് ബോസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു. 2010 മുതൽ 2021 വരെ ഡംഡം മുനിസിപ്പാലിറ്റിയിൽ വൈസ് ചെയർമാനായിരുന്ന കാലത്ത് നിയമനങ്ങളിൽ അഴിമതി നടത്തിയെന്നാരോപിച്ചാണ് അറസ്റ്റ്. സംസ്ഥാന മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്നത് അസാധാരണ സാഹചര്യമല്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എം എം ഹസൻ. പ്രഖ്യാപനം വൈകിട്ടില്ലെന്നും ഇനി വൈകാൻ പാടില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ലീഗ് പക്വതയുള്ള സഖ്യകക്ഷിയാണെന്നും അഭിപ്രായം നേരത്തെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 5 തവണയാണ് രംഗസ്വാമി മുഖ്യമന്ത്രിയാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്രമേളയായ കാൻ ഫിലിം ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കം. ജോൺ ട്രാവോൾട്ട, ആദം ഡ്രൈവർ, ബാർബ്ര സ്ട്രൈസാൻഡ്സ് എന്നീ സൂപ്പർ താരങ്ങൾ ഇത്തവണ കാനിന്റെ ഭാഗമാകും. കോട്ടക്കലിൽ സമാപിച്ച ഓപ്പൺ ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 7 കാറ്റഗറിയിൽ കോഴിക്കോട് ഫാറൂഖ് കോളേജ് സ്വദേശി ഡി ബ്രഹ്മദേവ് ചാമ്പ്യനായി. തുടർച്ചയായി 2 തവണയാണ് ബ്രഹ്മദേവ് സംസ്ഥാന ചാമ്പ്യനാവുന്നത്.
2: ന്യൂസ് റെയിൻബോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
3: വോയ്സ് യുവർ ചോയ്സ്. വോയ്സ് യുവർ ചോയ്സ്.
4: ഹായ്, ഹലോ, നമസ്കാരം എല്ലാവർക്കും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ വോയിസ് യുവർ ചോയ്സിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാക്കൾ, വാട്സ്ആപ്പ് ഓഡിയോ മെസ്സേജിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങളുമായുള്ള വോയിസ് യുവർ ചോയ്സിന്റെ ഇന്നത്തെ ജേണി ഇവിടെ തുടങ്ങുകയാണ്. ഇത് നിങ്ങളുടെ വോയിസ്, നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ പാട്ടുകൾ. വോയിസ് യുവർ ചോയ്സുമായി നിങ്ങളോടൊപ്പം ഞാൻ വിഷ്ണുദാസ്.

0: റെയിൻബോ FM 107.5.
1: ഹായ്, ഞാൻ ശ്രീലക്ഷ്മി ടി എം. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ആകാശവാണി കൊച്ചി FM റെയിൻബോയുടെ വോയിസ് യുവർ ചോയ്സ് എന്ന പ്രോഗ്രാമിലൂടെ വിശ്വരൂപം എന്ന തമിഴ് മൂവിയിലെ ഉന്നെ കാണാതെ ഞാൻ എന്ന സോങ് എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഈ സോങ് വളരെ പോസിറ്റിവിറ്റി നിറയ്ക്കുന്നതായതുകൊണ്ട് എനിക്കിത് വളരെ ഇഷ്ടമാണ്.
2: അഭിനയ രാജ ഗോകുല ബാല കോടി പ്രകാശ വിരക നരക ശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേങ്കിച്ചാവേ ഇത്തവണയാക്കൊള്ളായ ചൂടിയ വാടല് ചൂടിയ വാക്കള വാടിയ പൂതകയാക പണിത്തിടുവായ പാവൈ വിറകം പരികിടുവായ ആയർദം മായ നീവ ആയർദം മായ നീവ.

0: Musically yours, this is FM Rainbow 107.5.
1: Your favorite music station.
2: നമസ്കാരം, എൻ്റെ പേര് ഭുവന, ഞാൻ ആലപ്പുഴക്കാരിയാണ്. ആകാശവാണിയുടെ വോട്ട് യുവർ ചോയ്സ് പരിപാടിയിലൂടെ ഞാനൊരു തമിഴ് ഗാനമാണ് ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് ഇഷ്ടത്തിലായിരുന്ന രണ്ട് പേർ തമ്മിൽ പിരിഞ്ഞാലും അവരുടെ ഓർമ്മകൾ ചിലപ്പം നമ്മളെ വിട്ടുപോയി എന്ന് വരില്ല. മറന്നാലും ഞാനുന്നേ നനയ്ക്കാതെ നാളില്ലയേ എന്ന് സിത് ശ്രീരാം പാടിയപ്പോൾ നമ്മളിൽ ചിലർക്കെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരും. അതുകൊണ്ട് സിത് ശ്രീരാം പാടിയ മറുവാർത്തി എന്ന ഗാനമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്.

0: News, views, entertainment.
1: This is
0: Rainbow FM 107.5. Musically yours.
2: ഹായ്, ഞാൻ ആലപ്പുഴയിൽ നിന്ന് അൽത്താഫാണ് സംസാരിക്കുന്നത്. എനിക്ക് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ വോയിസ് യുവർ ചോയ്സ് എന്ന പ്രോഗ്രാമില് സർക്കിട്ട് എന്ന മൂവിയിലെ ഹോപ്പ് എന്ന സോങ് ആണ് വേണ്ടത്. ഈ സോങ് ഞാൻ നല്ലൊരു ഫ്യൂച്ചർ സ്വപ്നം കാണുന്ന, അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: റെയിൻബോ എഫ് എം 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ഹായ്, എന്റെ പേര് മാളവിക, ഞാൻ കണ്ണൂരിൽ നിന്നാണ്. എനിക്ക് ആകാശവാണിയുടെ വോയിസ് യുവർ ചോയ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ വെള്ളിത്തീര എന്ന സിനിമയിലെ ഹൃദയസഖി എന്ന സോങ് കേൾക്കാൻ ആഗ്രഹമുണ്ട്.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: ഹായ്, എൻ്റെ പേര് അനഘ. ഞാൻ ചെങ്ങന്നൂർ പ്രൊവിഡൻസ് കോളേജിലാണ് പഠിക്കുന്നത്. എനിക്ക് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിലൂടെ വോയിസ് യുവർ ചോയ്സിലൂടെ മിന്നൽ മുരളി മൂവിയിലെ ഉയരെ എന്ന സോങ് കേൾക്കാൻ ആഗ്രഹിക്കുന്നു.

0: റെയിൻബോ FM 107.5.
1: വോയിസ് ഓഫ് ചോയ്സ്. എൻ്റെ പേര് ഗീത. സ്ഥലം കൈപ്പോയിരിക്കുക. എനിക്ക് താളവട്ടം എന്ന സിനിമയിലെ പൊൻ വീണെ എന്നുള്ളിൽ ജന്മം നൽകും എന്ന പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പാട്ട് എൻ്റെ മക്കൾ വിഷ്ണു, വിവേകിനും, പിന്നെ എൻ്റെ അമ്മയ്ക്കും, എൻ്റെ കൺമണിക്കും, പിന്നെ എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: You are listening to Rainbow FM 110.5, musically yours.
1: ഹായ്, എൻ്റെ പേര് മാനുപ്രിയ. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് സംസാരിക്കുന്നത്. എനിക്ക് ആകാശവാണി കൊച്ചി FM റെയിൻബോയുടെ വോയിസ് യുവർ ചോയ്സിലൂടെ വാച്ചിൻ്റെ അമ്മ എന്ന് പറയുന്ന പാട്ടാണ് വേണ്ടത്. ഈ സോങ് ഞാൻ എൻ്റെ ഫ്രണ്ട് രേഷ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: മ്യൂസിക്കലി യോഴ്സ് FM Rainbow 107.5. Stay tuned.
1: ഹായ്, ഞാൻ രാജീവ്, ചേർത്തല തുറവൂരാണ്. എനിക്ക് ആകാശവാണി FM റെയിൻബോയിലൂടെ ചിത്രം എന്ന സിനിമയിലെ ഈറൻമേഹം എന്ന പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു.

എത്ര നല്ല മനോഹരമായ ഗാനങ്ങളാണല്ലേ നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. നിങ്ങളുടെ വോയിസിലൂടെ ആവശ്യപ്പെട്ട നിങ്ങളുടെ ചോയ്സ്, ഞാനിത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇന്നത്തെ വോയിസ് യുവർ ചോയ്സിന്റെ സമയം ഏതാണ്ട് തീരാറായിരിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് ഇതേപോലെ വാട്സപ്പിലൂടെ ഓഡിയോ മെസ്സേജ് അയച്ച് വോയിസ് യുവർ ചോയ്സിലൂടെ നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ ആവശ്യപ്പെടാം. അതിനായി നിങ്ങളുടെ വാട്സപ്പ് എടുക്കൂ. എന്നിട്ട് 8547341075 8547341075 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് അയക്കൂ, പാട്ടുകൾ ആവശ്യപ്പെടും. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ വിഷ്ണുദാസാണ്. അപ്പോൾ അടുത്ത തവണ കാണുവരെ, ബൈ ബൈ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice.
2: ഹലോ, നമസ്കാരം. സമയം 12 മണി കഴിഞ്ഞ 1:12 റെയിൻബോയിൽ ഇത് യുവർ ചോയ്സിന്റെ സമയമാണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. യെസ്, അപ്പോൾ ഈ ഒരു സമയം റെയിൻബോയിലൂടെ നിങ്ങൾ ഇഷ്ടഗാനങ്ങൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ? യെസ്, വേഗം തന്നെ ഫോൺ എടുക്കുക. ഫോൺ എടുത്ത് റെയിൻബോയിലേക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484242481. 0484242811. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ, ഒപ്പം കേട്ടുകൊണ്ടിരിക്കൂ ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളാണ് കേൾക്കാനായിട്ട് പോകുന്നത്. യെസ്, അങ്ങനെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ ആ ഇതാരാണ്? റേഡിയോ ഓൺ ചെയ്തിട്ടുണ്ടോ? റേഡിയോ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സൗണ്ട് കുറച്ച് വെക്കാമോ? പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാം. ആ ഹലോ, ആ ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. ബേസിൽ ബേസിൽ നിന്നാണോ? പേരെന്താണ് പറഞ്ഞത്? ബേസിൽ നിന്നാണോ പറഞ്ഞത്? ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? മൂവാറ്റുപുഴ. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഇന്ന് വിളിച്ച് ഒരു പാട്ട് കേൾക്കണം എന്ന് തോന്നി അല്ലേ ചോദിച്ചിട്ട്? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലാരൊക്കെയാ ഉള്ളേ?
1: വീട്ടിലമ്മ,
0: മകളും മകനും അല്ലേ. ഓക്കെ, അപ്പൊ വെക്കേഷൻ ആയിട്ട്

0: എങ്ങും പോയില്ലേ മക്കളെ ആയിട്ട്?
1: ശരിക്കും പോകാൻ പറ്റിയിട്ടില്ല.
0: പറ്റിയിട്ടില്ല.
1: പോകണം.
0: പോണം. ഇനി വളരെ കുറച്ച് സമയേ ഉള്ളൂ അല്ലേ? ഇനി ക്ലാസ് ഒക്കെ സ്റ്റാർട്ട്. എല്ലാ സാഹചര്യങ്ങളും കൂടി ഒത്തു വരുന്നില്ല അല്ലേ?
1: അതായത് നമുക്കൊരു ഇയർലി ഒരു വീക്കെൻഡ് നമ്മളൊരു ബോണസ് വീക്ക് ആയിട്ട് എടുക്കേണ്ട ഒരു കലണ്ടർ സിസ്റ്റം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ബോൾ വേഗത്തിലും ചേഞ്ച് എന്തായാലും അതേപറ്റി നമുക്ക് വിശദമായിട്ട് വേണേ പറയാം. എന്തായാലും ബോണസ് വീക്ക് വരികയാണെങ്കിൽ എല്ലാവർക്കും അവധിയായിരിക്കും ഡിസംബറിൽ അവസാന ആഴ്ച. സെയിൽസിലേക്ക് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ പിന്നീട് അറിയിക്കാം. എന്തായാലും ഇപ്പൊ ഒക്കെ ചെറിയ അഡ്മിഷനിലേക്ക് പോകുന്നു, വൺ ഡേ ടൂർ ഒക്കെ ആയിട്ട് പോകുന്നു.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത് യുവ ചോയ്സിലൂടെ?
1: എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒത്തിരി പാട്ടുകൾ, എന്നാലും ഒന്നാം രാഗം പാടി എന്നുള്ള പാട്ട്,
0: ആ ഒരു പാട്ടാണ് ഇപ്പൊ കേൾക്കാൻ തോന്നുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നു ഈ ഒരു പാട്ട് മിക്ക ആളുകളും ചോദിക്കാറുണ്ട്, എല്ലാ പ്രോഗ്രാമുകളിലും ചോദിക്കുന്ന ഒരു പാട്ട് കൂടിയാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പാട്ട് കൂടിയാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഏറ്റവും ഇഷ്ടമുള്ള ലിറിക്സ് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു, ഏതൊരാൾക്കും പാടാൻ പറ്റുന്ന, പിന്നെ അതിന് താളങ്ങളുണ്ട്, നല്ലൊരു ഒരേ വൈബിൾ കിട്ടുന്നു.
0: പഴയ പാട്ടുകളോടാണോ കൂടുതൽ ഇഷ്ടം? അതല്ല, പക്ഷെ പറയാൻ പറ്റില്ല, കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളാണ് വരുന്നത്. ഇപ്പൊ ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിക്കുമ്പോ കൂടുതൽ ഇപ്പോഴത്തെ പാട്ടുകളായിരിക്കുള്ളൂ ഇഷ്ടം, ആ ഒരു
1: കാലഘട്ടത്തിനനുസരിച്ച്
0: തോന്നുന്നു അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേട്ടാലോ? വിളിച്ചാല് സന്തോഷം കേട്ടോ. അപ്പൊ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്? മദറിന് വേണ്ടിട്ട്. അപ്പൊ എന്താണെങ്കിലും എല്ലാവർക്കും, ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം, ഈ പാട്ട് കേൾക്കാം. ഓക്കെ, വിളിച്ചാല് സന്തോഷം. യെസ്, അപ്പോൾ ബേസിലാണ് വിളിച്ചിട്ടുണ്ടായത്, ഫസ്റ്റ് ടൈം ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് തൂവാനത്തുമ്പികൾ എന്ന മൂവിയിലെ നല്ലൊരു പാട്ടാണ്, നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. അതുപോലെ നിങ്ങളുടെ ഇഷ്ടഗാനം ഈ ഒരു സമയം റെയിൻബോയിലൂടെ കേൾക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242481. 0484241.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए, उसकी चर्चा कीजिए. और कोई मंत्र है तो खास लाइन करके बताइए, देखिए ये पीएम ने ये कहा है तुम पढ़ो.
1: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
3: Musically yours, FM Rainbow 107.5. Stay tuned.
4: യെസ്, യുവർ ചോയ്സ് ആണ് റെയിൻബോയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിൽ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ,
5: നമസ്കാരം മാഡം.
4: നമസ്കാരം, ഇതാരാണ്?
5: ഞാൻ ചെന്നൈയിൽ നിന്ന് വാസുദേവൻ നമ്പൂതിരിയാണ്.
4: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
5: ഒറ്റപ്പാലം മോർണിംഗ് സ്വദേശിയാണ്.
4: ഇപ്പൊ താമസിക്കുന്നത് ചെന്നൈയിലാണ്.
5: ഇപ്പോ ചെന്നൈയില് നമ്മുടെ ജനപ്രിയ നായകൻ വിജയ് മുഖ്യമന്ത്രിയില്. അപ്പൊ തമിഴ് പാട്ടാ വേണ്ടേ?
4: തമിഴ് പാട്ടാണ് വേണ്ടത്. ഓക്കെ, ഇത് തമിഴ് പാട്ടാണ് കേൾക്കേണ്ടത്.
5: മൗനം സമ്മതം സിനിമയില്ലേ, അല്ലേ, യേശുദാസ് ഇത്രയും കൂടി പാടിയിട്ടില്ലേ,
4: കല്യാണ തെന്നില എന്നുള്ള
5: പാട്ട്.
4: നല്ലൊരു
5: പാട്ട്.
4: പറഞ്ഞോളൂ.
5: അതായത് എൻ മനോഹരൻ ഇളയത് തപ്പശ്ശേരി എറണാകുളം.
4: ഓക്കെ.
5: പിന്നെ ജബ്ബാർ ആലങ്ങാട്, സരസൻ ആലങ്ങാട്, പി വി മുഹമ്മദ് വടക്കേ വാവുന്നത്.
4: ഇവർക്കൊക്കെ ഇത്രയും പേർക്കേ ഉള്ളൂ. എനിക്കില്ല. എനിക്കില്ല അപ്പോ പാട്ട്.
5: എല്ലാവർക്കും റെയിൻബോയിലത്തെ എല്ലാ സ്റ്റാഫിനും പ്രത്യേകം പറയണല്ലോ.
4: ഓക്കെ, താങ്ക് യു ട്ടോ. ഞാൻ ചോദിച്ചു മേടിച്ചു.
5: അവതരണം വളരെ നന്നാവുന്നു കേട്ടോ.
4: ആണോ? താങ്ക്സ്.
5: നിങ്ങളെ റേഡിയോയ്ക്ക് മുന്നിലാണ് പിടിച്ചിരുത്തണ.
4: ആണോ? അപ്പൊ അങ്ങനെ അങ്ങ് ഇരിക്കാ, റേഡിയോന്റെ മുൻപിൽ തന്നെ ഇരിക്കാട്ടോ.
5: പാട്ടുകളും

0: ഒരു മണിക്കൂർ 2 മണിക്കൂറിൽ നേരം സമയം പോണോ അറിയാനില്ലേ?
1: ആണോ?
0: വിശപ്പില്ല, ദാഹവും ഇല്ല,
1: പാട്ട് മാത്രം മതി, ഭക്ഷണവും വെള്ളവും ഒന്നും വേണം. പക്ഷെ അങ്ങനെ പാടില്ല കേട്ടോ, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, വെള്ളമൊക്കെ കുടിക്കുക നന്നായിട്ട്, അതൊക്കെ കുടിച്ച് പാട്ടൊക്കെ കേട്ടിരിക്കുക. ഓക്കെ,
0: എല്ലാവർക്കും
1: ഓക്കെ, താങ്ക് യു. അപ്പൊ തിരിച്ചും വിളിച്ചതിൽ വളരെയധികം സന്തോഷം അറിയിക്കാണ് കേട്ടോ.
0: ഓക്കെ,
1: വിളിച്ചതിൽ സന്തോഷം.
0: വീണ്ടും വീണ്ടും ആവിഷ്കരിക്കുക.
1: ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. യെസ്, അപ്പോൾ വാസുദേവനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്, ചെന്നൈയിൽ നിന്നാണ്. ചോദിച്ചിട്ടുള്ളത് മൗനം സമ്മതം എന്ന മൂവിയിലെ സോങ് ആണ്. നമുക്ക് ആ പാട്ടിലേക്കാണ് അടുത്തതായിട്ട് യുവർ ചോയ്സിൽ പോകുന്നത് കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0484242481. 0484248101.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1454 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है. अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए.
1: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
3: Superhit songs, superhit shows, superhit entertainment. Only on Rainbow FM 107.5. Stay tuned.
4: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിൽ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ, ഇത് ആരാണ്?
5: അൻവർ.
4: എവിടെന്നാ വിളിക്കുന്നത്?
5: നമ്മള് കൊടുങ്ങല്ലൂരിൽ നിന്നാ വിളിക്കുന്നത്.
4: ആ, എന്താ ചെയ്യുന്നത്?
5: നമ്മളിപ്പോ ഒരു സോളാറിന്റെ വർക്കാണ്.
4: ആണോ, ഇപ്പൊ വർക്കിലാണോ?
5: ആ, വർക്കിലാണ്. അപ്പൊ ലൈവ് കണ്ടപ്പോ വിളിച്ചതാണ്.
4: ലൈവ് കേട്ടപ്പോ ഇങ്ങനെ ഒന്ന് വിളിക്കണം തോന്നി
5: വിളിച്ചതാ.
4: ഓക്കെ, ഇപ്പൊ ബ്രേക്ക് ടൈം ആണോ അതോ നിങ്ങൾ ബ്രേക്ക് എടുത്തതാണോ?
5: ഞാനിപ്പോ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്, ഡ്രൈവിംഗിലാണ്.
4: ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവാണോ?
5: ഒരാളെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കണം.
4: ഓക്കെ, അപ്പൊ വർക്കൊക്കെ എങ്ങനെ നടക്കുന്നു?
5: വർക്കൊന്നും കുഴപ്പമില്ല, നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നു.
4: സ്മൂത്ത് ആയിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
5: നമുക്ക് കേൾക്കേണ്ടത് നാനടിച്ചാത്ത അങ്കമാട്ടെ, 100 മാസം തൂങ്കമാട്ടെ.
4: ഓക്കെ, അത് ആർക്ക് വേണ്ടിയാ ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ?
5: അത് നമ്മുടെ ഇപ്പോഴത്തെ 3 മന്ത്രിമാർക്ക്, മുഖ്യമന്ത്രിയായിട്ട് മത്സരിക്കണ
4: കെ.സി.
5: വേണുഗോപാൽ.
4: അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പാട്ട്, ഓക്കെ, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ടുകൾ കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇന്നിപ്പോ കൂടെ ആരാ?
5: ഓക്കെ, വിജയ്, ദളപതി വിജയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
4: ഇന്നിപ്പോ കൂടെ ആരാ ഉണ്ട് ഉള്ളത്? ഏതൊരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആദ്യം?
5: ഫ്രണ്ട് ഉള്ളത് തനീഷ്, അനീഷ്.
4: തനീഷ്, അനീഷ് രണ്ടുപേരുണ്ട്. അപ്പൊ നിങ്ങൾ മൊത്തം 3 പേരാണ് വർക്കിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും ഈ പാട്ട് കേട്ടാലോ?
5: ഓക്കെ
4: ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം കേട്ടോ. ഓക്കെ, ബൈ.
5: ശരി.

0: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിൽ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഞാൻ പുതുവൈപ്പിന്ന് സേവിയർ ആണ്.
0: സേവിയർ. ഓക്കെ, സേവിയർ എന്ത് ചെയ്യുന്നു? സ്വസ്ഥം, സമാധാനപരമായിട്ട് വീട്ടിലിരിക്കുന്നു. ഓക്കെ, പാട്ടൊക്കെ കേട്ട് അങ്ങനെ എൻജോയ്
1: ചെയ്തിരിക്കും.
0: സൂപ്പർ. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ? മഴയുണ്ടോ അവിടെ? മഴ വരാറുണ്ടോ അവിടെ? നല്ല മഴ പെയ്തു അല്ലെ? ഇപ്പൊ എന്താണെങ്കിലും കുറച്ച് ദിവസങ്ങളായിട്ട് വൈകുന്നേരങ്ങളിൽ കുറച്ച് നമുക്കൊരു സമാധാനം. അതെ, അതുകൊണ്ട് ഒന്ന് ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് പറയാം അല്ലെ? പകലാവുമ്പോ നല്ല ചൂടാണ്, വൈകുന്നേരങ്ങളിൽ ചെറിയൊരു ആശ്വാസം. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും വലിയ, ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിയുമ്പോഴേക്കും മഴ നന്നായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: മഴയുടെ സമയം.
0: അതെ, വീട്ടിലാരൊക്കെയുണ്ട്?
1: എപ്പോ വേണമെങ്കിലും വരാം.
0: അതെ അതെ, വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് വൈഫ്, മൂന്ന് മക്കളാണ്. അതില് ഒരാൾ എന്റെ അടുത്തുണ്ട്.
0: ഒരാള് എന്റെ അടുത്തുണ്ട്, ബാക്കി രണ്ടുപേരും?
1: ഒരാള് മാറി താമസിക്കുന്നു, മൂത്താള് മാറി താമസിക്കുന്നു, മോള് വിവാഹം കഴിച്ചു വിട്ടു.
0: ഓക്കെ, അവരൊക്കെ അടുത്ത് തന്നെയാണോ അതോ ദൂരെയാണോ?
1: അല്ല, മോള് മകളെ കെട്ടിച്ചിരിക്കുന്നത് പാണാമള്ളിയാണ്.
0: എല്ലാവരും ഒത്തുകൂടുമ്പോ വളരെ സന്തോഷായിരിക്കും അല്ലെ? എല്ലാവരും ചേർന്നിട്ട്, ആ എല്ലാവരും കൂടെ, ഏഴ് പേരെ, കുട്ടികളും മക്കളും എല്ലാവരും ചേരുമ്പോ വളരെ രസമായിരിക്കും അല്ലെ?
1: അതെ.
0: അപ്പൊ ഈ വെക്കേഷൻ ആയിട്ടപ്പൊ പേരക്കുട്ടികളൊക്കെ വന്നില്ലേ വീട്ടില്?
1: വന്നിട്ട് പോയതാണ്. ഇപ്പൊ അടുത്ത് തന്നെ വരും. എന്റെ ബർത്ത്ഡേ ആണ് ഞായറാഴ്ച.
0: ഈ ഞായറാഴ്ചയോ? ഓക്കെ, അപ്പൊ അഡ്വാൻസ് ആയിട്ട്

0: ഹാപ്പി ആ അഡ്വാൻസ് ആയി റെയിൻബോ ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കാൻ കേട്ടോ. വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. അണ്ട എങ്ങനെയാണ് ആ 21-ാം തീയതി വെഡിങ് ആനിവേഴ്സറി ആണ്? എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്?
1: ബർത്ത്ഡേ 17-ാം തീയതി.
0: ഓക്കെ,
1: 21-ാം തീയതി വെഡിങ്.
0: ഏത് എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണത്?
1: എത്രാമത്തെ വെഡിങ് ആണെന്ന് ചോദിച്ചാല് 43.
0: ഓർമ്മയുണ്ടല്ലേ?
1: അതൊക്കെ ഓർക്കണമല്ലോ.
0: വൈഫിന് കൊടുക്കൂ, വൈഫിന് കൊടുക്കൂ. കേൾക്കുന്നുണ്ടല്ലേ? വൈഫിന്റെ പേരെന്താ?
2: ലൈല.
0: ഓക്കെ, അപ്പൊ ലൈല സേവിയർ രണ്ടുപേർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ആനിവേഴ്സറി വിഷസ് അറിയിക്കുന്നു. അതുപോലെ ചേട്ടന് ബർത്ത്ഡേ വിഷസും നേരുവാണ് കേട്ടോ. വളരെ നന്നായിട്ട് അടിച്ചു പൊളിച്ച മക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് ആഘോഷിക്കുക. എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആഘോഷങ്ങളായിട്ട്?
2: അങ്ങനെ
0: കേക്ക് മുറിക്കണം. അപ്പൊ പിന്നെ ആഘോഷായില്ലേ? അപ്പൊ പിന്നെ ആഘോഷായല്ലോ, നല്ല ആഘോഷായി. മക്കളും പേരക്കുട്ടികളും എല്ലാവരും ചേർന്ന് ഫുഡൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് വളരെ ഹാപ്പി ആയിട്ട് അങ്ങിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്? ഏത് പാട്ടാ കേൾക്കേണ്ടത്? ഓക്കെ, അപ്പൊ ആ പാട്ട് ഞാൻ വെച്ചു തരാം. ഭാര്യയും ഭർത്താവും കൂടി ആ പാട്ടൊക്കെ കേട്ട് അങ്ങനെ എൻജോയ് ചെയ്തിരുന്നോളൂ. ഓക്കെ, ആ അത് മതിയല്ലോ, നിങ്ങൾ രണ്ടുപേരും പോരെ. വളരെ ഹാപ്പി ആയിട്ട് പാട്ടൊക്കെ കേട്ട് അങ്ങ് എൻജോയ് ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ ബൈ, വിളിച്ചതിൽ സന്തോഷം.
1: ഓക്കെ,
0: സമയം 12 മണി കഴിഞ്ഞ 35 മിനിറ്റും 6 സെക്കൻഡും. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ്. യെസ്, അപ്പോ സേവിയർ ചേട്ടൻ ചോദിച്ച വടക്കുംനാഥൻ മൂവിയിലെ സോങ് ആണ് അടുത്തതായി വരുന്നത്. കേട്ടുകൊണ്ടിരിക്കൂ റെയിൻബോ എഫ് എം കൊച്ചി 107.5 യുവർ ചോയ്സ്.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है. अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए.
1: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
3: Musically yours, FM Rainbow 107.5. Stay tuned.
4: യുവർ ചോയ്സിലെ അടുത്തൊരു കോളറാണ് വന്നിട്ടുള്ളത്. അതാരാണ് നോക്കാം. ഹലോ, പേരെന്താണ്?
5: പേര് കൃഷ്ണകുമാർ, മുടപ്പുല്ലൂർ, പാലക്കാട് ജില്ലയിലെ മുടപ്പുല്ലൂർ.
4: ഓക്കെ, എന്ത് ചെയ്യുന്നു?
5: ഹലോ,
4: എന്താണ് ചെയ്യുന്നത്? വർക്ക് ചെയ്യുവാണോ?
5: ഞാനൊരു
4: വർക്ക്ഷോപ്പിലാണോ ഇപ്പൊ ഉള്ളത്? ഇനിയിപ്പോ ഫുഡൊക്കെ കഴിച്ച്
5: ഭക്ഷണം കഴിക്കാൻ വന്നോ?
4: ഓക്കെ, അപ്പൊ ഇനി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ജോലിയിലേക്ക് മടങ്ങുക അല്ലേ? ഓക്കെ, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ? പാലക്കാട് ചൂടുണ്ടോ? ചൂടുണ്ടോ എന്നല്ല, ചൂട് എത്രത്തോളം ഉണ്ട്? മഴ കിട്ടുന്നുണ്ടോ? മഴ കിട്ടുന്നുണ്ടോ? വീട്ടിൽ ആരൊക്കെയുണ്ട്?
5: വീട്ടില് ഭാര്യ, രണ്ട് മക്കള്.
4: കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാണോ അതോ വലിയ
5: കുട്ടികളാണ്?
4: വലിയ കുട്ടികളാണ്. ജോലിക്കൊക്കെ പോകുന്നവരാണോ?
5: ഒരാൾ ജോലിക്ക് പോകാൻ തുടങ്ങി, ഒരാള്
4: വീട്ടിൽ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?

0: ഞാൻ ഉലകം ചുറ്റും പണി വേണ്ടിയാണ് എനിക്ക് പാട്ട് ആവശ്യപ്പെടുന്നത്.
1: ഓക്കെ, ആർക്ക് വേണ്ടിയാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
0: ഇത് ഡെഡിക്കേറ്റ് എനിക്ക് ഗൾഫില്, ഞാൻ കുറച്ച് ഗൾഫിലുണ്ടായിരുന്ന ആളാണ്. അപ്പൊ അവിടെ ഇപ്പൊ കുറെ 4-5 പേരുണ്ട്,
1: ഫ്രണ്ട്സ് അവിടെ ഉണ്ടല്ലേ.
0: അവർക്കും വേണ്ടി പിന്നെ വീട്ടിൽ എല്ലാവർക്കും, പിന്നെ കേൾക്കുന്ന എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും.
1: ഓക്കെ, അപ്പൊ ഗൾഫിലുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓ, റെയിൻബോയിലെ എല്ലാവർക്കും കേട്ടോ.
1: ഓക്കെ, താങ്ക് യു. അപ്പൊ
0: വിളിച്ചാലും
1: ആരെയാണ്? ശ്രീജിത്ത്. ഓക്കെ, തീർച്ചയായിട്ടും കാണുമ്പോ അന്വേഷണം ഞാൻ പറഞ്ഞേക്കാം
0: കേട്ടോ.
1: ഓക്കെ, അപ്പൊ വിളിച്ചാലും സന്തോഷം. ബൈ.
0: ഓക്കെ, താങ്ക് യു.
1: യെസ്, അപ്പൊ കൃഷ്ണകുമാറാണ് പാലക്കാട് നിന്നുമാണ് വിളിച്ചിരുന്നത്. ഉലകം സുട്ടും വാലിബൻ എന്ന മൂവിയിലെ പി സുശീലയും കെ ജി യേശുദാസും ചേർന്ന് പാടിയ നല്ലൊരു പാട്ടാണ് അടുത്തതായി യുവർ ചോയ്സിലൂടെ. ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ വിളിക്കാ വിളിക്കേണ്ട നമ്പർ 04-8424-2481. 04-8424-2801.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 37 സെക്കൻഡും ആകുന്നു. 12:50 മലയാളം വാർത്തകൾ വരുന്നുണ്ട്. അതിനുശേഷം യുവർ ചോയ്സ് തുടരുന്നതായിരിക്കും. അപ്പോൾ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 04-8424-2818-01. യെസ്, അപ്പോൾ 1 മണിക്ക് യുവർ ചോയ്സ് വീണ്ടും തുടരും. സോ കേട്ടുകൊണ്ടിരിക്കും ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ധന ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ളോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിയെ അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയെയും രാജ്യം തരണം ചെയ്യണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ധന ഉപഭോഗം കുറച്ച് പൊതുഗതാഗത സൌകര്യങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ കൂടുതലായി ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. സ്ഥിതിഗതികൾ സാധാരണ നിലയിലെത്തുന്നതുവരെ സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം. വർക്ക് ഫ്രം ഹോം രീതി, ഓൺലൈൻ ക്ലാസുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദേശ നാണ്യ വിനിമയം കുറയ്ക്കുന്നതിനായി വിദേശ നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ബസ് ഓർ പബ്ലിക് ട്രാൻസ്പോർട്ട് കാ അധിക ഇസ്തമാൽ കരേ കാർ പുലിംഗ് കോ ബഢാവാ ദേ യേ ജരൂരി ഹേ കി സർക്കാരി ഓർ പ്രൈവേറ്റ് ദോനോ ഹി ദഫ്തറോ മേ വർക്ക് ഫ്രം ഹോം കോ പ്രാഥമികത ദി ജായ മേ കുച്ച് സ്കൂളോ സേ ബി ആഗ്രഹ കരുംഗാ കി കുച്ച് സമയ കേ ലിയേ ഓൺലൈൻ ക്ലാസസ് കി വ്യവസ്ഥ പർ കാം കരേ മേ ആപ് സബ് സേ ആഗ്രഹ കരുംഗാ കി ജബ് തക് ഹാലാത് സാമാന്യ ന ഹോ ഹം സോനേ കി ഖരീദ് കോ ടാലേ.
0: അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഖനപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു.
2: മോയ് ശ്രീ ഹിമന്ത ബിശ്വ ശർമ്മ ഈശ്വര൰ നാമത ശപത് ലওঁ যে বিধিৰ দ্বাৰা স্থাপিত ভাৰতৰ সংবিধানৰ প্ৰতি মই প্ৰকৃত বিশ্বাস ആരു അനുഗത്യ പോഷണ കരിം.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 126 അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അസമിൽ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരിയിൽ മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി

0: നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30 അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. സംസ്ഥാനത്ത് പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. അന്തിമ തീരുമാനം എടുക്കുന്നതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടുകയാണ്. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും ഹൈക്കമാൻഡ് അഭിപ്രായം സ്വീകരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം 8 ദിവസം കടന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം അധികം വൈകില്ലെന്നാണ് സൂചനകൾ. തമിഴക വെട്രിക്കഴകം നേതാവ് JZD പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും സമീപം 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 717 മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ തീരുമാനങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള മറ്റ് ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലാൻഡിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: May 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UG പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളെക്കുറിച്ച് CBI അന്വേഷണം ഏർപ്പെടുത്തുന്നതായും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ആരോഗ്യരംഗത്തിനായി ആത്മസമർപ്പണം ചെയ്യുന്ന നഴ്സുമാർക്ക് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ആധുനിക നഴ്സിംഗിന്റെ ശില്പി ഫ്ളോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നഴ്സിംഗ് ദിനമായി ലോകം ആചരിക്കുന്നത്. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ളോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സെൻസസ് 2027 ബന്ധപ്പെട്ട സെൽഫ് എന്യൂമറേഷൻ നടപടികൾ സംസ്ഥാനത്ത് June 16 മുതൽ 30 വരെ നടക്കും. July 1 മുതൽ 30 വരെയാണ് സെൻസസ് 1ാം ഘട്ട നടപടികൾ. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലുമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. നടപടികളുമായി ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറേണ്ടതാണ്. വിശദാംശങ്ങളിലേക്ക്.
2: സെൻസസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഓരോ വ്യക്തിയും നിയമപരമായി ബാധ്യസ്ഥരാണ്. വിവരശേഖരണത്തിനായി എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് വീടുകളിലും സ്ഥാപനങ്ങളിലും പ്രവേശനം അനുവദിക്കേണ്ടതാണ്. സെൻസസ് ആവശ്യങ്ങൾക്കായി അടയാളങ്ങളോ നമ്പറുകളോ പതിപ്പിക്കാൻ അവരെ അനുവദിക്കണം. സെൻസസ് ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്ന വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കും. നിയമപരമായ നടപടികൾക്കല്ലാതെ ഇവ സിവിൽ ക്രിമിനൽ കേസുകളിൽ തെളിവായി ഉപയോഗിക്കാൻ കഴിയില്ല. സെൻസസ് നടപടികൾ തടസ്സപ്പെടുത്തുന്നവർക്കും മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകുന്നവർക്കും 1000 രൂപ വരെ പിഴശിക്ഷ ലഭിക്കാവുന്നതാണ്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർക്കും നിയമപ്രകാരം 3 വർഷം വരെ തടവ് ലഭിക്കാൻ വ്യവസ്ഥയുണ്ട്. ഭവനസ്ഥിതി, അടിസ്ഥാന സൌകര്യങ്ങൾ, സാമ്പത്തിക പ്രവർത്തനം, മതം, സാക്ഷരത, കുടിയേറ്റം തുടങ്ങിയ വിവിധ മേഖലകളിലെ വിവരശേഖരണമാണ് സെൻസസിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത CBI. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് നടപടി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. US-ഇറാൻ വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കുക, ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ അധികാരം അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ട്രംപ് തള്ളി.

0: തള്ളി. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കാനാവില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 4% വർദ്ധിച്ച് ബാരലിന് $105 മുകളിലെത്തി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് ലോകത്തിന് മുന്നിലുള്ളതെന്ന് സൌദി അരാംകോ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലെടുക്ക് ഉടൻ തുറന്നാൽ പോലും എണ്ണവില സാധാരണ രീതിയിലെത്താൻ 2027 വരെ കാത്തിരിക്കേണ്ടി വരുമെന്നും അരാംകോ ആശങ്ക പങ്കുവച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1034 പോയിന്റ് താഴ്ന്ന് 74,980, നിഫ്റ്റി 293 പോയിന്റ് നഷ്ടത്തിൽ 23,522 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: Is Rainbow FM 107.5. Non-stop music, non-stop entertainment. Your choice. Your one-stop destination for finest music. Your choice.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: शिक्षा की जीवन में भी जरूरत है, समाज जीवन में भी जरूरत है, इसको अंडर एस्टिमेट नहीं करना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: മ്യൂസിക്കലി യോഴ്സ്, FM റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
5: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ് ഇതാ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. യെസ്, അപ്പോൾ ഇനി 1 മണിക്കൂർ കൂടി മാത്രമാണ് നമുക്ക് യുവർ ചോയ്സിനുള്ള സമയം ബാക്കിയായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 04-84-24-2-8-1-01. 04-24-24-1.

0: 2801. യെസ്, അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇത് ആരാണ്? ലിൻസൺ. ഓക്കെ, ഞാൻ നേരത്തെ വിൽസൺ എന്നാണ് കേട്ടത് കേട്ടോ.
1: ലിൻസൺ.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വലിയ അമ്മ, പെങ്ങന്മാര്. പെങ്ങന്മാരെ എല്ലാം കഴിഞ്ഞു.
0: അമ്മയും പിന്നെ അമ്മയും മോനും മാത്രമാണ് ഇപ്പൊ വീട്ടിൽ താമസിക്കുന്നത്.
1: പെങ്ങന്മാരെ കല്യാണം കഴിഞ്ഞു.
0: ഫുഡൊക്കെ കഴിച്ചോ?
1: ഇല്ല, കഴിച്ചിട്ടില്ല. കേട്ടോണ്ടിരിക്കായിരുന്നു.
0: കേട്ടോണ്ടിരിക്കാണ്. എന്താണ് ചെയ്യുന്നത്?
1: കൂലിപ്പണിയാണ്, വാഴ കൃഷിയൊക്കെ.
0: അപ്പൊ ഇന്ന് ജോലി ഉണ്ടായിരുന്നില്ലേ?
1: ആദ്യം ബാംഗ്ലൂര് ബേക്കറി പണിയായിരുന്നു. പറന്നു പോകുന്നപ്പോ ഇവിടെ നാട്ടിൽ തന്നെയാണ്.
0: നാട്ടിൽ തന്നെയാണ് അല്ലേ?
1: ഓക്കെ.
0: ഓക്കെ, ഇപ്പൊ കൃഷിപ്പണിയൊക്കെ ആയിട്ടാണ് പോകുന്നത് അല്ലേ?
1: അതെ അതെ അതെ.
0: എങ്ങനെയുണ്ട് അപ്പോ പണിയൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ടോ? വളരെ നല്ല കാര്യം കേട്ടോ. ഒന്നാമത് ഇപ്പൊ നല്ല ചൂടാണ്, അപ്പൊ ഈ ഉച്ച സമയത്തൊക്കെ ഈ ചൂടത്ത് നിന്ന് ജോലി. മുൻപ് തന്നെ പറയാറുണ്ട് അല്ലേ, ചൂടുള്ള സമയത്ത് കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം മതി അല്ലേ? അപ്പൊ തണലത്തൊക്കെ കുറച്ചു നേരം ഇരുന്ന് ധാരാളം വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ. ഈ സമയങ്ങളില് ജോലിയൊക്കെ ചെയ്യുന്നതിന്റെ ഇടയില് കുറച്ച് വെള്ളമൊക്കെ കുടിക്കുക, റെസ്റ്റൊക്കെ ചെയ്യുക. ക്ഷീണം തോന്നുമ്പോ കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ജോലി ചെയ്യാം. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഉദയനിധി, സ്റ്റാലിൻ
0: അഭിനയിച്ചിട്ടുള്ള. ഓക്കെ, നയൻതാരയും ചേർന്ന് അഭിനയിച്ചിട്ടുള്ള പാട്ടല്ലേ. നൻബെന്താന്നുള്ള മൂവി, തമിഴ് മൂവി. ആ, നൻബെന്താ ഡാ എന്ന് പറയില്ലേ നമ്മള്, ഡാ ഡാ നൻബെന്താ, നൻബെന്താന്ന് പറയില്ലേ നമ്മള്. ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്ക് വേണ്ടിയാ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ അവർക്കും പിന്നെ മുതലാളിമാർക്കും വേണ്ടിയിട്ട് നമുക്ക് എന്താണെങ്കിലും ഈ പാട്ട് പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പൊ
1: മേടങ്ങളുടെ പേര് പറഞ്ഞോ?
0: ആ, പറഞ്ഞോളൂ.
1: സജിത, അജിത, രമ, സൗമ്യ, ശ്രീന, ഇവരൊക്കെ വന്നിട്ടില്ല.
0: ആ, അപ്പൊ ഇവര് കേൾക്കുന്നുണ്ടാവോ ഈ സമയത്ത്? കേൾക്കുന്നുണ്ടാവും. അപ്പൊ എന്തായാലും സന്തോഷാവും, പ്രതീക്ഷിക്കാതെ അവരുടെ പേരുകൾ വരുന്നു, പാട്ടൊക്കെ വരുമ്പോ സന്തോഷാവും അവർക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചാലും സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കാം. ഓക്കെ, ബൈ.
1: ഓക്കെ,
0: ലിൻസനാണ് ചാലക്കുടിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. യെസ്, അപ്പോ നല്ലൊരു പാട്ടാണ് അടുത്തായിട്ട് വരുന്നത്. ബോംബെ ജയശ്രീയും പി ഉണ്ണികൃഷ്ണനും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ് നൻബെന്ത എന്ന മൂവിയിൽ നിന്നുമാണ് അടുത്തതായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अपने से ऊपर का जो स्टूडेंट है, हमसे ज्यादा होशियार है, उसको कहो मैं 5-10 मिनट मेरे साथ बैठो, मुझे बताओ मैं ये सोच रहा हूँ ठीक है क्या, तुम करेक्ट करो।
0: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
3: യുവ ചോയ്സിലേക്ക് അടുത്തതായി വിളിച്ചിട്ടുള്ളത് ആലങ്ങാട് നിന്നും ജബ്ബാറാണ്. ഹലോ.
4: ഹലോ, നമസ്കാരം മാഡം.
3: നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
4: നല്ല വിശേഷങ്ങളുണ്ട്. ഭയങ്കര ചൂടാണ്, മഴയൊന്നുമില്ല.
3: വൈകിട്ട് മഴയൊന്നും പെയ്യുന്നില്ല?
4: മഴയില്ല, ചൂടാണ്.
3: എന്താണെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ വൈകിട്ട് മഴയൊക്കെ പെയ്ത് ചെറിയൊരു ചൂടിനൊക്കെ ഒരു ശമനം കിട്ടുന്നുണ്ട്.
4: ഞങ്ങളുടെ ഇവിടെ
3: വരുന്നില്ല, എന്തോ പിണക്കമുണ്ട്. പിണക്കത്തിലാണ് മഴ. എന്താണ് കാര്യമെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അല്ലേ? ഓക്കെ, എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ നല്ലൊരു മഴ വരട്ടെ എന്ന് ഞാൻ പറയാണ് കേട്ടോ. ഓക്കെ, എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ? കേൾക്കുന്നില്ലേ? ഞാനിവിടെ മാക്സിമം ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ? എന്തൊക്കെയുണ്ട് അവിടെ?
4: നല്ല വിശേഷം, അങ്ങനെയൊക്കെ പോകണം. എനിക്ക് ലോട്ടറി കച്ചവടം നല്ലൊരു ജബ്ബാറെന്നാണ് ആലങ്ങാടുള്ള.
3: മനസ്സിലായി, ലോട്ടറി കച്ചവടമാണ് അല്ലേ?
4: ട്രെയിൻ പോലെ ശ്രദ്ധാവാണ്.
3: ലോട്ടറി കച്ചവടമൊക്കെ എങ്ങനെ നടക്കുന്നു?
4: ലോട്ടറി അങ്ങനെയൊക്കെ പോകണം, കച്ചവടം കുഴപ്പമില്ല.
3: വെയിലായത്

0: കൊണ്ട് കുറച്ച് പ്രയാസമായിരിക്കും അല്ലേ ഈ സമയത്ത്.
1: ആ അതെ തന്നെ അതെ അതെ
0: നല്ല ചൂടുള്ള സമയങ്ങളിലൊക്കെ ഇറങ്ങി കച്ചവടം നടത്തുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ്.
1: ശബ്ദത്തിന് കുറച്ചായിട്ട് കേൾക്കണം, എന്താണോ?
0: ആണോ? പക്ഷെ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് ഇങ്ങോട്ട് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനും ഇവിടെ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചോ? ആ ഫുഡ് കഴിച്ചോ? ചോറൊക്കെ കഴിച്ചു അല്ലേ. ഓക്കെ, പിന്നെ ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: എനിക്ക് ആ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും അല്ലേ,
0: ആ
1: കലാഭവമണിയുടെ പാട്ടാണ്. ഞാൻ എന്റെ ഫാനാണ്, എനിക്ക് ഇഷ്ടമാണ്.
0: ഓക്കെ, ആലിലക്കണ്ണ എന്നുള്ള പാട്ട് അല്ലേ കെ ജെ യേശുദാസ് പാടിയിട്ടുള്ളത്. ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ? നേരത്തെ വാസുദേവൻ ചേട്ടൻ വിളിച്ചിട്ട് ജബ്ബാറിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാട്ട്. പരസ്പരം നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുവാണ് അല്ലേ. ആ പേരൊക്കെ നേരത്തെ വാസുദേവൻ ചേട്ടനും പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ അവർക്കെല്ലാം വേണ്ടിട്ട് നമുക്ക് ഓക്കെ, അവർക്കെല്ലാം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കേട്ടാലോ.
1: ഓക്കെ, കേക്കാം.
0: വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, ബൈ. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന മൂവിയിലെ കെ ജെ യേശുദാസ് പാടിയ നല്ലൊരു പാട്ടാണ് ജബ്ബാർ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കേൾക്കാം ഈ ഒരു സോങ്. യുവർ ചോയ്സിലൂടെ കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഈ സമയം റെയിൻബോയിലൂടെ കേൾക്കണം എന്നുണ്ടെങ്കിൽ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0484242481 0424282801.

0: യുവ ചോയ്സിലെ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
1: രാമൻകുട്ടി, ഒറ്റപ്പാലം, നെല്ലിക്കുറിശ്ശി, ഒറ്റപ്പാലം.
0: ഓക്കെ, എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ? വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ.
0: ഒറ്റയ്ക്കാണ്?
1: മോളുണ്ട്, പക്ഷെ മോള് വീക്കിലി വൺസ് വീട്ടിലേക്ക് വരുള്ളൂ. മരുമാന്റെ വീട്ടിലാണ്.
0: ഓക്കെ, അപ്പൊ ഭക്ഷണമൊക്കെ ഒറ്റയ്ക്ക് തന്നെ?
1: വൈഫ് പോയിട്ട് 10-13 വർഷമായി മരിച്ചു പോയിട്ട്.
0: ഓക്കെ, അപ്പൊ ഫുഡൊക്കെ തനിയെ കുക്ക് ചെയ്യോ? ഫുഡൊക്കെ തനിയെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കോ?
1: ആ, അതിപ്പോ ഫുഡ് ഉണ്ടാക്കിയല്ലോ. സാമ്പാർ ഉണ്ടാക്കി, ചോറുണ്ടാക്കി, ഉപ്പേരി ഉണ്ടാക്കണം.
0: ആ, ഉപ്പേരി ഇനി ഉണ്ടാക്കണം.
1: ആ, 5-10 മിനിറ്റ് പണിയല്ലോ. ഒരു പയറെടുത്ത് പൊട്ടിച്ചിട്ട്.
0: ആഹാ, വളരെ എക്സ്പേർട്ട് ആയി. അപ്പോ
1: ഞാന് പ്രവാസിയായിരുന്നു ഒരു 12 വർഷത്തോളം.
0: ഓക്കെ, അപ്പൊ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഇതെല്ലാം കൈവശമുണ്ട്.
1: അപ്പൊ അവിടുന്ന് എല്ലാം ഞാൻ ഉണ്ടാക്കാൻ, ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചു. പിന്നെ വൈഫുള്ള സമയത്ത് തന്നെ കുറെ ഒക്കെ അവളെ ഹെൽപ്പ് ചെയ്യുമ്പോ അങ്ങനെ പഠിച്ചുണ്ട് കുറെ.
0: ഓക്കെ,
1: ഭക്ഷണം ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല.
0: അപ്പൊ ഇനി സാമ്പാറൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കണം അല്ലേ? അപ്പൊ ഒരു കറി വെച്ചിട്ട് ഒരു 2-3 ദിവസത്തേക്കാണോ പ്ലാൻ ചെയ്യാറ്?
1: സാമ്പാറും മറ്റേ മോരുകറിയൊക്കെ വെക്കുമ്പോ എന്തായാലും 3 ദിവസം മാക്സിമം വന്നിട്ട്.
0: ഇപ്പോ മറ്റ് ഇപ്പൊ മോളൊക്കെ കഴിച്ചിട്ട് ഏറ്റവും രസകരമാണ് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറയുന്ന ഫുഡ് ഏതാ ചേട്ടൻ വെക്കുന്നതില്?
1: ഇപ്പൊ അങ്ങനെ ഇഷ്ടം എന്ന് പറയാം, കാരണം എല്ലാതരം ഫുഡും കഴിച്ച് മതിയായി വാസ്തവത്തിൽ.
0: എല്ലാം കഴിച്ച് കഴിച്ച് മതിയായിരുന്നു അല്ലേ?
1: അതെ.
0: പിന്നെ ഈ ഒരു
1: അവിടുത്തെ ആ ഡിഷും എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ.
0: പക്ഷെ ഒരു കറി തന്നെ
1: വിഷപ്രിയാണോ?
0: അല്ല, എന്റെ പേര് നമിത.
1: നമിത, മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ ഫേസ്ബുക്കിൽ നടത്തുന്ന സമയത്തെ.
0: എല്ലാവരുടെ ശബ്ദവും ഒരുപോലെ തോന്നും അല്ലെ? ശരിയാണ്, പലരും പല പേരുകൾ ചോദിക്കാറുണ്ട്. ഉഷസ് ആണോ, വിഷ്ണുപ്രിയ ആണോ, അങ്ങനെ പല പേരുകളാണ് ചോദിക്കാറ് എന്നോട്. ഓക്കെ,
1: അപ്പൊ ഇനി ഓക്കെ, അപ്പൊ

0: ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എന്റെ പൊന്നുതമ്പുരാൻ സിനിമയിലെ ദാസേട്ടം പാടിയ സുഭഗേയ സുഭഗേയ എന്നുള്ള പാട്ട്.
0: പാട്ട് പാടുവോ?
1: ഇടയ്ക്ക് ഒരു മുളയിട്ട് നടന്നു, മുളോക്കെ
0: എന്നാ പാടിക്കോളൂ.

0: ഉഷസോനിയോ ഉദയേന്ദുലേഖയോ ഒരു ചുംബനത്തിൽ. ലിറിക്സ് മറന്നുപോയി.
1: ശരി, ഞാനിങ്ങനെ ആസ്വദിച്ച് കേട്ട് ഇങ്ങനെ വരുവായിരുന്നു, അപ്പൊ ലിറിക്സ് മറന്നുപോയി.
0: എനിക്ക് കൂടുതലും പഴയ പാട്ടാ വളരെ പഴയത്.
1: ഇത് മൂളുക എന്നല്ല ഇതിനെ പറയാ, ഇത് നന്നായിട്ട് അസാധ്യമായിട്ട് പാടുന്നുണ്ട്, വളരെ രസകരമായിട്ട് പാടുന്നുണ്ട്. കൊള്ളാം. അപ്പോ
0: പാട്ടാണ് നമ്മുടെ ജീവിതം.
1: എന്തെങ്കിലും പരിപാടികളിലൊക്കെ പാട്ടൊക്കെ പാടി അങ്ങനെ പങ്കെടുക്കാറൊക്കെ ഉണ്ടോ?
0: ഒരിക്കൽ ആദ്യമായിട്ട് അവസാനമായിട്ട് ഒരു പാട്ട് പാടി ഗാനമേളയ്ക്ക്.
1: അതെന്താണ് ആദ്യമായിട്ട് അവസാനമായിട്ട്? പിന്നീട് എന്തേ പാടാഞ്ഞത്?
0: ഭയങ്കര സ്റ്റേജ് ഭ്രമമാണ്, സ്റ്റേജ് നാട്ടുകാരെ വരയ്ക്കും.
1: അപ്പൊ ആളുകളെ കാണുമ്പോ
0: ഒരു ഓണാഘോഷ പരിപാടിയായിരുന്നു. അപ്പൊ ഇങ്ങനെ പാട്ട്, നല്ല സിമ്പിൾ പാട്ടായിരുന്നു, മാണിക്യവീണയുമായ എന്നുള്ള പാട്ട്. ആ പാട്ടാ
1: പാടിയിട്ടുണ്ടായിരുന്നു.
0: ജസ്റ്റ് ഇങ്ങനെ വെറുതെ നോക്കിയപ്പോ, ഓഡിയൻസ് നോക്കിയപ്പോ നിറയെ ആൾക്കാര്. അപ്പൊ അറിയാണ്ട് ചെറിയ പറയലോ ഒന്നും.
1: ആണോ, എന്നിട്ട് പാട്ട് കൊളായോ?
0: പാട്ട് പാടി ഇപ്പൊ ആൾക്കാർക്ക് കൈയടിക്കുന്നുണ്ടായിരുന്നു.
1: പിന്നെന്താണ്
0: ആൾക്കാർക്ക്? പക്ഷെ എന്നാലും എന്തോ ഒരു ഇത്.
1: അത് രണ്ടു മൂന്ന് തവണ അങ്ങനെ പാടിക്കഴിയുമ്പോ അത് ശീലാകും. അപ്പൊ ഇനി നിർത്തിവെച്ചത് വീണ്ടും തുടങ്ങുക, ഇനിയും ഗാനമേളകളിലൊക്കെ പങ്കെടുക്കുക. അപ്പൊ ഒന്ന് രണ്ട് തവണ നമുക്ക് ഇങ്ങനെ വലിയൊരു ഓഡിയൻസിനെ ഫേസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പേടി അങ്ങ് പോകും. ഓക്കേ, അപ്പൊ ഇനി എന്തായാലും നിർത്തിവെച്ച ആ എന്താ പറയാ ആ കാര്യങ്ങളൊക്കെ വീണ്ടും തുടങ്ങുക. ഓക്കേ.
0: ഈ പാട്ട് നമ്മുടെ റേഡിയോ സുഹൃത്തുക്കൾ ഒരുപാട് ആൾക്കാരുണ്ട്. അൻപതിന്റെ
1: അവർക്കെല്ലാവർക്കും
0: ശിബു, ജയൻ എൽത്തുരുത്ത് തൃശ്ശൂര്, ബിജു വൈറ്റല, മേരി ടെൽമ, ലീപ പുരുഷോത്തമൻ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്.
1: റെയിൻബോയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
0: ഓക്കെ,
1: വിളിച്ചതിൽ സന്തോഷം.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अगर टाइम मैनेजमेंट सीख ली और समय का प्रोडक्टिव यूज सीख लिया तो आप देखिए, आप कभी भी प्रेशर नहीं लगेगा, थकान नहीं लगेगी।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: सुपरहिट सॉन्ग, सुपरहिट शो, सुपरहिट एंटरटेनमेंट, only on Rainbow FM 107.5. Stay tuned.
3: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ നമിത. യെസ്, അപ്പൊ യുവർ ചോയ്സിൽ അടുത്ത കോർണർ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ,
3: ഇതാരാണ്?
4: സൗണ്ട് വളരെ കുറവാണല്ലോ.
3: കുറവാണോ? കേൾക്കുന്നുണ്ടോ? ഇപ്പോ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പേര് പറയൂ. അവിടെയാണ് അല്ലേ? ഓക്കെ, എന്ത് ചെയ്യുന്നു?
4: ഞാൻ
3: വീട്ടില് റെസ്റ്റിലാണ് അല്ലേ?
4: റെസ്റ്റ്.
3: ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
4: പിന്നെ ഇവിടെ വീട്ടില് ഞാൻ ഭാര്യ മാത്രമല്ലോ. പിന്നിപ്പോ മോളുടെ കുട്ടികള് വെക്കേഷനൊക്കെ വന്നിട്ട്
3: അല്ലേ?
4: മൂന്ന് കുട്ടികൾ മക്കളെ, അവര് കല്യാണം കഴിഞ്ഞു.
3: എല്ലാ മക്കളുടെയും പേരക്കുട്ടികളും എത്തിയിട്ടുണ്ടോ വീട്ടില്?
4: ആ ഇല്ല, അവര് ഒരാള് പാങ്ങിട്ട് മോ കല്യാണത്തിൽ പാങ്ങിരിക്ക, അവർക്ക് രണ്ടാൾ പോകുന്നുണ്ട്,
3: വന്നിട്ടുണ്ട്.
4: പിന്നെ മറ്റൊരാള് സൗദിയിലാ. അവന്റെ ഭാര്യ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നു, അത് വല്ലക്കറി. അവര് അവിടെ എന്ത് ക്ലാസ് ഉണ്ടായിരുന്നു അവിടെയാ. പിന്നെ ഒരാള് ചെന്നൈയില്, അവര് അവിടെ തന്നെ ഭാര്യ കുട്ടി.
3: ഓക്കെ, അപ്പൊ പേരക്കുട്ടികളായിട്ട് ഇപ്പൊ വീട്ടിൽ വന്നിരിക്കുന്ന കാരണം വളരെ ഹാപ്പി ആയിട്ടിരിക്കുവാണ് അല്ലേ?
4: നല്ല ഹാപ്പിയാ, കുഴപ്പമൊന്നുമില്ല.
3: ഭക്ഷണമൊക്കെ കഴിച്ചോ?
4: ആ ഭക്ഷണം ഇപ്പൊ കഴിച്ചു കഴിഞ്ഞു. ഞാൻ 7 മണിയിലും 12 മണിയിലും പാട്ട് കൂട്ടില്ല, ഇവിടെ പോയാലും.
3: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
4: കൊട്ടാരം വിൽക്കാനുണ്ട് നേരം മാതിരിയുടെ പാട്ടില്ലേ, ചന്ദ്രകളഭം.
3: ചന്ദ്രകളഭം ചാർത്തി എന്നുള്ള പാട്ടല്ലേ? പഴയ പാപ്പ സ്വാഗതം കൊച്ചിയൊക്കെ കേൾക്കുന്നത് കേൾക്കാറില്ലേ? പഴയ പാട്ടുകൾക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ഈ പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?

0: ഇത് കേട്ടു വീട്ടിലെ എല്ലാവർക്കും. പിന്നെ എന്റെ കൂട്ടുകാരുണ്ട് കെയോ ഡേവിസ് എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരാണ് മെയിനായിട്ട്. പിന്നെ റെയിൻബോയിലത്തെ എല്ലാവരും,
1: റെയിൻബോയിലെ എല്ലാവർക്കും വേണ്ടിട്ടല്ലേ. നമുക്ക് ആ പാട്ട് കേട്ടാലോ?
0: ഓക്കെ,
1: വിളിച്ചിൽ സന്തോഷം. സമയത്ത് 1 മണി കഴിഞ്ഞ് 38 മിനിറ്റും 39 സെക്കൻഡുമായിട്ടുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ് ആണ്. യുവർ ചോയ്സിലൂടെ നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിക്കുക, കാരണം സമയം വളരെ കുറവാണ്. വിളിക്കേണ്ട നമ്പർ 04842428101, 0484281011.

0: प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: परीक्षा एक ऐसा अवसर है और परीक्षा के लिए हेल्दी कंपटीशन की भावना हमारी तैयारी को और बेहतरीन बनाती है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.
3: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിൽ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ. യെസ്, കോൾ ഡ്രോപ്പ് ആയിരിക്കാണ് കേട്ടോ. യെസ്, അർജുനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളോട് ചോദിച്ചിരുന്നത് ഒരു സോങ് ഓൾറെഡി നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരുന്നത് മായ എന്ന മൂവിയിലെ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യെസ്, അപ്പോൾ നമുക്ക് എന്താണെങ്കിലും മായ എന്ന മൂവിയിലെ പി ജയചന്ദ്രൻ പാടിയിട്ടുള്ള നല്ലൊരു പാട്ടിലേക്കാണ് അടുത്തതായി യുവ ചോയ്സ് പോകുന്നത്. സോ കേട്ടുകൊണ്ടിരിക്കും ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 ഇത് യുവ ചോയ്സ്. യുവ ചോയ്സിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 04 8424 2 4 1 01.

0: एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
0: एनसीपीसीआर आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 നിലക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
3: എസ് യു എച്ച് വോയിസിൽ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്, ആരാണ് നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, ഇതാരാണ്?
4: രാജേന്ദ്രൻ.
3: രാജേന്ദ്രൻ, രാജേന്ദ്രൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? എവിടെ നിന്ന്? എവിടെ? ആലപ്പുഴ.
4: ആലപ്പുഴ ഗുരുപുരം.
3: ഓക്കെ, എന്ത് ചെയ്യുന്നു? കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? എന്താ ചെയ്യുന്നത്? കൂലിപ്പണിയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ജോലി ഉണ്ടായിരുന്നോ? ചൂട് കാരണം ഇന്നൊരു ദിവസം റെസ്റ്റ് എടുത്തു. ഓക്കെ, ഇന്നൊരു ദിവസം ലീവ് എടുത്തല്ലേ? ഓക്കെ, അപ്പോ പാട്ടൊക്കെ കേട്ട് അങ്ങനെ റെസ്റ്റ് ചെയ്യുവാണല്ലേ. ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചോ? വീട്ടിലാരൊക്കെയാ ഉള്ളത്? കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എന്നെ ആയിരിക്കില്ല വിളിച്ചത്, കഴിഞ്ഞ ആഴ്ച മറ്റാരെയെങ്കിലും ആയിരിക്കും വിളിച്ചത്. ഓക്കെ ഓക്കെ, അപ്പൊ മകനാണോ ഉള്ളത്? ഓക്കെ, ഇപ്പൊ വീട്ടിലൊറ്റയ്ക്കാണോ? ഇപ്പൊ രണ്ടുപേരും പാട്ടൊക്കെ കേട്ടിരിക്കുവാണ് അല്ലേ. ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത് യു എച്ച് ചോയ്സിലൂടെ?
4: ഞാൻ ചോദിച്ചിരിക്കുന്നത് തക്കാത്തിലെ പിറവിയുണ്ടെങ്കിലും പറഞ്ഞൊരു പാട്ടുണ്ട്.
3: ആ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
4: നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക്.
3: എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.
4: ഓക്കെ
3: ഓക്കെ, കേട്ടോണ്ടിരുന്നോളൂ കേട്ടോ. സമയത്ത് ഒരു മണി കഴിഞ്ഞ് 50 മിനിറ്റും 44 സെക്കൻഡും. നമ്മുടെ ഇന്നത്തെ യുവ ചോയ്സിന്റെ സമയം ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വെറും ഒരു കോള് മാത്രം എടുക്കാനുള്ള ഒരു സമയം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആ ഒരു ലാസ്റ്റ് കോളർ ആവാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 04 84 24 28 101.

0: യെസ്, ഇന്നത്തെ യുവ ചോയ്സിലെ ലാസ്റ്റ് കോളറാണ് എത്തിയിട്ടുള്ളത്. അത് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: എന്റെ പേര് ഷമീർ എന്നാണ്.
0: ഷമീർ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: കലവൂർ എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് നിന്നാണ് ഞാൻ.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഞാന് മസാലയുടെയൊക്കെ ബിസിനസ്സാ.
0: ഓക്കെ, എന്തൊക്കെയുണ്ട് അവിടെ വേറെ വിശേഷങ്ങൾ ആലപ്പുഴയിൽ?
1: നല്ല വിശേഷം, നല്ല ചൂടാണ്.
0: എല്ലായിടത്തും നല്ല ചൂടാണ്. മഴ ഇല്ലേ അപ്പോ അവിടെ?
1: മഴ
0: കിട്ടാറുണ്ടോ?
1: മഴ വലിയതായിട്ട് കിട്ടാറില്ല, മഴ കിട്ടും, പക്ഷെ അങ്ങോട്ട് പെയ്യണോ വേണ്ടേ എന്നുള്ള ചിന്താഗതിയില.
0: നമ്മള് വിചാരിച്ച രീതിയിൽ അങ്ങ് മഴ കനിയുന്നില്ല അല്ലേ?
1: വിചാരിച്ച രീതിയിൽ മഴ അങ്ങോട്ട് വരുന്നില്ല.
0: വരുന്നില്ല. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഷമീറിന്റെ?
1: വീട്ടില് വാപ്പ, ഉമ്മ, ഒരു ബ്രദറ്,
0: എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിൽ വന്ന സമയാണോ?
1: ഞാനിപ്പോ ഇന്ന് ലീവാ.
0: ഇന്ന് ലീവാണ്. ഓക്കെ, അപ്പൊ ഇന്ന് പാട്ടൊക്കെ കേട്ട് വീട്ടിൽ തന്നെ ഇരിക്കുവാണ് ലീവ് എടുത്ത്. ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്?
1: എനിക്ക് ശ്യാമസുന്ദര പുഷ്പം എന്ന് പറഞ്ഞൊരു പാട്ടുകാരൻ, നല്ലൊരു, അത് കേൾക്കുമ്പോഴേ
0: പഴയകാല ഗാനമാണ്,
1: വല്ലാത്തൊരു ഫീലാണ് നമുക്ക്.
0: വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണോ?
1: ആ, വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാ.
0: ഈ പാട്ട് ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
1: ഡെഡിക്കേഷൻ എന്റെ ഫാദറിനാണ്, ഫാദറിനും എന്റെ ഫാമിലി.
0: ഓക്കെ, അപ്പൊ അച്ഛനൊക്കെ പഴയ പാട്ടുകൾ ഇഷ്ടാണോ കേൾക്കാനായിട്ട്?
1: ഇപ്പോഴത്തെ പാട്ടുകളെക്കാളും ഏറ്റവും കൂടുതൽ പഴയ പാട്ടുകൾ കേൾക്കുമ്പോഴാണ് നമുക്കൊരു, നമ്മൾ അതിലോട്ട് തന്നെ അലിഞ്ഞു ചേർന്നു പോകുന്ന ഒരു പാട്ടുകളാ.
0: അങ്ങനെ പഴയ പാട്ടുകൾ. അപ്പൊ സ്വാഗതം കൊച്ചിയൊക്കെ കേൾക്കാറുണ്ടോ?
1: കേൾക്കാറുണ്ട്, രാവിലെ 7 മണി തൊട്ടല്ലേ.
0: ആ, 7 മണി തൊട്ട് അവിടെയും ഒരുപാട് പഴയ സോങ്സ് ഒക്കെ നമ്മൾ പ്ലേ ചെയ്യാം.
1: അങ്ങോട്ട് അങ്ങോട്ട് നമുക്ക് വിളിക്കാനുള്ള
0: ഓപ്ഷൻ ഇല്ല. അതെ അതെ, ഇഷ്ടമുള്ള പാട്ടുകൾ വിളിക്കാൻ ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ലെറ്റർ എഴുതാട്ടോ. ലെറ്റർ എഴുതി നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ അറിയിക്കാം സ്വാഗതം കൊച്ചിയിലേക്ക്. ഓക്കെ, അപ്പൊ അച്ഛന്റെയും അതുപോലെ തന്നെ ഷമീറിന്റെയും ഒക്കെ ഇഷ്ട ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ലെറ്ററുകൾ അയച്ചു കഴിഞ്ഞാൽ ആ പാട്ടുകൾ കേൾക്കാനും പറ്റും, അതുപോലെ ഇവിടുന്ന് വിളിക്കുകയും ചെയ്യും. ഓക്കെ
1: ഓക്കെ, താങ്ക് യു.
0: അപ്പൊ എന്തായാലും ഈ പാട്ട് നമുക്ക് അച്ഛന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു സോങ് കേൾക്കാം അടുത്തതായി. വിളിച്ചിൽ സന്തോഷം, ബൈ. സമയം 1 മണി കഴിഞ്ഞ് 58 മിനിറ്റും 25 സെക്കൻഡും ആയിരിക്കുകയാണ്. ഇന്നത്തെ യുവ ചോയ്സിന്റെ സമയവിടെ അവസാനിക്കുകയാണ്. യുവ ചോയ്സുമായി ഇതുവരെ കൂടി ഉണ്ടായിരുന്നത് ഞാൻ നമിത. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5. ഇവിടെയുണ്ട് നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. 107.5.

സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്, ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

സമയം 2 മണി കഴിഞ്ഞ് 59 മിനിറ്റും 40 സെക്കൻഡും. 3 മണി മുതൽ കേൾക്കാം വിവിധ് ഭാരതി പ്രോഗ്രാംസ്. കേട്ടുകൊണ്ടിരിക്കൂ ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5.

0: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ ശരത്. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സേവനം കാഴ്ചവെച്ച 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LNG, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരേസ് മക്കനയും ചിലി പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഓരോ മാസവും ആദ്യ 5 ദിവസത്തിനുള്ളിൽ സ്റ്റൈപ്പൻഡ് വിതരണം ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് IMA 4 മാസമായി സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG റെസിഡന്റ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലാണ്. വേനൽ അവധി തിരക്ക് പ്രമാണിച്ച് ചെന്നൈ എഗ്മോർ കന്യാകുമാരി റൂട്ടിൽ പ്രത്യേക സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ പ്രഖ്യാപിച്ച റെയിൽവേ. ഈ മാസം 15 മുതൽ ജൂൺ 5 വരെ വെള്ളിയാഴ്ചകളിൽ എഗ്മോറിൽ നിന്നും മെയ് 17 മുതൽ ജൂൺ 7 വരെ ഞായറാഴ്ചകളിൽ കന്യാകുമാരിയിൽ നിന്നുമാണ് സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസുകൾ നടത്തുക. അടുത്ത 5 ദിവസങ്ങളിൽ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ.
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഓൺ ദ ഗോ ഓൺ റെയിൻബോ FM 107.5. Drive Time Music.

0: ഇവിടെ സംഗീതം അനുവദിക്കൂ. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി സ്വാഗതം ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്കിലേക്ക്. കൂടെയുള്ളത് ആർ ജെ ശരത്താണ്, പിന്നെ
1: ആർ ജെ അരുണിമയുണ്ട്.
0: അപ്പൊ നമ്മൾ ഇന്ന് അരുണിമ ഇങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അരുണിമയ്ക്ക് വലുതാവുമ്പോ ആരാവാനായിരുന്നു ആഗ്രഹം എന്നാ പറഞ്ഞേ?
1: വലുതാവുമ്പോഴോ? എന്റെ ആഗ്രഹമൊക്കെ ഇങ്ങനെ മാറി മാറി മാറി വന്നോണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എനിക്കൊരു സിനിമാ നടിയാവണം. അതെ, എല്ലാ റോളും നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റും.
0: എങ്കിൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് നമ്മള് മാലാഖമാർ എന്നൊക്കെ ആൾക്കാർ വാഴ്ത്തുകയും എന്നാൽ ആ ഒരു മര്യാദ സ്നേഹം എല്ലാവരും കൊടുക്കണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാകുന്ന ഒരു വിഭാഗമുണ്ട്.
1: അതെ, ഇന്ന് മാലാഖമാരുടെ ദിവസം തന്നെയാണ്. ഇന്ന് ഇന്റർനാഷണൽ നേഴ്സ് ഡേ, നേഴ്സസ് ഡേ ആണ്.
0: തീർച്ചയായിട്ടും. അപ്പോ ഇന്ന് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ആയിട്ട് എന്തുകൊണ്ട് നമ്മൾ പാട്ട് വെച്ചെന്ന് വെച്ചാൽ അത് കണക്ട് ചെയ്യാൻ പറ്റിയോ? ഞാൻ ഈ പാട്ട് വെച്ച് എന്താണെന്നുള്ളത്?
1: തീർച്ചയായിട്ടും, അത് താളവട്ട സിനിമയിലെ പാട്ടാണ്.
0: പെട്ടെന്ന് ഈ ഒരു നേഴ്സസ് ഡേ എന്ന് പറഞ്ഞപ്പോ ഓർമ്മ വന്ന് പണ്ട് സുകുമാരി ചേച്ചി ആ സിനിമയിൽ ഇങ്ങനെ ഒരു സിറിഞ്ഞുണി പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു ആ ഒരു വിഷ്വൽ.
1: അല്ല, എനിക്കും നമ്മൾ ഈ പറയുന്ന പോലെ നേഴ്സുമാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഇഞ്ചക്ഷൻ എന്നുള്ള സാധനമാണല്ലോ. അപ്പൊ എനിക്കും അതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാന് എന്റെ ചെറുപ്പത്തില് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കാലിലിങ്ങനെ ചെറിയൊരു ഒരു വേദന വന്നു. വേദന വന്ന് കുറെ ദിവസം ഇങ്ങനെ നടക്കാൻ പറ്റാതായി, വേദന കൂടിക്കൂടി വന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ ഈ ഇത് അവസാനം കീറണം എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം എന്നെ സംബന്ധിച്ച് എന്നെ ഒന്ന് കിടത്തുക എന്നുള്ളത് അവർക്കൊരു ടാസ്ക് ആയിരുന്നു. കാരണം ഞാൻ എഴുന്നേറ്റിരിക്കും, എനിക്ക് കാണണം എന്നെ എന്താ ചെയ്യാൻ പോണേന്ന്
0: പറഞ്ഞിട്ട്.
1: സംഭവം എന്താന്ന് വെച്ചാല് ഇവര് കാലില് അപ്പൊ എന്റെ കാലാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്, എന്നെ അവിടെ കിടത്തി. കുറച്ച് കുറെ ഈ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളുണ്ടാവല്ലോ, ഈ ബി എസ് സി സ്റ്റുഡൻസ് ഉണ്ടാവല്ലോ, ഇവരൊക്കെ എന്റെ ചുറ്റും കഥ പറയാൻ നിർത്തി. എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ സൈഡിൽ കൂടെ ഒരു സാധനം പോകുന്നു. നമ്മള് ശരിക്കും സിനിമയിലൊക്കെ കാണുന്ന ഒരു വലിയൊരു സിറിഞ്ചില്ലേ, ഞാനിത് ഒരു ഗ്യാപ്പിലാണ് കണ്ടത്. ഞാൻ എഴുന്നേറ്റിട്ട് ഇതാണ് എന്നെ കുത്താമത്, എനിക്കിപ്പൊ വീട്ടിപ്പോ. അതുകൊണ്ട് അല്ല, ശരിക്കും എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഈ
0: വലിയ.
1: പക്ഷെ ശരിക്കും അന്ന് നമ്മളെ കുറെ ഹെൽപ്പ് ചെയ്തത് അവിടെ ഉള്ള നഴ്സസ് തന്നെയാണ്. ചേട്ടന്മാരുണ്ടായിരുന്നു, ചേച്ചിമാരുണ്ടായിരുന്നു, എല്ലാവരും ഭയങ്കര കംഫർട്ട് ആക്കി. ശരിക്കും അത് അവരുടെ ഒരു വലിയ
0: നഴ്സുമാരാണെന്ന് പറഞ്ഞതല്ലേ. നമ്മളൊക്കെ മനസ്സിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലേ, ചില ചില ലിംഗപരമായ ചില തീരുമാനങ്ങളുണ്ട്. നഴ്സ് എന്ന് പറയുമ്പോ തന്നെ സ്ത്രീകൾ എന്ന രീതിയിലേക്ക് ആൾക്കാർ അങ്ങനല്ലോ.
1: ഒരുപാട് പേര് നഴ്സിംഗ് രംഗത്തേക്ക് വരുന്നുണ്ട്.

0: അപ്പൊ
1: പിന്നെ എല്ലാരും വന്നിട്ട് നേരെ അങ്ങോട്ട് പോവാണ്. അതായത്
0: നാട്ടിലില്ല,
1: എല്ലാരും പുറത്തേക്ക് പോവാണ്. അതും അതും നമുക്ക് വഴിയെ സംസാരിക്കാം.
0: എന്തായാലും ഒരുപാട് ഒരുപാട് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ നമ്മളെ നമ്മുടെ രോഗാതുരമായ അവസ്ഥയിലൊക്കെ ആശ്വസിപ്പിക്കുകയും നമ്മളെ പരിചരിക്കുകയും ചെയ്യുന്ന എല്ലാ നഴ്സുമാർക്കും റെയിൻബോയുടെ എല്ലാ നന്ദിയും സ്നേഹവും ആദരവും അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് പോവാം. വഴിയെ വഴിയെ ബാക്കി വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് കൂടെ ഉണ്ടാവും. സോ ഓൺ ടു ഗോ ഡ്രൈ ടൈം മ്യൂസിക്കിലേക്ക് സ്വാഗതം, സ്വാഗതം.
1: Yes, up a stay tuned. This is Rainbow FM 107.5, musically yours.
0: Tookie.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇത് ആകാശവാണി 107.5 റെയിൻബോ എഫ് എം. കൂടെയുള്ളത് ഞാൻ ആർ ജെ അരുണിമ ആൻഡ്
1: ആർ ജെ ശരത്. അപ്പൊ നമ്മൾ ഇന്ന് ശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നഴ്സുമാരുടെ ശേഷങ്ങളാണ്. അപ്പൊ അരുണിമയ്ക്ക് വലിയൊരു കുത്ത് കിട്ടി അത്രയും പേരുടെ മുമ്പിൽ ഒരു പഠനോപകരണമായിട്ടൊക്കെ ആ കുട്ടി അത്രയും ത്യാഗനിർഭരമായ ബാല്യം ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ലിസണേഴ്സിനോട് ചോദിക്കാം അരുണിമ, അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് പറയാനുണ്ടാവുമല്ലോ. ആദ്യത്തെ ഹോസ്പിറ്റൽ ഈ കുത്തുവെപ്പ് എക്സ്പീരിയൻസ് മാത്രമല്ല, ഹോസ്പിറ്റൽ തുടങ്ങി തന്നെ രോഗം മരണം ദുരിതം സങ്കടം ഒക്കെ മാറ്റി വെച്ചിട്ട് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് സമാധാനം തന്ന, സന്തോഷം തന്ന, കൗതുകം തന്ന കാഴ്ചകളെ കുറിച്ച് സംസാരിക്കാം. ഒരിക്കലും ആ ഒരു ഭൈവി ട്രോമയൊന്നും വരുതിട്ടോ.
0: അല്ല, അന്ന് നമുക്ക് ചിലപ്പോ അത് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടാവും, പക്ഷെ ഇന്ന് ഓർക്കുമ്പോ ഭയങ്കര ഫണ്ണായിട്ട് നമുക്ക് ഓർത്ത് ചിരിക്കാൻ പറ്റുന്ന നിങ്ങളുടെ എക്സ്പീരിയൻസ്.
1: ക്ലീഷസ് ആണെങ്കിലേ, ഉറുമ്പ് കടിക്കുന്ന വേദനയുള്ളൂ.
0: അതെ അതെ അതെ,
1: ആളം പോകുന്ന വേദനയല്ല, ഉറുമ്പ് കടിക്കുന്ന വേദന. അപ്പൊ നമുക്ക് വിളിക്കാൻ നമ്പർ പറഞ്ഞു കൊടുക്കട്ടെ ഞാൻ, 0442481 0484-242-8101. ഇൻസ്റ്റാ FB ഒക്കെ കമന്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം.
0: ഇൻസ്റ്റാ ID FM Rain.

0: ഇപ്പോ കൊച്ചി 107.5 ആണ്. അതിൽ നമ്മളുടെ പ്രോഗ്രാമിന്റെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ പോസ്റ്റർ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം.
1: എക്സ്പീരിയൻസ്, ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ്,
0: യെസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അങ്ങനെയും അറിയിക്കാം. ആൻഡ് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 എന്നുള്ള FB അക്കൗണ്ട് വഴിയും നിങ്ങൾക്ക് ഞങ്ങളോട് നിങ്ങളുടെ ഈ ഫൺ ആയിട്ടുള്ള എക്സ്പീരിയൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കാവുന്നതാണ്. ആൻഡ് വാട്സ്ആപ്പ് വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് അറിയിക്കാം.
1: നമ്പർ അങ്ങനെ പറഞ്ഞോളൂ,
0: നമ്പർ 8547341075.
1: അപ്പോ ഈ പ്ലാറ്റ്ഫോമുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ആ ഹോസ്പിറ്റലിലെ വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്.
0: നമ്മള് ചിരിച്ചതിന്റെ കൂടെ മറ്റുള്ളവരെയും കൂടെ നമുക്ക്
1: ചിരിപ്പിക്കാം. അല്ലാണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള വലിയ ദുഃഖകഥയൊന്നും വിളമ്പരുത്. ഹോസ്പിറ്റലിലെ ഒരുപാട് കൗതുകങ്ങളിലേക്ക്, അപ്പൊ എനിക്ക് പണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ ഏറ്റവും ഇഷ്ടമായിരുന്ന ഒരു സംഗതി, അവിടെ ഒരു ഹോസ്പിറ്റലിലെ മസാല ദോശ ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പൊ എനിക്ക് പനി വരാൻ ഭയങ്കര കൊതി ഹോസ്പിറ്റലിൽ പോകാം, ഹോസ്പിറ്റലിൽ
0: പോകാം.
1: അതാണ് ഒരുപാടുണ്ടാവും. പിന്നെ ഈ കേടായ സിറിഞ്ചൊക്കെ കുട്ടികൾക്ക് തരുമായിരുന്നു പണ്ട്.
0: അതായത് സിറിഞ്ച്
1: ഇപ്പഴല്ല, പണ്ട് ചെറുപ്പത്തില് സൂചിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് തരുമായിരുന്നു. എടുക്കട്ടെ.
0: പിന്നെന്താ?
1: ഹലോ, ഹലോ,
0: ഹലോ,
1: കേക്കാമോ? ഇല്ല, അത് കട്ടായി പോയിട്ടുണ്ട്. ഒന്ന് വിളിക്കേണ്ട നമ്പർ പറഞ്ഞുതരാം. 0484242481. ഹലോ, ഹലോ, റെയിൻബോ കേൾക്കണ്ടോ?
0: ഹലോ, വിളിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങള് നിങ്ങള് ലാൻഡ് ലൈൻ നമ്പറിലേക്ക് വേണം വിളിക്കാനായിട്ട്. 0484242801 എന്ന നമ്പറിലേക്ക് മാത്രമാണ് വിളിക്കാനായിട്ട് സാധിക്കുന്നത്. സോ അതിലേക്ക് വിളിക്കാം കേട്ടോ.
1: എന്തായാലും കട്ടായി പോയാളെ നമുക്ക് വീണ്ടും പിടിക്കാം. ഇതാവും കിഡിലൻ ഡ്യൂഡ് മൂവിയിൽ പാട്ട് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ടു റെയിൻബോ 107.5 മ്യൂസിക്കലി ഹിയേഴ്സ്.

0: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക് വീണ്ടും സ്വാഗതം പറയുന്നു. അപ്പോൾ നമുക്കൊപ്പം ഉള്ള ആരാണ് നോക്കാം, അരുണിമ.
1: യെസ്,
0: ഹലോ. ഹലോ
1: ഹലോ,
0: ഉറക്കെ പറയോ. കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല.
1: ഹലോ,
0: ഗുഡ് ഈവനിങ് അനിലേജി. അയ്യോ, ഫീബിളായിട്ട് കേൾക്കുന്നുള്ളൂ. ഇപ്പോഴോ?
1: ഹലോ
0: ചേടാ,
1: ഹലോ.
0: ഇല്ല, ഒരു രക്ഷയില്ല, കട്ടായി പോയെന്ന് തോന്നുന്നു അല്ലേ. എന്തായാലും ഒന്നുകൂടി വിളിക്കാം, നമുക്ക് റിപ്പീറ്റ് പറയാൻ വേണ്ടണ്ടേ. 04, നല്ല ശ്വാസം ഉള്ളിലേക്ക് എടുക്കേണ്ട, മെല്ലെ പറയാം. 04842421 01. 0484242810 01. ഹലോ
1: ഹലോ ഹലോ ഹലോ
0: അല്ലേ ചേച്ചി.
1: ഹലോ,
0: കേൾക്കുന്നുണ്ടോ? ചേടാ, ഇവിടെ കണക്ട് ആവുന്നുണ്ട്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് നമ്മുടെ സാങ്കേതിക വിഭാഗത്തിന്റെ സഹായം തേടിയതിനു ശേഷം കോൾ കണക്ട്. 3-4 പേരായി വിളിക്കണേ ഇപ്പോ. അപ്പോ വിളിച്ചവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾ ആ എക്സ്പീരിയൻസ് കേൾക്കാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. എന്തായാലും നമ്മൾ ആശുപത്രിയിലേക്ക് പോണ സമയത്ത് ഡോക്ടറെ കാണുന്നേക്കാൾ മുന്നേ തന്നെ നമ്മോടൊപ്പം നമ്മളെ വരവേൽക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. റിസപ്ഷനിലെ ചിരിച്ചുകൊണ്ട് എന്ത് പറ്റി എന്ന് ചോദിക്കുന്ന ആൾ മുതൽ, അല്ലെങ്കിൽ നമ്മളവിടെ അത്യാസ്ഥിതങ്ങൾ സംഭവിച്ചു പോണ കാഷ്വാലിറ്റിയിലാണെങ്കിൽ നമ്മളെ പെട്ടെന്ന്
1: അവിടെ
0: ചെന്നിട്ട്
1: നമ്മൾ ആശുപത്രി ചെല്ലുമ്പോ നമുക്ക് നഴ്സിന്റെ അവിടെ നിൽക്കുന്ന നഴ്സിനെ കാണുമ്പോ നമ്മുടെ മൂഡ് സെറ്റ് ആവും. അതായത് നഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ മൂഡ്.
0: അപ്പൊ അതുപോലെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട്. അത്രയും സങ്കടങ്ങൾ നിൽക്കുന്ന സമയത്ത് സാറിലിട്ടോ, നമുക്ക് അകത്തുള്ള ആളെ കാണാൻ പറ്റാതിരിക്കുന്ന സമയത്ത് കണ്ടിട്ട് വന്നിട്ട് ഇപ്പൊ കുഴപ്പമില്ല, റിക്കവർ ആവുന്നുണ്ട്, ആള് ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നവരുണ്ട്. പിന്നെ അവരുടെ വർക്ക് പ്രഷർ കൊണ്ട് ചിലപ്പോ നമ്മളെ ടെൻഷൻ എടുക്കുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കും.
1: അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ നിങ്ങളൊരു നേഴ്സാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം പങ്കുവെക്കാനുണ്ടെങ്കിലും ഞങ്ങളോട് ഞങ്ങളെ വിളിച്ച് പറയാവുന്നതാണ്.
0: ശരിയാണല്ലോ, നേഴ്സസിനെ ആയിട്ട് നേഴ്സസിനോട് നമ്മൾ ചോദിച്ചില്ലെങ്കിൽ
1: അവര് പറയുന്നതും കേൾക്കാൻ ഞങ്ങൾ
0: നേഴ്സുമാർക്ക് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മറക്കാനാവാത്ത നിങ്ങളുടെ സർവീസിലെ സ്റ്റോറീസ് ഒക്കെ പറയാനുള്ള സമയം കൂടിയാണ്. അതിനും വിളിക്കണം 04842421.
1: അതിനു മുമ്പ് നമ്മൾ ഇവിടുത്തെ ഫോണിലെ ചെറിയൊരു ടെക്നിക്കൽ വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും കീപ് ട്രൈയിങ്.
0: ഇതാ വരുന്നു മരണമാസമായിട്ട്.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും സ്റ്റേഷൻ ഓഫ് ദി നേഷൻ റെയിൻബോ 107.5 ഓൺ ദി ഗോ ട്രൈ ടൈ മ്യൂസിക്. യെസ്, അപ്പോ ആ സ്കൂളിൽ ഒന്ന് എടുക്കാം നമുക്ക്.
2: യെസ്,
1: ഹലോ.
3: ഹലോ,
1: ആ ആരാണ്?
3: ക്ലിയർ ആയോ?
1: നമ്മൾ ക്ലിയർ ആക്കാതിരിക്കോ. നമ്മുടെ ടെക്നിക്കൽ വീഗിനെ കുറിച്ച് വല്ല പരിചയം തോന്നുന്നു? ഹൈ കേമം, അതാണ് നമ്മൾക്ക്, അതാ ഞങ്ങൾ അതിനോട് പ്രത്യേകമായിട്ട് ചെയ്തൊരു പരിപാടിയായിരുന്നു. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം കടൽ തീരത്തും കുന്നിന്റെ മുകളിൽ ചിരിക്കലിടെ
2: അബദ്ധം പറ്റി കിടന്ന ഉരുളാണ്.
1: എന്തൊക്കെയുണ്ട് വിശേഷം? വിളിക്കുന്ന ആൾ അനില ചേച്ചിയാണ് കേട്ടോ.
2: ഓക്കെ അനില ചേച്ചി, ഹായ് നമസ്കാരം.
3: ഹായ്, ഹായ് നമസ്തേ.
2: എന്തൊക്കെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, അപ്പൊ എന്തോ ഇത് ഒരുപാട് തവണ ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കണം, അപ്പൊ അത്ര നല്ല ഒരു എക്സ്പീരിയൻസ് പറയാനായിരിക്കും എന്ന് ഞാൻ
1: പ്രതീക്ഷിക്കുന്നു.
2: അതെ,
3: ഹോസ്പിറ്റലിൽ വരെ ഒന്നും പോകേണ്ടി വന്നില്ല. സ്കൂളിലൊരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു, മെഡിക്കൽ ക്യാമ്പ് പോലെ
1: സ്കൂളില്.
3: അതിന്റെ ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ ക്ഷയരോഗ നിർമാർജനത്തിന്റെ ഭാഗമായിട്ട് സി ജി ഇഞ്ചക്ഷൻ കൊടുക്കാനുള്ള ഓർഡർ ഉണ്ടായി. പത്തി പഠിക്കുമ്പോ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ എന്റെ ക്ലാസ്സിന്റെ ഒക്കെ ടൈം വന്നത്. ഞാൻ എന്ന് വെച്ചാൽ ആ സ്കൂള് കോമ്പൗണ്ട് മൊത്തം ഒരു 3 റൗണ്ട് ഓടി. എതിരെ വന്നവരൊക്കെ ഇടിച്ചിട്ട് ഇടിച്ചിട്ട് ഇടിച്ചിട്ട് ഓടി.
1: കുത്തു മേടിച്ചിട്ടാ?
3: എല്ലാവരും കുത്തു മേടിച്ചിട്ടാ. മതില് മതിലെടുത്ത് ആടി സൗത്ത് ബസ് സ്റ്റോപ്പിലേക്ക്.
1: ഗേൾസ് അല്ലേ എറണാകുളം? ഗേൾസ് അല്ലേ എറണാകുളം? ഗേൾസ് അല്ലേ ഈ സംഭവ സ്ഥലം?
3: സൗത്ത് സ്കൂളില്.
1: അത് എറണാകുളം ഗേൾസ്.
3: അത് കഴിഞ്ഞ ആ മതില് സ്കൂളിന്റെ മതില് ഒരു മാവന്റെ ഇതുണ്ടായിരുന്നു, അതില് ചവിട്ടി മതിലെടുത്ത് ചാടി. അപ്പുറത്തേക്ക് ചാടിയെന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കാരണം വെച്ചാല് ഇവിടെ നിന്ന് ഓളിയിട്ട് ആൾക്കാർ വിളിച്ചു പറഞ്ഞാൽ അവിടെ നിന്ന് ഏതോ ഒരു ചേട്ടനെന്നെ പൊക്കി ഇപ്പുറത്തേക്ക് വിട്ടു.
1: ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല. അതാണ് അവിടെ
2: ഇത്രയും
1: അല്ല.
3: ഞാൻ ഓടുന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരു ഡിവൈഡറും കൊണ്ടി വെച്ച് കുത്തും കുത്തും എന്നും പറഞ്ഞു ഞാൻ ഓടണം. അത് കാരണം ഒരാളും അടുക്കുന്നില്ല.
2: ഓ ഓ,
1: മറ്റേ സാറല്ലേ അടുക്കരുത്, കുത്തി ഞാൻ ഞാൻ മോശക്കാരത്തേക്ക് മോശക്കാരൻ. ദേ കളിക്കരുത് കേട്ടോ.
3: എങ്ങനാണ്ട് അപ്പൊന്നുവെച്ചാല് ഈ ചാരി ഇങ്ങോട്ടെടുത്തിട്ട് ഇതില് ഡിവൈഡറിന്റെ കയ്യിലുണ്ട്, പക്ഷെ അതിന്റെ അത് തിരിഞ്ഞു ഞാൻ മടക്കി പിടിച്ച പോലെ ആയിപ്പോയി. നേരൊക്കെ ഉള്ളത് അവരെന്നെ പിടിച്ചോണ്ട് പോയി കുത്തുവെച്ചു കുത്തുവെച്ചു. ഞാൻ അവിടെ കിടന്ന് അയ്യോ പത്തോ കൂട്ടി നില വിളിച്ചു. വലിയ വായില അങ്ങനൊരു പ്രശ്നം ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ വെച്ചുണ്ടായിരുന്നു ചില
2: തീരുന്നില്ല,
3: ബ്ലഡിന്റെ ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടായി. അപ്പൊ വലത് കൈ ഫ്രീ ആണ്, ഇടത് കൈയാണ് അവരെ പിടിച്ചത്. എന്നെ കുത്തിയതും ഞാൻ അയ്യോ ഓടി വരണേന്നും പറഞ്ഞ ഒരലർച്ച അലറിയതും വലത് കൈ കൊണ്ടും കാലം കൊണ്ടും ഒരു പാട്ട് തട്ടി ഏതാണ്ട് കുരുണ്ടളിച്ചു വീണു.
2: അവസാനം അതിന്റെ ബില്ലും കൂടി കൊടുപ്പിച്ചിട്ടാണ് ആശുപത്രിക്കാര് വിട്ടത്.
3: മോളിട്ട നിലയിന്ന് വരെ ആൾക്കാരും വീൽചെയറിൽ വരെ ആൾക്കാരും ഒന്ന് ലാബിന്റെ മുന്നിൽ കാവല്.
2: ഇത് കഴിയുമ്പോ ഇത്രയും ഞാൻ ചെയ്തോളൂ, വേറെ ഒന്നും ചെയ്തില്ല. അപ്പൊ ചേച്ചി ഒരു കില്ലാടി തന്നെ അല്ലേ?
1: കുട്ടിക്ക് അല്ലേച്ചേ, കുട്ടിക്ക് അത്ര പരിചയമില്ല ചേച്ചി, അതുകൊണ്ടാണ് അത്ഭുതപ്പെടുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങള് ഇപ്പൊ രണ്ടുപേരും കൂടെ ഇങ്ങനെ കണ്ണടച്ച് കാണായിരുന്നു ആ സ്കൂളിന്റെ വരാന്തയിൽ കൂടെ.
2: ഡിവൈഡ് ഇട്ട് കുത്തും കുത്തും.
1: അതാണ്
3: ഇംഗ്ലീഷ് ലെറ്റർ ഇയുടെ ഷേപ്പിലാണ് പഴയ ബിൽഡിംഗ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ആ സ്റ്റേജിന്റെ അവിടെ ഗ്രീൻ റൂമില് മുകളിലത്തെ നല്ല ഗ്രീൻ റൂം അവരുടെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ വയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. താഴത്തെ നിലയിലാണ്. അപ്പൊ ആ അതിന്റെ എന്റെ ഇത് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പതുക്കെ അവിടെ നിന്ന് നോട്ടറിൽ വലിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോഴേക്കും പുറകെ ആൾക്കാർ വന്നു. ഞാൻ വലിയവർക്ക് മനസ്സിലായി ഓടിച്ചാ കോമ്പൗണ്ട് മുഴുവനും ചില്ലറയൊന്നല്ല കോമ്പൗണ്ട് മുഴുവനും കയ്യിലെ ഡിവൈഡറും കൊണ്ട്.
2: ശരിക്കും പറഞ്ഞാൽ ഒന്നിന് പകരം ഒരു അഞ്ചാറ് കുത്തു കുത്തേണ്ട പരിപാടിയാണ് ചെയ്തത്.
1: പിന്നെ എനിക്കിപ്പോ ഓർമ്മ വരുന്നത് മറ്റേ സംഭവമാണ്, അന്ന് സ്കൂൾ വരാന്തയിലൂടെ ഡിവൈഡറും കൈ പിടിച്ചോടിയാനില്ലേ, സ്കൂൾ അധികൃതർ ഇപ്പോഴും ഓർക്കുന്നു അല്ലേ?

0: പറ
1: ബസ് സ്റ്റോപ്പിലേക്ക് ചാടിയിട്ട്
2: അവിടെ നിന്ന് ഇവര് ഓളി ഇട്ട് വിളിച്ചു പറഞ്ഞു
0: ഒരു ചേട്ടനാ
2: ഒരാള് കാത്തിരിക്കുന്നു നേരെ പൊക്കി തിരിച്ച്
1: എങ്ങനെയാ പിടിക്ക് പിടിക്ക് ആ കുട്ടിയെ പിടിച്ച് ഇപ്പുറത്തേക്ക് ആക്കെന്ന് പറയണ കേട്ടോ. അത് മാത്രമേ ഞാൻ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ
2: നോക്കുമ്പോൾ
0: മാവിന്റെ
1: ഓട്ട് കിടക്കുക.
0: അപ്പൊ എന്തായാലും അതിനെ പറ്റി ഒരു പാട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കിടിലം പറഞ്ഞ ചേച്ചിക്ക് അത് കിടിലായിട്ട് മാച്ച് ചെയ്യുകയും ചെയ്യും. ഓക്കെ ഓക്കെ ജി, താങ്ക് യു, ബൈ. അപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വിളിക്കണം. നമ്പർ 0484-242-8101. ഹോസ്പിറ്റലിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മറക്കാനാവാത്ത ആ ആശുപത്രി കഥകൾ കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. അതുപോലെ പ്രിയപ്പെട്ട നഴ്സുമാരുണ്ടെങ്കിൽ അവർക്കും അവരുടെ സംഭവ ബഹുലമായ സർവീസ് സ്റ്റോറി പറയാം.
2: യെസ്, അപ്പൊ എല്ലാം പറയാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ്. സോ കീപ് ലിസ്ണിംഗ്. ദിസ് ഇസ് ആകാശവാണി റെയിൻബോ FM 107.5.

0: Musically yours.
1: നിൽക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ഇതാ ഇത് ആരാണ് നോക്കാറുണ്ട്?
2: യെസ്, ഹലോ
3: ഹലോ,
2: ഇതാരാണ്?
1: കോടാലിനത്തിലകം ചേട്ടൻ.
2: എന്താ ഒരു അല്ലേ, ഒരു വിനയം, ഒരു അല്ലേ, ഒരു നാണം, അങ്ങനെയാണോ?
1: അളിയന്റെ മോനെ, ഹലോ. ഹലോ
4: ഹലോ,
1: എന്താ മോന്റെ പേര്?
4: ശബരിനാഥ്.
2: ശബരിനാഥ് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: ആറിലിക്ക്.
2: ഏത് സ്കൂളിലാ?
1: കുറ്റിച്ചറ സ്കൂളില്. ബിന്ദു ടീച്ചർ അറിയോ? ബിന്ദു ടീച്ചർ അറിയോ? ആ, എനിക്കറിയാൻ പാടില്ല. എല്ലാ സ്കൂളിലും ബിന്ദു ടീച്ചർ ഉണ്ടാവുമല്ലോ അല്ലേ? ഗീത ടീച്ചർ ഒക്കെ ഉണ്ടാവില്ലേ? എന്നിട്ട്
2: ഈ കുറ്റിച്ചറ എവിടെയാ സ്ഥലം?
1: തൃശ്ശൂരാ? കുണ്ടുഴിപ്പാടം, മനസ്സിലായില്ലേ? മഹാവിലിക്കരക്കാരുടെ കുണ്ടുഴിപ്പാടം.
2: ഏതാ ജില്ല ഇത്? ഏതാ ജില്ല?
1: തൃശ്ശൂർ. പേരൂര്?
2: തൃശ്ശൂരാണോ? അതെ, ശബരിനാഥിന് ആശുപത്രിയിൽ പോകുമ്പോ നഴ്സുമാര് കുത്തിവെക്കും എന്നുള്ള പേടിയുണ്ടോ? ആണോ? എന്നാ ആശുപത്രി പോയപ്പോ ഉണ്ടായിട്ടുള്ള ഒരു
1: സംഭവം പറ. ആശുപത്രി പോയപ്പോ കൊച്ചിനെ വീട്ടുകാർ എല്ലാരും കൂടി കുത്തിവെക്കാൻ പോയ കഥ ഒന്ന് പറയോ.
2: അപ്പോ അവരൊന്ന് കുത്തും.
1: അപ്പൊ നഴ്സ് ചോദിക്കും, മോനെ ഇഞ്ചക്ഷൻ പേടിയുണ്ടോ? അപ്പൊ നീ കണ്ണു വെച്ച് നോക്കും. അപ്പൊ നഴ്സ് പറയും, ഒന്നും ഇല്ല, ഒരു ഉറുമ്പ് അടിക്കുന്ന വേദന ഉണ്ടാവുള്ളൂ എന്നല്ലേ. ആ, അതെല്ലാ കൊല്ലം
2: ശരിക്കും ഉറുമ്പ് അടിക്കുന്ന വേദനയാണോ കുത്തിവെക്കുമ്പോ?
1: അത് തന്നെ, അത് അത് തകർക്കണം നമുക്കിന്ന്.
2: ഉറുമ്പ് അടിക്കുന്ന വേദനയാണോ? സമ്മതിച്ചോ? ഇവൻ പുലിയാട്ടോ.
1: കൊള്ളാം, നീയും അത് വിശ്വസിച്ചു പോരേ. കാലാകാലങ്ങളായിട്ട് മക്കൾ വിശ്വസിക്കുന്ന വലിയ നുണയാണത്.
2: അതെ, അപ്പൊ എന്ത് പറഞ്ഞിട്ടാണ് ഈ കുത്തിവെക്കാൻ കൊണ്ടുപോകുന്നത്? ഐസ്ക്രീം വാങ്ങിച്ചു തരാമെന്നാണോ? എന്താണ് പ്രലോഭനങ്ങൾ?
1: ഇനി കുത്തോക്കാൻ പോകുമ്പോ നീ നിന്റെ അവകാശമാണ്. 10 വയസ്സ് കുത്തോക്കാൻ പോകട്ടെ, അപ്പൊ പറയണം നിനക്കൊരു മിനിമം ഒരു മന്തി എങ്കിലും മേടിച്ചു തരാൻ പറയണം. ഈ കുത്തോക്കണ കൊള്ളതും പോരാ, കൊച്ചിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേ? ഉണ്ടോ സെറ്റ്? അപ്പോ വെക്കേഷൻ അടിച്ച് പൊളിക്കാ. ടൂർ പോയി എവിടെയെങ്കിലും?
2: പിന്നെ എന്താ വെക്കേഷന് പരിപാടി? നിന്നു. ഫുൾ ടൈം ഫോൺ എടുത്ത് ഗെയിം കളിയാണോ അതോ വീഡിയോസ് കാണലാണോ അതോ പുറത്തിറങ്ങി കളിക്കലാണോ ചെയ്യാറ്? ആ, മിടുക്കനാണ്. മാവിലെറിഞ്ഞോ? മാവിലെറിഞ്ഞ് മാങ്ങ വീഴ്ത്തിയിട്ടുണ്ടോ? ആ, അപ്പൊ നിന്റെ ചൈൽഡ്ഹുഡ് അടിപൊളിയാണോ? യുവർ ചൈൽഡ്ഹുഡ് ഈസ് ഓസം.
1: ഓക്കേടാ, അപ്പൊ അടിപൊളിയായിട്ട് ഇനിയും മാവിലെറിഞ്ഞ് മരത്തെ കയറി അടിപൊളിയാക്കി മാറ്റിട്ടോ. പാട്ട് വെച്ചു തരാം മാമൻ. ഓക്കെ,
2: ഏത് പാട്ടാ വേണ്ടേ?
1: പാട്ടുണ്ടോ മാമന്?
2: താങ്ക് യു മോനെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്.
1: ആണോ, എല്ലാരും തിരക്കിന്ന് പറയട്ടോ. ശരി മോനെ, ബൈഡാ. ഓക്കെ, തിരഞ്ഞെട്ടാ, ബൈ. അപ്പൊ ഇതുപോലെ കലാധിപർത്തിയായ ഡയലോഗും ക്ലീഷയൊക്കെ ഇപ്പോഴുണ്ടെന്ന് പറയുമ്പോ ഒരു സമാധാനം. ടീച്ചർമാർ വന്ന് ക്ലാസ് ചോദിക്കുന്നത് ക്ലാസ് അത് ചന്തയോ അത് കേൾക്കണ പോലെ എല്ലാ കൊല്ലത്തും ചോദിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാ സമയത്തും.
2: കാലം മാറിയാലും ചിലതൊന്നും മാറാറില്ല.
1: അപ്പൊ എന്തായാലും വിളിക്കേണ്ട നമ്പർ ഇപ്പോഴും മാറിയിട്ടില്ല. 0484248101. 0484248101. ഒപ്പം തന്നെ നമുക്ക് ഇൻസ്റ്റയിലും FBയിലും FM Rainbow കൊച്ചി 107.5 എന്ന ഇൻസ്റ്റയിലും ആകാശവാണി കൊച്ചി FM Rainbow 107.5 എന്ന FBയിലും കമന്റ് ചെയ്യാം. ഒപ്പം വാട്സപ്പിൽ പറയടോ.
2: യെസ്, വാട്സ്ആപ്പ് നമ്പർ 8547341075 8547341075. അവിടെ നിങ്ങൾക്ക് എന്താ പറയാ, കാണ്ടം കാണ്ടമായിട്ട്, അതെ അതെ, നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാവുന്നതാണ്. ആൻഡ് ഓഫ് കോഴ്സ് നഴ്സുമാർക്ക് അവരുടെ എക്സ്പീരിയൻസും പറയാൻ ഉള്ള

0: യെസ് കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി 107.5 റെയിൻബോ എഫ്എം. കൂടെ ഞാൻ അരുണിമയുണ്ട്,
1: ശരത്തുണ്ട്, ഓൺ ദി ഗോ ടൈറ്റൽ മ്യൂസിക്കിൽ വേറെ ആരോ ഉണ്ട്. ഹലോ,
2: ഹലോ,
1: ആരാണ്?
0: ഷമീർ, നമസ്കാരം.
2: നമസ്കാരം.
0: എന്താ വൈകിട്ട് പരിപാടി?
1: സർവത്ത്
0: വൈകിട്ട് എന്താ പരിപാടി?
2: വൈകിട്ട് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നല്ല മഴയാ, പുറത്തോട്ട് ഇറങ്ങാനേ
1: പറ്റണം. എവിടെയാണ്?
0: എവിടെയത്?
2: ആലപ്പുഴ.
0: ആലപ്പുഴയിൽ മഴയാണല്ലേ. ആലപ്പുഴ എവിടെയാണ്?
2: ആലപ്പുഴ കലവൂരി.
0: കലവൂർ.
1: ചോദിക്കുന്നു അല്ല, ഈ തെക്കോട്ട് പോകുന്നവർ കുട്ടി കുറച്ച് താല്പര്യം കൂടും. കുട്ടി ഒരു തെക്കദേശക്കാരിയാണേ.
0: അതെ അതെ, എനിക്ക് എനിക്ക് എല്ലായിടത്തെ അത്യാവശ്യം അറിയാം. ഓരോ ജില്ലയിലും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്.
1: അതാണ് അതാണ്. അതെ, 14 ജില്ലകളിലെ സുഹൃത്ത്.
2: ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ ആലപ്പുഴ തന്നെ വേറെ ഒരു പേരിൽ അറിയപ്പെടും, അതെന്താന്ന് അറിയാമോ?
0: കിഴക്കിന്റെ വെനീസ്.
1: നിസ്സാരം. ഞങ്ങള് ചോദിക്കാം അങ്ങോട്ടേക്ക്. ഞങ്ങൾ ഒരു സിനിമയുടെ ഒരു കഥാ പശ്ചാത്തലം അങ്ങോട്ട് പറയും. ഷമീർ ബ്രോ എന്ത് ചെയ്യും? ആ സിനിമ ഞങ്ങളോട് തിരിച്ചു പറഞ്ഞു തരും. സിമ്പിൾ. ഒരു സിനിമയുടെ കഥ ഞങ്ങൾ പറഞ്ഞു തരും. അത് ഏത് സിനിമയാണെന്ന് ഷമീർ ഇങ്ങോട്ട് തിരിച്ചു പറയും. അത്രേ ഉള്ളൂ.

0: അതായത് ഉത്തമാ, അതാണ് ഗെയിം.
1: അയ്യോ വന്ന് പെട്ടെന്നൊക്കെ
0: ഞങ്ങോ നീ അറിഞ്ഞ പെട്ടു. ചോദിക്കട്ടെ ചോദിക്കട്ടെ, ഉത്തരം പറയും അരുണിമ കുട്ടി ആദ്യം ക്ലൂ കൊടുക്കും.
1: അതെ, ചോദ്യം ഇതാണ്. ഈ സിനിമയിലെ നായിക സ്വന്തം കല്യാണം നടത്താൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്.
0: ഫസ്റ്റ് ക്ലൂ കിട്ടുവോ, ഉത്തരം കിട്ടിയോ? നായിക സ്വന്തമായിട്ടൊരു കല്യാണം കഴിക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടാ കുട്ടി. ഉത്തരം കിട്ടിയല്ലോ. രണ്ടാമത്തെ ക്ലൂ ഞാൻ പറഞ്ഞുതരാം. ഈ നായികയുടെ അമ്മ ഒരു സിംഗിൾ പാരന്റ് ആണ്. സിംഗിൾ പാരന്റ് ആണ്, ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ത്രീയാണ്.
1: നായികയുടെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ചെയ്തതാണ്.
0: അതാണ്.
2: അതായത് ജയസൂര്യയുടെ പടമാണോ?
0: ഇങ്ങോട്ട് ചോദ്യമില്ല, അങ്ങോട്ട് ചോദിക്കും കുട്ടി പറയാ. അപ്പൊ രണ്ട് ക്ലൂവിലും കിട്ടിയില്ല. മൂന്നാമത്തെ ക്ലൂ പറയട്ടെ. മലയാളത്തിന്റെ ആക്ഷൻ ഹീറോ, ഒരു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ഒരു ഹാസ്യപ്രധാനമായ റോള് ചെയ്ത സിനിമയാണ്. പിന്നെ മലയാളത്തിൽ ആക്ഷൻ ഹീറോ എന്ന് പറയുമ്പോ ഒറ്റ പേര് പെട്ടെന്ന് മനസ്സിലേക്ക് വരുള്ളൂ.
1: ശ്രദ്ധിച്ച് കേൾക്കൂ, ശ്രദ്ധിച്ച്.
0: മലയാളത്തിന്റെ ആക്ഷൻ ഹീറോ, ഒരുപാട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ഹാസ്യപ്രധാനമായ അര.
1: അതെ
0: പറ. അതെ, അത് പറയാൻ പറ്റൂലല്ലോ. ഷബീറെ ദാറ്റിക്കരുത്, പറയ് ആരാന്ന് സിനിമ പറ. മനുഷ്യ
1: സിനിമ ഇനി ഇനി അടുത്ത ക്ലൂ തരാം.
0: ലാസ്റ്റാണിത്.
1: ഈ സിനിമയിലെ നായകൻ ആദ്യം ഒരു ബ്രേക്കപ്പിലാണ്.
0: അതെ അതെ, ശോകമാണ്.
2: എന്റെ പൊന്നു മോനെ വിട്ടുപോയി
0: കിട്ടൂല.
1: അതുപോലെ തന്നെ നായകന് ഒരു അനാഥനാണ്. പക്ഷെ ഒരു അനിയനുണ്ട്.
0: നായക ഗുഡ് ഡേ അല്ല, തോറ്റ്. സുനിയുടെ കളിയില്ല, തോറ്റ്. ഷമീർ തോറ്റ്. നേരെ പാട്ട് വെച്ചാല്, തോറ്റാൽ ഞാൻ പാട്ട് വെച്ചാരാ കേട്ടോ കുട്ടി.
1: അപ്പൊ എന്തായാലും സിനിമ ഏതാന്ന് അറിയാൻ വേണ്ടിട്ട് കേട്ടോണ്ടിരിക്കണം. ഓക്കെ
0: ഓക്കെ
1: ഓക്കെ
0: ഓക്കെ ബൈ. ഇതുവരെ രസകരങ്ങളായിട്ടുള്ള അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമ്മളപ്പോ സിനിമയുടെ എന്ത് പറയും?
1: സിനിമയുടെ പ്ലോട്ട് പറയും,
0: പ്ലോട്ട് പറയും, കഥ പശ്ചാത്തലം ഞങ്ങൾ പറയും. അപ്പൊ നിങ്ങൾ പറയേണ്ടത് സിനിമ ഏതാന്ന് മാത്രം പറഞ്ഞാൽ മതി, പാട്ട് വെച്ചാലും. ഓക്കെ, അതാണ് ഗെയിം.
1: അപ്പൊ എന്തായാലും ഗെയിമിലേക്ക് വിളിക്കാം. 0484248101 0104242801 0104242801.
0: ദുരൂഹമന്ദഹാസമേ ദാ വരുന്നു കിന്നപാട്ട്.

0: മ്യൂസിക്കിലേക്ക് വീണ്ടും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞങ്ങളുണ്ട്. അപ്പോൾ ഗെയിം സോൺ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു മൂവിന്റെ പ്ലോട്ട് പറയും, ആ മൂവി ഏതാണ് നിങ്ങൾ പറയാ, നല്ല പാട്ടുകൾ കയ്യോടെ കേൾക്കുക എന്നുള്ളതാണ് സമ്പ്രദായം. ഹലോ,
1: ആരാണ്
0: സജ്ന? ഓ സജ്ന, എവിടുന്നാണ്?
2: ഞാൻ കല്ലൂരിന്ന് വിളിക്കണേ.
1: എപ്പോഴും ഇത്ര ഗൗരവക്കാരിയാണോ?
2: അപ്പൊ
1: ചിരി വന്നു.
0: അല്ല, ഇവിടെ അരുണിമ ഉണ്ടെങ്കിൽ ഓള് കോൾ എടുത്തിരിക്കും. എന്നോട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പേരൊക്കെ വെച്ച് കോൾ എടുക്കുമ്പോൾ ചെയ്യാന്നുകൊണ്ട് നിർബന്ധിച്ചോണ്ടിരിക്കുന്നു.
1: അതാണ് എനിക്ക് നിങ്ങൾക്ക് ഇത്ര കഷ്ടപ്പെട്ട് വിളിക്കണമല്ലേ.
0: സംസാരിക്കാൻ കുട്ടി ഭയങ്കര ഇഷ്ടം. എന്തെയ്യുന്നു സജ്ന? ഞങ്ങക്ക് സന്തോഷം. എന്തെയ്യുന്നു? എന്താണ് പരിപാടി അവിടെ?
2: അവിടെ ഞാൻ റിലീഫ് മാനേജറാണ്.
1: അപ്പൊ ഇന്ന് അവധിയാണോ? പോയില്ലേ?
2: അല്ല, ഞാൻ തിരിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്.
1: ഓക്കേ, ഡ്രൈവ് ചെയ്യുവാണോ?
2: അല്ലല്ല, ഹസ്ബൻഡാണ് ഡ്രൈവ് ചെയ്യണേ.
1: ഓ,
0: നിങ്ങൾ എത്ര വർഷം പ്രണയിച്ച കല്യാണം കഴിച്ച? ആറു കൊല്ലം പ്രണയിച്ച കല്യാണം കഴിച്ച ആ കപ്പിളല്ലേ നിങ്ങള്?
2: അല്ലല്ല, ഞങ്ങള് പച്ചക്കൊല്ലം പ്രണയിച്ച.
1: ഒന്ന് എറിഞ്ഞു നോക്കിയതാണ്
0: കിട്ടി. അപ്പൊ എന്താണ് കപിതാന്റെ പേര്? സാരഥി.
2: ഹസ്ബൻഡിന്റെ പേര്
0: ഹാഫിസ്.
1: ഹാഫിസ്,
0: അദ്ദേഹം എന്ത് ചെയ്യുന്നു?
1: ഈ രണ്ടുപേരും ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണവും ഒരു ദോഷവും പറയോ.
0: അത് ഇദ്ദേഹത്തോട് ചോദിക്കട്ടെ, മൂപ്പനോട് ചോദിക്കണം. അയ്യോ,
1: ആർക്ക് വേണേലും പറയാം.
0: അതെ,
2: അല്ല, ഒരേ സ്ഥലത്ത് മീൻസ് രണ്ട് ഡിഫറെന്റ് കമ്പനിയാണ്.
1: പക്ഷെ എന്നാൽ ഒരുമിച്ച് പോകുന്ന
0: രണ്ട് ഗുണം രണ്ട് ദോഷവും പറയണം, ഒരേ മേഖലയാവുമ്പോഴുള്ള
2: ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ രണ്ടും ഒരേ ഒരേ ഒരേ ടൈപ്പ് കമ്പനിയിൽ അല്ലെങ്കിൽ ഒരേ സ്ട്രീമിൽ വർക്ക് ചെയ്യണോണ്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും രണ്ടുപേരുടെ വർക്ക്
0: പ്രഷർ.
2: അപ്പൊ അത് നമുക്ക് യൂസ്ഫുൾ ആണ്, കാരണം നമുക്ക് പല ടൈമിങ് ഷിഫ്റ്റ് മീറ്റിംഗ്, അപ്പൊ വേറൊരു സ്ട്രീമിലുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതുകൊണ്ട് ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കും.
0: ദോഷം
1: ദോഷം പറയാൻ പറ്റൂല. ഇവിടെ ഒരാള് പറഞ്ഞ അവിടെ ഒരാള് കണ്ണുരുട്ടി നോക്കും.
0: അത് പറയരുത്. ഇതൊക്കെ
1: പക്ഷെ ഞാൻ പറയട്ടെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് അല്ലെങ്കിൽ ഇപ്പൊ മടി പിടിച്ചിരിക്കുമ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഈ നമ്മുടെ വർക്കിനെ കുറിച്ച് എല്ലാം അറിയുന്ന ഒരാളാവുമ്പോ നമുക്ക് കള്ളത്തരം പറയാൻ പറ്റില്ലല്ലോ.
0: പറ്റില്ലല്ലോ
1: അല്ലേ?
0: അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അരുണിമയുടെ മെയിൻ. എന്ത് വിചാരിച്ച ആരുടെ കയ്യില് വെക്കണം അവര് തീരുമാനിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ,
1: ഞങ്ങളുടെ ചോദ്യം കേട്ടായിരുന്നോ നേരത്തെ?
0: അതിന് ഉത്തരമുണ്ടോ?
1: അതുകൊണ്ടോ ഉത്തരം പറയാൻ വേണ്ടി മാത്രം ഒരു ശബ്ദം?
0: അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ആയിട്ട് നാട്ടിൽ ഇങ്ങനെ ഗതികെട്ടാണ്ട് നിൽക്കുന്ന നായകൻ, നായകന്റെ ജീവിതത്തിലേക്ക് നായകന്റെ അമ്മാവന്റെ

0: ഒരു വലിയ സമ്മാനം കടന്നു വരുന്നതോടുകൂടിയാണ് കഥാഗതിയിൽ മാറ്റമുണ്ടാകുന്നത്. ഇത് കിട്ടിയില്ല, വലിയ സമ്മാനം.
1: നായകൻ എന്തോ കാത്തിരിക്കുന്നു.
0: അതെ, അതുകൊണ്ട് അങ്ങ് ജീവിതം രക്ഷപ്പെടുന്നു വിചാരിച്ചു.
1: അതെ, അങ്ങനെ നായകൻ ഒരു വലിയ സമ്മാനം കിട്ടുന്നു.
0: കിട്ടിയോ?
2: ഡയമണ്ട് നെക്ലസ് ആണോ?
0: ഒരു ക്ലൂ കൂടി പറഞ്ഞു തരാം, എന്നിട്ട് ബാക്കി പറയാം. ആ കിട്ടിയ സമ്മാനം ഒരു മൃഗമാണ്, ഒരു ജീവിയാണ്. അമ്മാവന്റെ എല്ലാ
1: സമ്പാദ്യം കിട്ടിയത്
0: പൊന്നുമടത്തി വിഷ്ണുനാരായണന് കിട്ടിയ സമ്മാനത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞേ.
1: അടിപൊളി.
0: അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട്. വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില് നിങ്ങളുടെ?
3: വീട്ട് മറ്റേ ഫാദർ, മദർ, പിന്നെ ബ്രദർ, ബ്രദറിന്റെ വൈഫ്, ഒരു
0: കുട്ടി. അപ്പൊ കുട്ടികുടുംബാണ് അല്ലേ?
1: നിങ്ങൾ ഇവിടെ എറണാകുളം തന്നെയാണോ സ്വദേശം?
3: അതെ അതെ, ഇവിടെ
1: തന്നെയാണ്.
0: എറണാകുളത്ത് എവിടെ? എന്റെ അയൽ രാജ്യമാണ്, ഞാൻ പറവൂരുകാരനാണേ. നമ്മ പറവൂരാലു അക്കാര്. അപ്പൊ ബ്രോ ആൻഡ് സിസ് രണ്ടുപേർക്കും ഇതുപോലെ എന്താ പറയാ, ഒരുപാട് സന്തോഷങ്ങളോടുകൂടി ജീവിതാവസാനം വരെ ഒരുമിച്ച് പാട്ടും കേട്ട് വണ്ടി ഓടിക്കാനുള്ള ഭാഗ്യം.
1: അതെ, ആ കീ കൊണ്ട് കളയാതിരിക്കുക, അണ്ടർസ്റ്റാൻഡിംഗ്.
0: നല്ല പാട്ട് വരുന്നുണ്ട് കേട്ടോ. പാട്ട് വല്ലതും വേണോ നിങ്ങൾക്ക്? പാട്ട് വരാൻ വേണമെങ്കിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയകാലത്തെ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് വേണേ വെച്ച് തരാൻ ചോദിച്ചാല്.
1: അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് എല്ലാം ഓക്കെ.
0: ഇല്ല, ഞങ്ങൾക്ക് കാരോട് ഒന്ന് ആലോചിക്കാനുണ്ട്. പറയൂ ഭർത്താവേ, ഏതാണ് ഭാര്യക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട്? പരട്ടിങ്ങട്. അടുത്ത പാട്ടത് വെച്ചുതരാം കേട്ടോ.
1: വിജയ് ഫാനാണോ? അപ്പൊ ഇപ്പൊ എക്സ്ട്രാ സന്തോഷത്തിലായിരിക്കും. എങ്ങനെയാണ്, പടക്കം പിടിച്ചൊക്കെയാണോ ആഘോഷിച്ചേ?
0: വിളിച്ചിരുന്നോ?
2: ആ,
0: അങ്ങനെ എന്തൊക്കെയോ പ്ലാൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ നന്മ കാര്യങ്ങൾ സംഭവിക്കട്ടെ. ഷാജഹാന്റെ പാട്ടല്ലേ? ഓക്കെ ബ്രോ,
1: ഓക്കെ, താങ്ക് യു.
0: ഇനി വിളിക്കണം കേട്ടോ. ബൈ ബൈ. യെസ്, അപ്പൊ അടുത്ത് വിളിക്കാൻ ആൾക്കാരോട് ഒന്ന് പറയൂ, വിവരങ്ങൾ പറഞ്ഞു കൊടുക്കൂ.
1: യെസ്, അപ്പൊ എന്തായാലും വിളിക്കേണ്ട നമ്പർ 0484248101 ആണ്, 0484248101. അപ്പൊ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമിങ്ങിനെ നമ്മൾ മുന്നോട്ട്
0: കൊണ്ടുപോകുകയാണ്.
1: അപ്പൊ എന്തായാലും വേഗം തന്നെ വിളിച്ചോളൂ. കീപ് ലിസണിംഗ്, ദിസ് ഈസ് 107.5 റെയിൻബോ FM, മ്യൂസിക്കലി യുവേഴ്സ്.

0: ഇൻഡിഗോ ഡ്രൈ ടൈം മ്യൂസിക് ആണ്. ഞങ്ങൾക്കൊപ്പം ആരാണ്? ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല. ആടിക്കുളു മതിയാവൾ, ആടിക്കുളു. ജസ്റ്റ് കയ്യെ പറ്റി നാറ്റിക്കരുത്. നമ്പർ ഒന്ന് പറയും മോളെ.
1: മനുഷ്യ നിങ്ങളൊന്ന് ശ്വാസം വേണം. 0484242801 ആണ് നമ്പർ.
0: വന്നടാ ജിഞ്ചിനാകടി. ഹലോ
1: ഹലോ
0: യെസ് ഹലോ, ആരാണ്? മഹിമ. തിരിച്ചാലും മറിച്ചാലും മഹിമ.
1: ഓ
0: അതാണ്. പറയൂ മഹിമ, എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ ആയല്ലോ വിളിച്ചതും പറഞ്ഞിട്ടൊക്കെ. സുഖമാണോ കുട്ടിക്ക്? Yes, we are always expecting some kuzhappam samay. That's why we use it to say kuzhappulla.
1: കുട്ടി പേടിക്കണ്ട, ഇത് ഇപ്പൊ കൊണ്ടുപോയാലും നടത്തിക്കൊണ്ട് പോവാൻ ഇല്ലെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും.
0: ഓക്കേ, നമുക്ക് ഗെയിമിലേക്ക് പോവാം.
1: എന്താ ഗെയിം എന്ന് അറിയോ?
0: അറിയോ അറിയോ
1: അറിയാം. അപ്പൊ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് കഥയിലേക്ക് കടക്കുകയാണ്. നായകൻ ഒരു വലിയ പണക്കാരനായിരുന്നു. സിനിമ തുടങ്ങുമ്പോ നായകൻ ഒരു വലിയ
0: പണക്കാരനാണ്.
1: ഓക്കെ, സിനിമ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നായകന്റെ അച്ഛന്റെ ബിസിനസ് തകരുന്നു.
0: നായകൻ മുടിഞ്ഞു പോകുന്നു.
1: അത് കഴിഞ്ഞ്
0: തുടക്കം നായകൻ വൺ റിച്ച്, ഇഷ്ടമുള്ള മറ്റേ മറ്റേ വാഹനങ്ങളൊക്കെ തോന്നിയ പോലെയൊക്കെ മേടിക്കുന്നു, അടിച്ചുപൊളിച്ച് നടക്കുന്നു. സൂപ്പർ നായകൻ. ഇടയ്ക്ക് വെച്ച് ഒരു ഉത്തരവാദിത്തം ഇല്ല, പക്ഷെ ഇടയ്ക്ക് വെച്ച് അച്ഛന്റെ ബിസിനസ് പൊട്ടുന്നു. ഇത്രയുണ്ട് സാധനം. കിട്ടിയോ? ഇല്ലല്ലോ.
1: ക്ലീഷേ ക്ലീഷേ. അപ്പൊ ഇനി അടുത്തത്. അങ്ങനെ എന്താ പറയാ, ഈ നഷ്ടങ്ങളിൽ നിന്ന് പഠിച്ച നായകൻ തമിഴ്നാട്ടിലേക്ക് പോകുന്നു.
0: അവൻ പോവുകയാണ് സുഹൃത്തുക്കളെ, പോവുകയാണ്.
1: പുതിയ പച്ചപ്പ് തേടി അവൻ തമിഴ്നാട്ടിലേക്ക് പോകുന്നു.
0: പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ വരെ പ്ലാനൊക്കെ അന്വേഷിച്ചിട്ട് അച്ഛന്റെ ബിസിനസ് പൊട്ടിയെടുത്തുനിന്ന് മകൻ തുടങ്ങുന്നു ജയത്രയാത്ര വിജയത്തിലേക്ക്. ഇനി പറ കഴിഞ്ഞു.
2: കിട്ടുന്നില്ല.
0: അയ്യോ കിട്ടുന്നില്ല,
1: പറയാൻ പാടില്ല.
0: ശരിക്കും ആലോചിച്ച്
1: നായകൻ അവിടെ വെച്ച് നമ്മുടെ നായികയെ കണ്ടുമുട്ടുകയാണ്.
0: സുഹൃത്തുക്കളെ,
1: അതായത് നായകന്റെ നാട്ടിലൊരു നായിക ഉണ്ടായിരുന്നു. തമിഴ്നാട്ടില് കഷ്ടപ്പാടിൽ നിന്ന് ജീവിതം കരുപ്പിടിപ്പിക്കുന്ന നായികയെ നായകൻ കണ്ടുമുട്ടുന്നു.
0: അത് ട്വിസ്റ്റാണ്. അവളാണ് മെയിൻ. ബനാറസ്. വെരി ഗുഡ്. ഭഗവ പറഞ്ഞ ഉത്തരം തെറ്റാണ്.
1: കേട്ടിട്ട് ബനാറസ്.
0: നായകന്റെ അച്ഛൻ, നായകന്റെ അച്ഛന്റെ പേര് ഞാൻ പറയാം. ആലോചിച്ച് നോക്ക്, ആലോചിക്ക് ആലോചിക്ക്. നായകന്റെ അച്ഛൻ ആര്?
1: എന്നാലും
0: അപ്പൊ കുട്ടി ഒന്നുമില്ല, മഹിമ നല്ല പാട്ട് വെച്ചു കേട്ടോ. ഓക്കെ, താങ്ക് യു. അരുണിമേനെ പറയട്ടോ, ഓളല്ലെങ്കിൽ അടുത്താശം പാട്ട്
1: വേണ്ട വേണ്ട. മോശമായി പോയി, മോശമായി പോയി.
0: കോമഡി
1: കോമഡി എന്നിട്ടും മുകേഷിന്റെ ശബ്ദം കേട്ടിട്ട് കുട്ടി ഇന്നസെന്റ് എന്ന് പറയാൻ തോന്നി. ആ മനസ്സുണ്ടല്ലോ
0: എന്റെ പൊന്നു മഹിമേ, അടുത്ത തവണ വിളിക്കുമ്പോ ഞാൻ ഇന്നസെന്റിന്റെ സൗണ്ട് എടുക്കുമ്പോ നീ പറയെടുത്തിട്ടോ അത് മുകേഷ് ആണെന്ന് കേട്ടോ.
1: കോമഡി ശരത്തേട്ടൻ ഫാനാണ്, മനസ്സിലായി? വേറെ ഒന്നും എനിക്ക് കേക്കണ്ട.
0: പിണങ്ങി കുട്ടി പിണങ്ങിയിരിക്കണു. അപ്പൊ പാട്ട് വെച്ചേരാട്ടോ.

0: ഓക്കേ മഹിമ.
1: അങ്ങനെ ഫാനൊന്നും അല്ല, കോമഡി ഇഷ്ട.
2: ശരത് ചേട്ടന്റെ കോമഡി ഇഷ്ടാണ്,
0: അതാണ് സെറ്റ്.
2: ഓക്കെ,
0: അതുകൊണ്ട്
1: അയച്ചോ.
0: മോനേത് പാട്ടാ വേണ്ട, കുട്ടി പറയേ, കുട്ടിക്ക് ഏത് പാട്ടാ വേണ്ട, ചേട്ടൻ വെച്ചിട്ടില്ല, പറയേ.
2: അത് ഏത് സിനിമയിലെ പാട്ടാണ്? ലോലി പോപ്പിലെ പാട്ട്.
0: ഇതൊക്കെ ഞങ്ങൾ ചോദിക്കാൻ പറ്റിയ സിനിമകളായിരുന്നു, കുഴപ്പമില്ല, വെച്ചുതരാം കേട്ടോ. ഓക്കേ മഹിമ,
2: ഓക്കെ. എന്തായാലും താങ്ക് യു സോ മച്ച്.
0: കേട്ടോണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ആൾക്കാരോട് പറയൂ, വിളിക്കാൻ പറയൂ.
2: അതെ, കേട്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ ഗെയിമിന് റെഡി ആണെങ്കിൽ വിളിച്ചോളൂ 0484242810104842420101 ആണ് നമ്പർ. ഞങ്ങൾ ഇവിടെ സിനിമ പ്ലോട്ടുകളുമായി റെഡിയാണ്. സിനിമ ഏതെന്ന് പറയാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ, നമുക്ക്
0: പാട്ടേക്കാം. എനിക്ക് എന്റെ വിധി
2: വേണ്ടേ? അപ്പൊ ഗെയിം വേണ്ടേ?
0: വേണോടാ, പാട്ട് എപ്പിക്കട്ടെ.

0: ബാക്ക് ടു ദി ഷോ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഗെയിംസ് സെഗ്മെന്റ് ആണ്. അപ്പൊ നമ്മളൊരു മൂവി അതിന്റെ പ്ലോട്ട് പറയുന്നു, നിങ്ങൾ ആ മൂവി ഇതാന്ന് പറയുന്നു അല്ലേ?
1: അതെ.
0: യെസ്, അരുണിമ കെട്ടിക്കോട്ടെ,
1: പിന്നെ പിന്നെന്താ?
0: ഹലോ
2: ഹലോ,
0: ആരാണ്?
2: രവീന്ദ്രനാഥാണ്. ഒത്തിരി നാളായി സംസാരിച്ചിട്ട്.
0: എന്തൊക്കെയാണ്, എവിടെന്നാ വിളിക്കുന്നേ?
2: ഞാന് ഇപ്പൊ യാത്രയിലാണ്, ആലുവയിൽ നിന്ന് എറണാകുളത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
0: മഴയൊന്നും ഇല്ലല്ലോ?
2: മഴ ഇവിടെ എടപ്പള്ളിയില് വെള്ളം കിടപ്പുണ്ട്, മഴയില്ല. ഇപ്പം
0: മഴ,
1: നേരത്തെ പെയ്ത മഴയുടെ വെള്ളം,
0: അന്ന് പെയ്ത മഴ.
1: അതെ, അതെ,
2: പെയ്ത.
0: എന്താ ചെയ്യുന്നേ പ്രൊഫഷൻ?
2: ഞാന് സിയാൽ എയർപോർട്ടിൽ വർക്ക് ചെയ്യാണ്.
0: ഓ ഗ്രേറ്റ്. കുറെ നാളായോ?
2: കുറച്ചാളായി.
1: ഇപ്പൊ എത്ര വർഷത്തെ സർവീസ് ഉണ്ട്?
2: ഞാനേ ശരിക്കും പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനാണ്. എയർപോർട്ടിൽ 3 വർഷം കഴിഞ്ഞു. പോലീസിൽ 23 വർഷമായി.
1: ഏത് ജോലിയാണ് ചേട്ടന് കൂടുതൽ കംഫർട്ടബിൾ?
0: ലോ ആൻഡ് ഓർഡർ നോക്കിയിട്ട് പോലീസ് സ്റ്റേഷന്റെ പോലീസ് ആയിട്ടിരിക്കുന്നതാണോ, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതാണോ സാറിന് ഇഷ്ടം?
2: രണ്ടും, രണ്ടു തരത്തിലാണ്. രണ്ടും ഇഷ്ടമാണ്, രണ്ടും രണ്ട് സ്വഭാവമാണ്. ഞാൻ മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരുന്നപ്പോഴാണ് ഞാൻ എയർപോർട്ടിലോട്ട് പോയത്.
0: രണ്ടും
2: രണ്ട് സ്വഭാവമാണ്, നല്ല രണ്ടും അതിന്റേതായ നല്ല ജോലിയാണ്.
0: നമുക്ക് ഗെയിമിലേക്ക് പോവാം. നമ്മളൊരു സിനിമേന്റെ കഥ ഇങ്ങനെ പറഞ്ഞു തരും, അപ്പോ താങ്കൾ എന്ത് ചെയ്യുന്നു, ആ സിനിമ പറയുന്നു. ഓക്കെ
2: ഓക്കെ ഓക്കെ. നേരത്തെ മുകേഷും പിന്നെ ദുൽഖർ സൽമാൻ അഭിനയ സിനിമയുടെ പേര്
0: പറഞ്ഞായിരുന്നു.
1: സിനിമ
2: പേരോർത്തിട്ട് കിട്ടിയില്ല.
0: അത് കിട്ടി, മുകേഷ് ആണ് തിരിച്ചറിഞ്ഞു. എനിക്ക് സംതൃപ്തനായി. ഞാൻ
2: ശരത്തിന്റെ ശബ്ദം അതേപോലെ മുകേഷും അതിനു മുമ്പ് നേരത്തെ എന്താ ആരെയാണെന്ന് അനുമാനിച്ച്
0: ഇന്നസെന്റിന് ചെറുതായിട്ടൊന്നും നോക്കിയായിരുന്നു.
2: അതിനു മുമ്പ് വേറെ സിനിമയ്ക്ക് വേണ്ടി വേറൊരു സിനിമയുടെ പേര് പറയാൻ വേണ്ടി ഒരു ക്ലൂ കൊടുത്തില്ലേ?
0: അത് അത് ആക്ഷൻ ആണോ?
2: അതൊക്കെ കറക്റ്റ് ആയിട്ട് ആ കുട്ടി കറക്റ്റ് ആയിട്ട് പറയുകയും ചെയ്തു.
0: സന്തോഷം. അല്ല, ആ കുട്ടിക്ക് അറിയാച്ചായിരിക്കും അല്ലേ?
1: അതെ അതെ, കുട്ടിക്ക് അറിയാനിട്ടായിരിക്കും.
0: കയ്യബദ്ധം.

0: ഈ അരുണിമേ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. നിങ്ങൾ ഈ രണ്ടുപേര് നമ്മുടെ മോഹൻലാലും ജഗദീഷ് ശ്രീകുമാറും മോഹൻലാലും ശ്രീനിവാസൻ എന്നൊക്കെ പറഞ്ഞ പോലെ
1: ഞങ്ങൾ ആദ്യമായിട്ടാണ് ലൈവില് വരുന്നത്, പക്ഷെ എനിക്ക് ഞങ്ങള് എൻജോയ്, ഞങ്ങളും ചിരിച്ച് സന്തോഷം സാർ പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? യെസ്, ക്വസ്റ്റ്യൻ ഇതാണ്. നായകൻ ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികളെ പ്രണയിച്ച് പ്രണയിച്ച് പ്രണയിച്ച് നടക്കുന്ന ഒരു നായകനാണ്. പക്ഷേ അയാൾ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നത് എയർ ഹോസ്റ്റസ്മാരെയാണ്. അല്ല, എയർപോർട്ടൊക്കെ ആവുമ്പം ഓ ഗ്രേ,
2: ഇത് ആദ്യം തന്നെ അത് പറഞ്ഞാ തന്നെ ആർക്കല്ലേ, എത്ര ഈസി ചോദ്യമായിപ്പോയി.
1: എന്നാലും എയർപോർട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് നായികമാർ ഇങ്ങനെ വരുന്നതും ഒരാളെ കാത്തു നിന്നിട്ട്.
0: അതാണ് ഈ ചോദ്യം തന്നെ.
1: അതെ, അല്ലെങ്കിൽ മറ്റേ പോലീസ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇരുന്നതാ ഞങ്ങള്.

0: തന്നെ ആർക്കല്ലേ, എത്ര ഈസി ചോദ്യമായിപ്പോയി.
1: എന്നാലും എയർപോർട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് നായികമാർ ഇങ്ങനെ വരുന്നതും ഒരാളെ കാത്തു നിന്നിട്ട്. അതെ, അല്ലെങ്കിൽ മറ്റേ പോലീസ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇരുന്നതാ ഞങ്ങള്.
0: ഈ മുകേഷും ദുൽഖർ സൽമാനും അഭിനയിച്ച സിനിമയൊന്ന് ഓർത്തെടുക്കാൻ നോക്കോ.
2: ഇല്ല, കിട്ടുന്നില്ല, ഈ പറഞ്ഞ പ്രായമായതുകൊണ്ടായിരിക്കും.
0: ഓ പിന്നെ അതും ഇത്രയും, അതായത് എന്താ പറയുന്നത്, ഓർമ്മയും
1: ഈച്ചിറങ്ങി അറിയുന്ന ആളാ.
0: അതെ,
2: അല്ല പേരെ ഇപ്പൊ ഈ പുതിയ സിനിമയുടെ.
1: എന്നാലേ പുതിയ സിനിമയില് പോലീസിനെ കുറിച്ച് വന്ന പൂർണമായും സംസ്കൃതത്തിൽ എഴുതിയ ഒരു പാട്ട് എന്താന്ന് പറയാമോ? പോലീസിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നതാണ്. സന്തോഷ് വർമ്മയാണ് പാട്ട് എഴുതിയ, സന്തോഷ് ചേട്ടന്റെ പാട്ട്, ജെറിയ മൽദേവിന്റെ മ്യൂസിക്. പോലീസിന്റെ മഹത്വമാണ് സംസ്കൃതത്തിലെ പാട്ട്, പോലീസിനെ കുറിച്ചിട്ട പാട്ട്. ഈ അടുത്ത കാലത്ത് കണ്ട പോലീസ് സിനിമ ഏതാ ഏറ്റവും നല്ല കിടിലനായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു പോലീസ് സ്റ്റോറി നിവിൻ പോളിന്റെ? അടുത്ത കാലത്തല്ല, കുറച്ചായി. നിവിൻ പോളിയാണ് പോലീസ്. അതിലെ ഹരഹര തീവ്ര വീക്ഷണം എന്ന് പറഞ്ഞ പാട്ട് സംസ്കൃതമാണ്.
0: ഇവിടെ ഇവിടെ ഒരു സംസ്കൃത അധ്യാപകന്റെ രോദനം ഞാൻ കേൾക്കുന്നു.
1: അപ്പൊ ഒരുപാട് സന്തോഷം. ഇത്രയും അല്ല, ഇത്രയും ഫണ്ണായിട്ട് ജോയിലായിട്ട് സംസാരിക്കുന്ന ഒരു പോലീസുകാരെ കണ്ടതിലും
0: ഒരുപാട്. അതെ, ഭയങ്കര ഇങ്ങനെയും പോലീസുകാരുണ്ട് എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്.
1: തീർച്ചയായിട്ടും ഒരു തിരുത്തുണ്ട്. കഴിഞ്ഞ 12 വർഷമായിട്ട് ഞാൻ കേരള പോലീസിന്റെ ഫ്രീലാൻസ് ട്രെയിനറാണ്, എക്സ്റ്റേണൽ ഫാക്കൽറ്റിയാണ്, നമ്മുടെ അക്കാദമിയിലും എല്ലായിടത്തും. ചൈൽഡ് ആൻഡ് പോലീസിംഗ് അടക്കമുള്ളതൊക്കെ ഒരുപാട് ജനമേത്രിയൊക്കെ നമ്മളുടെ വിജയൻ സാറിന്റെ കൂട്ടത്തിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറയരുത്, ഇത്ര റെയറാണ് പക്ഷെ ഇതുപോലെ ചിരിക്കാനൊക്കെ സാധിക്കുന്ന മനുഷ്യന്മാര് ഒരുപാട് പേരുണ്ടെങ്കിലും പലപ്പോഴും ഒരു ഒരു സമൂഹം ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടല്ലോ പോലീസ് അങ്ങനെയാവണമെന്നുള്ളത്. ഒക്കെ മാറി, ചിരിക്കുന്ന അങ്ങനെ പോലുള്ള നല്ല എന്താ പറയാ ചിരിപ്പിക്കുന്ന പോലീസുകാരോട് ഉണ്ടെന്നുള്ളതും സന്തോഷം.
2: അതെ, ഒത്തിരി കലാകാരന്മാർ
0: ഈ അവര് പോലീസുകാരാണ്. അതെ, അതുപോലെ തന്നെ ഇലവീഴ പൂഞ്ചിറ, നമ്മുടെ നായാട്ട്, ഷാഹി കബീർ, അവരെല്ലാം പോലീസുകാരായിരുന്നു. പിന്നെ നമ്മുടെ പൂഞ്ചിറയുടെ ഒരു റൈറ്റർ, രണ്ട് റൈറ്റേഴ്സ് നിതീഷ് ആൻഡ് ഷാജി മാറാട്, അവർ രണ്ടുപേരും പോലീസുകാരാണ്.
1: ഇവരൊക്കെ
0: എന്റെ ഫ്രണ്ട്സാ, അതുകൊണ്ട് എനിക്കറിയാം.
1: കണ്ടോ, പോലീസ് ബന്ധമുള്ള കുട്ടിയത്. ഓക്കെ, നല്ല പാട്ട് വെച്ചാൽ സാറേ. ഓക്കെ,
0: എന്തായാലും ഞങ്ങളെ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കണം.
1: സ്നേഹം, സ്നേഹം, ഒരുപാട് സ്നേഹം. എയർപോർട്ടിൽ വരുമ്പോ കാണാം സാർ.
0: താങ്ക് യു.
1: ശരിക്കും സന്തോഷമുള്ള ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ അല്ലെങ്കിൽ ലൈഫിൽ വളരെ എൻജോയ് ചെയ്ത് എല്ലാ പ്രൊഫഷനിലും പറ്റും. പക്ഷെ മനുഷ്യന്മാര് ചിലർക്ക് ചില ഒരു എന്താ പറയാ ലേബലിംഗ് ആണ് പ്രശ്നം.
0: അത് എനിക്ക് തോന്നുന്നു പോലീസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളോട് ഏറ്റവും സൗഹൃദത്തോടെ പെരുമാറേണ്ട ഒരു വിഭാഗം
1: തന്നെയാണ്.
0: അതെ, പക്ഷെ ഈ പറയുന്ന പോലെ ക്രമസമാധാനം പാലിപ്പിക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി ആയതുകൊണ്ടായിരിക്കാം അവർക്ക് ആ ഒരു ഗൗരവത്തിന്റെ. അതെ, പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ജന ഇപ്പൊ ഈ പറയുന്ന പോലെ ജനമൈത്രി പോലീസ്, ആ അത് കുറച്ചും കൂടി എന്താ പറയാ നമ്മളിലേക്ക് അവരെ
1: ഇറക്കിക്കൊണ്ട് വരുന്നത്.
0: പക്ഷെ കുറച്ചും കൂടി, അതായത് അതിനി പൂർണ്ണമായിട്ടായിട്ടില്ല,
1: പൂർണ്ണമായിട്ടാണ് പോലീസ് എന്നൊരു തോന്നൽ മനുഷ്യന്മാർക്ക് ഉണ്ടാവട്ടെ. എന്തായാലും ഒരുപാട് സ്നേഹം സാർ സംസാരിച്ചതിന്. നമുക്ക് ബോയിങ് ബോയിങ്ങിലെ പാട്ടും കേൾക്കാം, പോലീസിനുള്ള ഈ പാട്ടും കേൾക്കാം.
0: യെസ്.
1: അപ്പൊ ബാക്ക് ടു ബാക്ക് സോങ്സ് വരുന്നു, നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും. ഇത്
0: ആകാശവാണി 107.5
1: മ്യൂസിക്കലി യേഴ്സ്.

0: മ്യൂസിക്കാണ്, ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. ഇതാരാണ് കൂടെ?
1: ശരിക്കും ആരാ?
2: ഹലോ,
1: ആ ഒന്നുകൂടെ പേര് പറഞ്ഞേ.
0: സുല്ലി പറ.
1: സ്റ്റെഫി അല്ലേ? കണ്ടോ കണ്ടോ കണ്ടോ,
0: ടെസി അല്ല സ്റ്റെഫി ആണ്.
1: ആന്ന് തീരുമാനിച്ചു. അതെ, കൊച്ചിനെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു.
0: സ്റ്റെഫി കളമശ്ശേരി എന്നാണോ?
2: അല്ല, വരാപ്പുഴ.
0: തോറ്റു സുല്ലിന്റെ കളിയില.
1: വെറുതെ വെറുതെ, ഒരു ആവശ്യമില്ല.
0: വരാപ്പുഴയും വലിയ ദൂരമൊന്നുമില്ല ഞാൻ പറഞ്ഞ തമ്മിൽ. കുട്ടിക്ക് അറിയില്ലല്ലോ.
1: എങ്ങനെ?
0: ഓക്കെ സ്റ്റെഫി പറയൂ, എന്ത് ചെയ്യുന്നു സ്റ്റെഫി?
1: അപ്പൊ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞോ?
2: കഴിഞ്ഞു.
1: അപ്പൊ ഇപ്പൊ എന്താ ചെയ്യുന്നത്? വൈകിട്ട് ചായ കുടിച്ചോ?
2: ചായക്ക് കുടിച്ചു, ഇപ്പൊ പണി കഴിഞ്ഞതേ ഉള്ളൂ. അതായത് നിങ്ങളെ റെയിൻബോ എഫ് എം കേട്ടോ.
0: ഇന്നെന്ത് മീന?
1: മീനൊക്കെ ഉച്ചക്ക് കഴിഞ്ഞു.
0: ഇന്ന് എന്ത് മീന? രാത്രി എന്താ കറി? ഏത് മീന കിട്ടിയ?
2: ഇന്ന് ചാള.
0: ചാള മണ്ണടിച്ചായിരുന്നു.
1: രാത്രി രാത്രി എന്താണ്? ചോറാണോ കഴിക്കുക, ചപ്പാത്തിയാണോ കഴിക്കുക?
0: നല്ല ചോറും ചാളക്കൂട്ടാനും പിടുത്തം പിടിക്കേഫി.
1: ഓ, അപ്പൊ എന്തായാലും ഗെയിം കേട്ടായിരുന്നോ? ഏതാന്ന്?
0: അപ്പൊ ആ ഗെയിമിന് ഉത്തരം അറിയാമോ? ഇല്ലല്ലോ.
2: ഇല്ല.
0: അത് നമ്മള് പറഞ്ഞുതരാം. വേറെ ഗെയിം ചോദിക്കട്ടെ.
2: ഓക്കെ.
0: വളരെ മടിയനായ നിരുത്തരവാദിയായ ഒരു ഭർത്താവ്, കുടുംബം നോക്കാത്ത, മക്കളെ നോക്കാത്ത, ഭാര്യയുടെ ഒരു കാര്യം നോക്കാത്ത ഒരു ഭർത്താവ് കിട്ടിയോ? വേറെ മാറ്റിയാലോ, സിനിമ
1: മാറ്റിയാലോ? ചോദ്യം പേര് പറയണല്ലോ. പേര് പറഞ്ഞാലും സമ്മതമില്ല, നമ്മുടെ സ്നേഹം മാത്രം.

0: പാട്ടുകൊടുക്കാം. അപ്പൊ നമ്മൾ എന്തെന്ന് വെച്ചാല് ഈ നായകനെ ജീവിതത്തിന്റെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മായച്ചനെ കൂടി ചേർന്നിട്ട് ശബരിമലയ്ക്ക് വിടുന്നു. കിട്ടിയോ? പേര് പറയടാ.
1: പേരാണ് നമുക്ക് വേണ്ടത്.
0: ശരിക്കും മലയാളി മറക്കാത്തൊരു മൂവിയാണത്. കിട്ടിയോ?
1: ഈ ഒരു വീട്ടമ്മമാരുടെ ആ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ അഡ്രസ് ചെയ്ത ഒരു സിനിമ കൂടിയാണ്.
0: എന്തായിരുന്നു എന്റെ പെർഫോമൻസ്? കോഴിയെ പിടിക്കുന്നു, മുട്ടയടിക്കുന്നു.
2: അയ്യോ അച്ഛാ പോവേ.
0: അതും കിട്ടി, മുഴുവൻ പറഞ്ഞു. ശ്രീനിവാസൻ സാറിന്റെ സിനിമ, ഒരു സ്ത്രീയുടെ പേരുണ്ട് ആ സിനിമയില്. കുമാരനാശാന്റെ ഒരു ഒരു വലിയൊരു ഒരു
1: ഏതാണ്ട് പോരട്ടെ, ഏതാണ്ട് അതുപോലൊക്കെ ഇരിക്കുന്ന ഒരു പേര്.
0: ശരിയാണ്. ഉള്ളി നിറട്ടെ, ഉള്ളി നിറട്ടെ. ചുല്ലട്ട കളിയില്ല, പറഞ്ഞുകൊടുത്താലോ?
1: പറയാ.
0: ചിന്താവിഷ്ടയായ ബാക്കി പറ.
1: ഓ, ഇതായിരുന്നു ഇപ്പൊ തൊഴിലുകാരും.
0: അല്ലേ, അവരോട് ഒരു ഭയങ്കര ലോഡ് പുച്ഛം. ശ്യാമള അല്ലേ?
1: എന്താ ശ്യാമളക്കൊരു കുഴപ്പം?
0: അതെ. അപ്പൊ ഈ ചിന്താവിഷ്ടയായ സ്റ്റെഫിയുടെ പ്രിയപ്പെട്ട ചേട്ടന്റെ പേരെന്താ? ഹസ്ബൻഡിന്റെ ജിനു ചേട്ടൻ.
1: ജിനു എന്ത് ചെയ്യുന്നു? കുട്ടികൾ
2: രണ്ടുപേരുണ്ട്.
0: എന്താ വിളിക്കുന്നവരെ?
2: അവര് കുഞ്ഞുമുത്തും കുഞ്ഞാന്ന്
1: വിളിക്കും. ഈ ഞാൻ ചോദിച്ചോട്ടെ, സ്റ്റെഫി ഈ നദാനിയ ഈ ടെന്നീസ് അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, എനിക്ക്
0: അങ്ങനത്തെ ഒരു സാധനം പറയൂ. എന്തെങ്കിലും സ്പോർട്സ് വിഭാഗം ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ വീട്ടിലെല്ലാവർക്കും പേരിട്ടിരിക്കുന്നത്?
1: ഞാനങ്ങനൊന്നും ചിന്തിച്ചിട്ടേ.
0: ചെവിയുടെ സ്വന്തം വീട് അവിടെ തന്നെയാണോ? തിരുവനന്തപുരത്ത്?
1: പാളയത്ത്. കറക്റ്റ് സ്ഥലം എവിടെയാ?
0: മാർക്കറ്റിനോട് ലെഫ്റ്റിലേക്ക് പോകുമ്പോ ഒരു ഓട്ടോറിക്ഷ ഇല്ല
1: ആ വീട്? എനിക്കറിയാം.
0: പറ
1: യൂണിവേഴ്സിറ്റിയുടെ മറ്റേ ഇപ്പുറത്തെ സൈഡാണോ നമ്മുടെ?
0: അല്ല, ഇപ്പുറത്തെ സൈഡ്.
1: ആ, എനിക്കറിയാം. ഞാൻ മൂന്നാല് കൊല്ലം ഉണ്ടായിരുന്ന സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്
0: തിരുവനന്തപുരം.
1: അതെന്താ, ഞങ്ങൾ പപ്പനാവന്റെ മണ്ണിന് എന്താ ഒരു കുഴപ്പം?
0: ഒരു കുഴപ്പമില്ല, തിരുവനന്തപുരംകാർക്ക് എന്താവല്ലോ.
1: അല്ലേ, നല്ല നല്ല അടിപൊളി. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഏറ്റവും എനിക്ക് തോന്നുന്നു, എനിക്ക് ഏറ്റവും നല്ല ചിക്കൻ ഫ്രൈ, അതായത് തിരുവനന്തപുരത്തെ ചിക്കൻ ഫ്രൈക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചിക്കൻ പെരട്ടല്ല ഇത്, ചിക്കൻ ഫ്രൈ. അത് ഏത് തട്ടുകടയിൽ നിങ്ങൾ ചെന്നാലും നിങ്ങൾക്ക് ആ ചിക്കൻ വറുത്തതിന്റെ കൂടെ ഒരു പൊടിയിട്ട്. അതിന്റെ
0: ഇന്നലെ ഈ നേരം, ഈ 7:15 ഇന്നലെ തിരുവനന്തപുരത്ത് ഇത് ഇരുന്ന് കഴിച്ച എന്നോട്. എന്തായാലും
1: ഞങ്ങളും കൊറേ കഴിച്ചിട്ടുണ്ട്
0: തിരുവനന്തപുരം.
1: അല്ലേ സ്റ്റെഫി? അതുപോലെ അവിടുത്തെ ഫിഷ് ഫ്രൈ, ഫിഷ് ഫ്രൈയുടെ ഒരു ടേസ്റ്റ്. നമ്മുടെ ദേവി ദേവി എന്ന് പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കടകളാണ്.
0: അല്ല,
1: എനിക്ക്
0: തിരുവനന്തപുരം.
1: ശരിക്കും ഞാൻ ഭയങ്കര മിസ് ചെയ്യുന്നു. സ്റ്റെഫി പോവാറില്ലേ ഇടക്കിടക്ക് ഫുഡ് അടിക്കാൻ?
0: അടുത്ത തവണ പോകുമ്പോ ഈ പയലും കൂടെ കൊണ്ടുപോണം കേട്ടാ.
1: നമുക്ക് ചോദിച്ചു ചോദിച്ചു നമുക്ക് കഴിച്ചു കഴിച്ചു പോവാ.
0: സുഖങ്ങളൊക്കെ തന്നെ എപ്പി? വേറെന്തൊരു വിശേഷങ്ങള്?
2: ഇവിടെ
0: എല്ലാരും ചോദിച്ചെന്ന് പറയീ.
2: പൊളപ്പനായിട്ട്
0: പോട്ട്. പലരോട് മാം അന്വേഷിച്ചെന്ന് പറയട്ടാ.
1: ഇത് ഇത് തിരുവനന്തപുരത്തുകാരിയായിട്ടുള്ള സ്റ്റെഫിക്ക് ഇല്ലാത്ത തിരുവനന്തപുരം സ്ലാങ് ആണ് ഇവിടെ ശരത്തിനുള്ളത്.
0: അല്ല, മൊത്തം നിങ്ങളങ്ങ് തിരുവനന്തപുരം സ്നേഹം പറഞ്ഞ് ജോയിന്റ് അല്ല.
1: തിരുവനന്തപുരത്തുകാരെല്ലാരും ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. പക്ഷെ തിരുവനന്തപുരത്തുകാരുണ്ട്.
0: പക്ഷെ ഏറ്റവും നല്ലൊരു ഇത് വരുന്നത് ഞങ്ങള് കൊച്ചിയിലാണല്ലോ. കറക്റ്റ് അച്ചടി ഭാഷ സംസാരിക്കുന്ന കൊച്ചി.
1: ഓ, വന്നിണ്ടാ, പോണുണ്ടാ, വരണയാണ്.
0: നമുക്ക് അതെ എല്ലാം നല്ലതാണ്, എല്ലാ നന്മകളും ഉള്ള സ്ഥലമാണ് കൊച്ചി FM 107.5.

0: എല്ലാ ഭാഷയ്ക്കും അതായത് എല്ലാ സ്ലാങ്ങിനും അതിന്റേതായിട്ടുള്ള
1: ഭംഗിയുണ്ട്, നല്ല ഭക്ഷണത്തിന് അതിന്റെ ടേസ്റ്റ് ഉണ്ട് അല്ലേ, കുറച്ചുകൂടി നല്ല ഭക്ഷണം നമ്മളെ. അപ്പോൾ സ്റ്റെഫിക്ക് പാട്ട് വെച്ചാൽ ഞങ്ങൾ തല്ലി തീരുമാനിക്കും എന്താ നല്ലതെന്നുള്ളത്. ഓക്കെ സ്റ്റെഫി, ഇനി ഈ തിരുവനന്തപുരം സ്നേഹം ഒരിക്കലും കുട്ടി ആരോട്.
0: അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ശരിക്കും ഞങ്ങളുടെ നാട്ടിലാണ് കേട്ടോ നല്ല മലയാളം എന്ന് പറയുന്നത്. ഓണാട്ടുകര,
1: നല്ല മലയാളം,
0: ആ നല്ല മലയാളം അവിടെയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ. എന്തുവാ ഇത്,
1: പറയൂല ദോണ്ടേ പറയൂ. അപ്പൊ നമുക്ക് പാട്ട് വെച്ച് കൊടുക്കാം. എന്തായാലും 7:25 ആവുമ്പോഴേക്ക് മലയാളത്തിൽ
0: സ്വന്തം പിള്ളക്ക് ഒരു
1: തിരുവനന്തപുരത്തിന്റെ പാട്ട് കിട്ടിയില്ല, വേറെ പാട്ട് വെച്ച് കൊടുക്കാൻ, അടുത്ത തിരുവനന്തപുരം പാട്ട് വെച്ച് കൊടുക്കാം.
0: ഓക്കെ,
1: അപ്പൊ സുഖമായിട്ടിരിക്കും, ജോളിയായിട്ടിരിക്കും, പാട്ട് വരുന്നു കേട്ടോ. ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31-നകം സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: पहला पड़ाव प्रधानमंत्री का संयुक्त अरब अमीरात का होगा. संयुक्त अरब अमीरात के साथ हमारे बहुआयामी रिश्ते हैं, लेकिन उसमें ऊर्जा सुरक्षा बहुत अहम एक उसका भाग्य है. ऊर्जा सुरक्षा पर बातचीत होगी, कैसे इसको और व्यापक किया जाए. ऊर्जा सुरक्षा हमारी है, उसको हम मजबूत कर सके. इसके अलावा जो 4 अन्य देश हैं, नॉर्डिक समिट होने वाला है, नॉर्वे की यात्रा है, स्वीडन की यात्रा है, इटली की यात्रा है, नेदरलैंड्स की यात्रा है. इनोवेशन इकोसिस्टम में भारत में बहुत काम हो रहा है और क्लीन एनर्जी टेक्नोलॉजीज में ये लोग और ग्रीन ट्रांजिशन में काफी

0: हैं, तो इन सभी मुद्दे पर हमारी बातचीत होगी। विकसित भारत की तरफ हमको ले आता है, उसे कैसे मजबूत किया जाएगा, ये प्रधानमंत्री के दौरे का एक मुख्य आधार है।
1: സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവർ സന്ദർശിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ലോക നഴ്സ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 പേരാണ് ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ വിഎസ്, ദാദ്ര നഗർ ഹവേലി നമോ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു, ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ഐഷ ബിബി എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. സമിതിയുടെ വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാലിന് ഈ വർഷം ഓഗസ്റ്റ് 31-നകം സമർപ്പിക്കണം. ഇതു സംബന്ധിച്ച വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതിനും 40 മുതൽ 50,000 കോടി രൂപ വരെ സർക്കാർ വിഹിതം നേടിയെടുക്കുന്നതിനുമാണ് സുപ്രീംകോടതി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര എൽപിജി ഉൽപാദനം പ്രതിദിനം ഏകദേശം 36,000 ടണ്ണിൽ നിന്ന് 54,000 ടണ്ണായി വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന വാർഷിക ബിസിനസ് ഉച്ചകോടി 2026 അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: Our LPG, which you use in kitchens, about 60% used to come from the Strait of Hormuz. Now we had to make arrangements. Our domestic production of LPG prior to the crisis was 35,000 or 36,000 metric tons per day. We ramped up our domestic production to 54,000 metric tons. This by itself is a mind-boggling thing.
1: 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ മാതൃഭാഷ, ഇന്ത്യൻ വിജ്ഞാന പാരമ്പര്യം, നിർമ്മിത ബുദ്ധി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണവും നവീകരണവും കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ICSSR അമ്പത്തിയെട്ടാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് സംബന്ധിച്ച തീരുമാനം എടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർ ഭരണം ഉറപ്പിച്ചത്. അതേസമയം അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഖാനപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴക വെറ്ററി കഴകം നേതാവ് JDC പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ TVK നിയമസഭാംഗം R ശ്രീനിവാസ സേതുപതി സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേസ് നാളെ പരിഗണിക്കാനാണ് സുപ്രീംകോടതി ബഞ്ച് അനുമതി നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 3 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി NCERTയും CBSEയും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും നിർമ്മിത ബുദ്ധിയും അടക്കമുള്ള വിഷയങ്ങളിൽ പുതിയ പാഠ്യപദ്ധതി അവതരിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. വേനൽക്കാല അവധിക്കാലത്ത് അധ്യാപകർക്ക് ഇതിൽ പരിശീലനം നൽകുമെന്നും സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാർ പറഞ്ഞു.

0: 10 11 12 ക്ലാസുകൾക്കായി NCERT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാഠപുസ്തകങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് മുന്നോടിയായി കായിക മേഖലയുമായി ബന്ധപ്പെട്ട രാജ്യത്തെ ജനങ്ങളുടെ മനോഭാവം, സർഗാത്മകത, യുവാക്കളുടെ പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മൈ ഭാരത്മായി സഹകരിച്ച് നടപ്പിലാക്കുന്ന 3 സംരംഭങ്ങൾക്ക് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
1: കോമൺവെൽത്ത് ഗെയിംസ് 2030 ടോർച്ച് ഡിസൈൻ മത്സരം, CWG റീൽ ചലഞ്ച്, കോമൺവെൽത്ത് ഗെയിംസ് ക്വിസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. എല്ലാ മൈ ഭാരത് ഉപയോക്താക്കൾക്കും മത്സരങ്ങളിൽ പങ്കെടുക്കാം. ഈ വർഷം സെപ്റ്റംബർ 26 വരെ ക്വിസിൽ പങ്കെടുക്കാം. എല്ലാ ആഴ്ചയും മികച്ച 5 വിജയികളെ പ്രഖ്യാപിക്കും. ഇന്ത്യയിലെ കായിക പ്രസ്ഥാനത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 2030 ഒക്ടോബറിലാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 മരണം. പരിക്കേറ്റ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മങ്കടയിലെ പന്തലൂർ മല വ്യൂ പോയിന്റിൽ എത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഇടിമിന്നലേറ്റത്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിന് അയച്ചു. അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559, നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത CBI 7-അംഗ സംഘം രൂപീകരിച്ചു. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് CBI അന്വേഷണം ഏറ്റെടുത്തത്. മെയ് 3-ന് രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UGC പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31-നകം സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: You are listening to Rainbow FM 107.5, musically yours.

0: അങ്ങനെ നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓൺ ടു ഗോ ഡയറ്റ് ആൻഡ് മ്യൂസിക്കിൽ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആരാ നോക്കട്ടെ.
1: ഹലോ ഹലോ, ഇതാരാണ്? റിനീഷ്.
0: നല്ല ശബ്ദം അല്ലേ?
1: വളരെ സൗമ്യനായ റിനീഷ്.
0: റിനീഷ് ബ്രോ, ഈ ആകാശവാണി ശബ്ദമേഖലയിൽ വലിയ അവസരമൊന്നും ഇല്ല കേട്ടോ, ഒരുപാട് മത്സരമൊക്കെ ഉള്ള മേഖല. നിങ്ങൾ ഇങ്ങോട്ട് ഒന്നും വരണ്ട കേട്ടോ,
1: ഇങ്ങോട്ട് വരണ്ട.
0: എന്താ ചെയ്യുന്നേ?
2: എനിക്കൊരു ഷോപ്പാണ്.
0: എന്ത് ഷോപ്പാണ്?
2: പലചരക്ക്.
1: കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കാരണം ഇടയ്ക്ക് അമ്മയും ഇടയ്ക്ക് റിനീഷുമാണ് കടയിൽ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മദേഴ്സ് ഡേയില് അമ്മയ്ക്ക് മിഠായി കൊടുത്തായിരുന്നോ?
0: ഓക്കെ. കല്യാണം കഴിഞ്ഞോ ബ്രോ?
2: കല്യാണം കഴിഞ്ഞിട്ടില്ല.
0: കഴിച്ചു? കൊഴപ്പില്ല, അമ്മ സന്തോഷമായിട്ടൊക്കെ ഇരിക്കാലോ. സമ്മാനം കൊടുത്തിട്ട് അടിപൊളിയാവട്ടെ. അരുണിമൻ പറയണ വേണ്ടെന്ന്, കല്യാണം പൊറോട്ടയ്ക്ക് ഒരുപോലെ എല്ലാവരും വേണ്ട, കഴിച്ച ദോഷ പ്രശ്നം പറയുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും.
1: എങ്ങനെ?
0: ആ വിധിയാണ് പിന്നെ.
1: അല്ല, നമ്മുടെ വിധി നമ്മുടെ തീരുമാനങ്ങളാണല്ലോ. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ അല്ലേ,
0: വേണമെങ്കിൽ കഴിക്കാം.
1: ഇതിപ്പം ഇതിപ്പാരും
0: നിർബന്ധിക്കണമെന്നല്ലേ. എന്നാലും പക്ഷേ നല്ല ആഗ്രഹമുണ്ട് കല്യാണം കഴിക്കാനായിട്ട്. ഒരുപാട് പേര് കേൾക്കുന്നതാണ്, ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ കടയിൽ ആള് വരും. ഇപ്പൊ തീരുമാനിക്കേ.
2: ഇല്ല, എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ല.

0: പിന്നെ എങ്ങനെ ആഗ്രഹമുള്ളത്?
1: ആഗ്രഹങ്ങളൊന്നും ഇല്ല.
0: സത്യം
1: പറ
0: ഉള്ളിൽ
1: മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്?
0: അതെ.
2: ഇല്ല, ഞാൻ എനിക്ക് 43 വയസ്സായി.
0: അതിനെന്താ
1: അതിനെന്താ
0: ഈ ഫിലിം സ്റ്റാർസ് എത്രയോ പേര് ഗംഭീര മനുഷ്യന്മാര്.
2: അത് വേറെ കുറെ പ്രോബ്ലംസ് ആണ്, അതാണ് നമ്മ അങ്ങനെ അതിലേക്ക്
1: സാറില്ല. ഇപ്പൊ എന്താ ഡേറ്റിംഗ് ആപ്സ് ഉണ്ട്, നമുക്ക് ഒരു പറ്റിയ ആളെ കണ്ടുപിടിക്കാൻ ഇത്ര പ്രയാസമാണോ?
0: എന്റെ കുട്ടിയെ. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. ഗെയിമിലേക്ക് പോകുന്നു. ഗെയിം ദാ പിടിച്ചോ. വളരെ വളരെ ഇടത്തരം യാഥാസ്ഥിതികമായ ചിന്തകളൊക്കെ ഉള്ള ഒരാള് അതിസുന്ദരിയായൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. അവിടെ തുടങ്ങുന്നു അയാൾക്കുള്ളിലെ യഥാർത്ഥ ചിത്തരോഗി പുറത്തേക്ക് വരൽ.
1: കിട്ടിയില്ലേ?
0: കല്യാണം കഴിക്കുമ്പോ തളത്തിൽ ദിനേശനെ മറക്കാൻ പറ്റും നമുക്ക്?
1: അതെ അതെ,
0: ശോഭേ അല്ലേ?
1: ശോഭേ.
0: അപ്പൊ എന്തായാലും ഏത് പാട്ടാ വേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, സെയിം ആണോ നോക്കാം. എങ്ങനെയാണ് ആ പ്രണയം പൊളിഞ്ഞു പോയത്?
1: പ്രണയം ഞാൻ അതല്ല ചോദിക്കാൻ വന്നത്. ഞാൻ ചോദിക്കാൻ വന്നത് എന്താണ് വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ താങ്കൾ എന്താണ് ചെയ്യുന്നത്? എങ്ങനെയാ വൈബ് ചെയ്യാറ്? സിനിമ കാണും. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ?
2: സമയം കിട്ടാറില്ല, കടയുള്ളതുകൊണ്ട്.
1: ഓക്കെ, കോടികളുടെ ബിസിനസ് ഡീലുകൾ അങ്ങനെയാണോ?
0: അതെ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പെങ്കൊച്ച് പറഞ്ഞ പോലെ കോടികളുടെ ബിസിനസ്സും ഈ മറ്റേ പലചരക്കിന്റെ ഇടയിൽ ഇരുന്നിട്ട് നിങ്ങൾ എന്തൊക്കെയോ ചില ഓർമ്മകൾ ഓൺ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എവിടെയോ സ്റ്റക്കായി കിടക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ കയറി പോരട്ടോ, അത് കഴിഞ്ഞു.
1: അതല്ല ഞാൻ ഇവിടെ
0: പറഞ്ഞതാട്ടെ. അപ്പോ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ ഈ ഒരു കഴിഞ്ഞു പോയി തീർന്നു എന്നൊന്നും പറയണ്ട, എന്തോ ഒരു തുടക്കത്തെ കുറിച്ച് പറയാൻ വിളിക്കണം കേട്ടോ. എന്തിന് അസാധ്യ വോയിസ് ആണോ മനുഷ്യ നിങ്ങളുടെ? കിടിലും റൊമാന്റിക് മനുഷ്യനാ നിങ്ങള്. എന്നിട്ടാണ്
1: ഒന്നും തുടങ്ങിയില്ലെങ്കിലും നല്ല എനർജറ്റിക് ആയിട്ടിരിക്കണം,
0: പൊള്ളിയായിട്ടിരിക്കണം, മാസായിട്ടിരിക്കണം. കണ്ടില്ലേ, വയറ് വെച്ചെന്ന് അണ്ടകത്തിൽ നിൽക്കുമ്പോഴും അരുണിമ കിടന്നിട്ട് പറയുന്നത്.
1: ശരിക്കും ഞാൻ ഇന്ന് 3-4-5 ബിസ്ക്കറ്റേ കഴിച്ചോളൂ.
0: കേട്ടില്ല,
1: ചില്ലാണ്
0: ഞാൻ ചില്ലാണ് ബ്രോ. അപ്പൊ സമ്മർ എൺപതി ഏത് പാട്ടാ വേണ്ടത്? രാത്രി വീട് വാങ്ങണോ, മാരിവില് വേണോ, എത്ര ജന്മമായി കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ആക്കിയാലോ? കൺഫ്യൂഷൻ തീർക്കണമേ. മാരിവില്ലിൻ ആണോ?
1: കണ്ണാടിക്കു അല്ല, അത് വേറെ സിനിമയാണല്ലോ. പേ സിനിമ
0: ഒരു രാത്രി കൂടി ഇവിടെ വാങ്ങവേ, കുന്നുമണി ഉണ്ട്, പിന്നെ
2: കുന്നുമണി.
1: അങ്ങനെ ഒരു പാട്ടുണ്ടോ അതിനകത്തില്?
0: അങ്ങനെ പാട്ടുണ്ട്,
1: അതാണ് അതായത് കേൾക്കാൻ പോവാട്ടോ.
0: പാട്ട് കേൾക്കാൻ പോവാണ്. അപ്പൊ ഹാപ്പി ആയി അമ്മയെ തിരക്കുന്നു പറയട്ടോ. ഓക്കെ ബ്രോ, ചിലപ്പോ മെസ്സി യു. ശരിയാണല്ലേ, മനുഷ്യന്മാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാൻ? കല്യാണമായില്ലേ, കുഞ്ഞാവേ, ജോലി
1: കിട്ടിയില്ലേ.
0: അല്ല, ഈ മൂപ്പരുടെ പ്രണയത്തിന് ഒരു വിശേഷം ചോദിച്ചപ്പോ എനിക്കൊരു നോസ്റ്റ് ചോദിച്ചു. എന്തോ ഒരു സങ്കടം ഉണ്ടെങ്കിൽ അതൊക്കെ മാറി അവണ്ടി പോയ തീവണ്ടി വരുന്ന
1: മോട്ടിവേഷൻ കൊടുക്കുന്ന ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ്. പുള്ളിക്ക് ഒരു പ്രശ്നമില്ല, പുള്ളി ചില്ലാണ് ലൈഫില്.
0: കല്യാണം പക്ഷെ പുള്ളി കല്യാണം വരെ എത്തിയിട്ടുണ്ട്. എത്തി, പുള്ളി കെട്ടും.
1: വേണ്ട, പുള്ളിക്ക് വേണമെങ്കിൽ കെട്ടിയാ മതി. അത് മതി, നല്ല പാട്ട് വെക്കേ.
0: ദേവരുടെ പാട്ട്, നിലയ്ക്കാത്ത പാട്ടും
1: പിരിയാത്ത കൂട്ടവും.

0: യെസ് അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഓൺ ആകാശവാണി
1: കൊച്ചി 107.5 തീർന്നു, കുട്ടിയെ തീർന്നു. അപ്പൊ വിളിച്ച ഒത്തിരി പേരുണ്ട്, ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു അല്ലെ. നമ്മള് നേഴ്സുമാരുടെ സ്നേഹം അറിയിച്ചു. അപ്പൊ ഒരുപാട് ഇഷ്ടത്തോടെ അവർക്കൊപ്പം നമുക്ക് സംസാരിക്കാൻ പറ്റി. പിന്നെ ഇപ്പൊ നമ്മൾക്ക് സിനിമയുടെ പ്ലോട്ട്സ് എല്ലാം പറഞ്ഞിട്ട് അവര് നമ്മളോട് കുറെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
0: നമുക്ക് ആദ്യം നഴ്സുമാരുടെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് ടെക്നിക്കൽ ഇഷ്യൂസ് വന്നതുകൊണ്ട് മാത്രം നമുക്ക് അത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമ്മുടെ ഗെയിം വളരെ ആവേശകരമായിട്ട് മുമ്പോട്ട് പോയി. അപ്പൊ എന്താ ഇപ്പൊ കൂടെ കോളുകൾ വന്നോണ്ടിരിക്കുന്നുണ്ട്.
1: ലാസ്റ്റ് കോൾ എടുത്താലോ, ലാസ്റ്റ് കോൾ.
0: പിന്നെ
1: ഹലോ, ആരാണ്?
2: ജ്യോതി.
0: ജ്യോതി,
1: ജ്യോതി ഉഷാറായിട്ട് വന്നു ലാസ്റ്റ് ആയപ്പോ അല്ലേ? എനിക്കറിയായിരുന്നു ജ്യോതി വിളിക്കുമെന്ന്. അതാ ഞാൻ പറഞ്ഞ ലാസ്റ്റ് ജ്യോതി വിളിച്ചിട്ട് വെക്കാതെ കട പൂട്ടാന്ന്.

0: എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ ഫുള്ള് ഇത് ഈ കുട്ടിക്ക് ശരത്തിന്റെ കോമഡി ഇഷ്ടാണോ?
1: കോമഡി ഇഷ്ടാണ്.
0: എന്താണ് ഒരു എനർജി ഇല്ലാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
2: വയ്യടാ.
1: ഇല്ല, ഞാനിങ്ങനെ വിളിച്ചോണ്ടിരുന്നിട്ട് കിട്ടിയില്ല, കിട്ടിയപ്പോ വണ്ടതായി പോയി.
0: തിരിച്ചു വരൂ, നമുക്ക് കിട്ടി.
2: കഥയിലേക്ക് തിരിച്ചു വരാം നമുക്ക്. ഓക്കെ, ഗെയിം പെട്ടെന്ന് ഗെയിം പറയാം. നായികയുടെ പേര് ജ്യോതി എന്നാണ്. ജോലി കിട്ടി ഒരു നഗരത്തിലേക്ക് ചേക്കേറുന്നു ജ്യോതി. കേരളത്തിൽ നിന്നും ജ്യോതി ബാംഗ്ലൂരിലേക്ക് വരുന്നു.
0: ഇവിടം വരെ ശരിയാണോ?
2: ആ, ഇനി പറ. കിട്ടിയോ? സിനിമ കിട്ടിയോ?
1: കിട്ടിയില്ല.
2: ജ്യോതിക്ക് താമസ സ്ഥലമൊന്നും ശരിയാവാത്തത് കൊണ്ട് ജ്യോതി ഒരു പ്രത്യേക ആളുടെ ഒപ്പം താമസിക്കുന്നു.
0: ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക ആളുടെ കൂടെ
2: താമസിക്കുന്നു.
0: ആണെങ്കിൽ
2: ജ്യോതിക്ക് എന്താ പറയാനല്ലേ? പറയ്. നീ അവളുടെ കല്യാണത്തിന് പോണം, അവളുടെ കഴുത്തിൽ വേറൊരുത്തൻ താലി കെട്ടുന്നത് നീ കാണണം. അവളുടെ എന്റെ മനസ്സിൽ വെറോനിക്ക് പോയ പോലെ.
0: നമ്മള് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോ എപ്പോഴും കേക്കുന്ന പറഞ്ഞു പറഞ്ഞു. ഒടുവിൽ നീ കുറ്റസമ്മതം നടത്തിയല്ലേ?
2: നടത്തിയില്ലേ? ആരൊക്കെയാണ് ചോദിച്ചത്? വീട്ടില് ആരൊക്കെയാണ്? ഭർത്താവിന്റെ മക്കളുടെ പേര് പറ. ബാക്കി ആരൊക്കെ ഉണ്ട് വീട്ടില്? പറ വേഗം വേഗം പിടിച്ചോ. മതിയല്ലോ. മൂപ്പരുടെ പേരെന്താ?
0: ജോർജ്.
2: ജോർജ് ഫാമിലി.
0: നിങ്ങൾ ഇങ്ങനെയാണോ മറ്റേ മറ്റേ പഴയ മറ്റേ അവാർഡ് പടം പോലെ? ജോർജ്. ഒരു അരമണിക്കൂർ കഴിയുമ്പോ ഇവിടുന്ന് ജ്യോതി
2: ചായ കുടിക്കാം ജോർജ്. അങ്ങനെയൊക്കെ ഇരിക്കില്ലേ? ഭയങ്കര സ്നേഹമാണ്. യെസ്. എന്തായാലും വളരെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന താമസിക്കുന്നുണ്ട് നിങ്ങള് സ്ഥലം എവിടെ? എന്നിട്ടാണ്?
0: അതെ.
2: കൊച്ചു ചില്ലാണ് ബ്രോ. എന്താണ് ബ്രോ മൊട്ടേണാ?
0: ആണോ ബ്രോ? ഇങ്ങനെയുള്ള ആൾക്കാരും കൊച്ചിയിലുണ്ട് ബ്രോ. എന്താണ് ബ്രോ? ജ്യോതി
2: പറ,
0: ഇഷ്ടമുള്ള പാട്ട് പറ. പറ, ഞങ്ങൾ വെച്ചുതരാം.
2: ഇല്ല, എന്നോട് പറ.
1: ഇഷ്ടമുള്ള പാട്ട് ഏതെങ്കിലും ഒരു നല്ലൊരു റൊമാന്റിക് സോങ്.
2: യെസ്, ഒരു കിഡിലും പാട്ട് വരുന്നുണ്ട്. ജ്യോതിക്ക് എന്തായാലും ഇഷ്ടപ്പെടുക പാട്ട്. ജോർജ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിട്ടുള്ള അരുൺ മുരളീധരൻ കമ്പോസ് ചെയ്ത ഒരു പാട്ടാ വരുന്നത് കേട്ടോ.
1: സംസാരിക്കാൻ
2: കഴിഞ്ഞ
0: സന്തോഷം.
2: ഒരുപാട് അരുണും കൂടെ വളരെ സന്തോഷത്തിലാണ്. ഓക്കെ സന്തോഷോട് ഇരിക്കാൻ മതി, വിഷമത്തിന് പാടില്ല. ഇപ്പൊ എന്തായാലും നമുക്ക് പിരിയാനുള്ള സമയം. ഇനിയിപ്പോ നമുക്ക് കരിയർ കണക്ട് അല്ലേ പ്രോഗ്രാം വരുന്നത്. യെസ് സ്മിതാ ബാലൻ കഥ പറയാൻ വരുന്നുണ്ട്. അങ്ങനെ അങ്ങനെ തീരുന്നു. രാഗം സംഗീതം ഒക്കെ ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് വഴിയെ വരുന്നു. ഞങ്ങളുടെ തന്നെ ഉണ്ടാവും. അത്രയും മനോഹരമായ എപ്പിസോഡ് വളരെ എൻജോയ് ചെയ്ത് നമ്മൾ ജിൽജിലായിട്ട് ചെയ്തു. എനിക്ക് ആദ്യമായിട്ട് ചെയ്യണമെങ്കിലും എനിക്ക് അങ്ങനെ തോന്നിയേയില്ല.
0: സൗഹൃദം പോലെ
2: ഞാനേ
0: കണ്ടുള്ളൂ.
2: എല്ലാവർക്കും വരുത്തണേ ഭഗവാനെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്മകൾ നേർത്തുകൊണ്ട് പ്രിയപ്പെട്ടവർ അടുത്ത പ്രോഗ്രാമിൽ വീണ്ടും കേട്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോട് കൂടി.
0: This is me, Arunima, and
2: Arjun Sharad
0: signing off. Bye bye.
2: Good night.

0: സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. 3 മുതൽ 8 വരെയുള്ള ക്ലാസുകളിൽ വിദ്യാർത്ഥികൾക്കായി NCERTയും CBSEയും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും നിർമ്മിത ബുദ്ധിയും അടക്കമുള്ള വിഷയങ്ങളിൽ പുതിയ പാഠ്യപദ്ധതി അവതരിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 മരണം, പരിക്കേറ്റ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മങ്കട പന്തലൂർമല വ്യൂ പോയിന്റിൽ എത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഇടിമിന്നലേറ്റത്. ട്രാൻസ്ഫോമർ തകരാർ മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ ശരത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര എൽ പി ജി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്ത് ഉടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ

ഹായ്, നമസ്കാരം. ഇത് FM റെയിൻബോ കൊച്ചി 107.5. നല്ല ജോലി, നല്ല ഭാവി, ഇതൊക്കെയാണ് നമ്മൾ മനുഷ്യരുടെ സാധാരണ പ്രതീക്ഷ എന്ന് പറയുന്നത് അല്ലേ. ജോലിക്കായി പരിശ്രമിക്കുന്നവരെ, നിങ്ങളെ സഹായിക്കുവാനായി FM റെയിൻബോ ഒരുക്കുന്ന പ്രോഗ്രാം കരിയർ കണക്റ്റ്. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, RJ സ്മിത ബാലൻ. സ്റ്റേറ്റ് കൊണ്ട് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 Musically yours.

നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ഇത് FM റെയിൻബോയിൽ കരിയർ കണക്ട്. ഇതാ നോക്കൂ, റെയിൽവേയിൽ 1644 അപ്രൻറ്റിസിൻ്റെ ഒഴിവുകളുണ്ട്. കോൾ ഇന്ത്യയിൽ 936 മാനേജ്മെൻറ് ട്രെയിനീസിൻ്റെ ഒഴിവുണ്ട്. സശസ്ത്ര സീമാബലിൽ 404 കായിക താരങ്ങളുടെ ഒഴിവുണ്ട്. അതുപോലെ ഗുരുവായൂർ ദിവസത്തിൽ 56 അവസരങ്ങളുണ്ട്. ESIC ആശുപത്രികളിൽ 44 ഡോക്ടർമാരുടെ ഒഴിവുകളുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 40 അപ്രൻറ്റിസിൻ്റെ ഒഴിവുകളുണ്ട്. അങ്ങനെ ധാരാളം ഒഴിവുകൾ നമ്മളെ കാത്തിരിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുക കൂടുതൽ അറിവുകളിലേക്ക്, വിവരങ്ങളിലേക്ക്. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: News, Views, Entertainment.
1: This is
0: Rainbow FM 107.5. Musically yours.
2: വെൽക്കം ബാക്ക് ടു എഫ് എം റെയിൻബോ കൊച്ചി 107.5. മൃഗസംരക്ഷണ വകുപ്പിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ നിയമനത്തിനുള്ള റാങ്ക് പട്ടിക 5 ജില്ലകളിൽ പ്രസിദ്ധീകരമാക്കിയിട്ടുണ്ട് കേട്ടോ. അത് തയ്യാറായി കഴിഞ്ഞതിൻ്റെ തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളുടെ റാങ്ക് പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. 2024 ഡിസംബറിലായിരുന്നു ഇതിൻ്റെ വിജ്ഞാപനം. കഴിഞ്ഞ വർഷം ഒക്ടോബറിലെ ഒയമ പരീക്ഷ നടത്തി കഴിഞ്ഞ മാസമാണ് സാധാ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഒരു മാസം കൊണ്ട് രേഖാപരിശോധന പൂർത്തിയാക്കി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. ഓരോ ജില്ലയുടെയും റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം ജില്ല മുഖ്യ പട്ടിക, ഉപപട്ടിക ആകെ എന്ന ക്രമത്തിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ആരൊക്കെയാണ് ഈ എക്സാം എഴുതിയേക്കുന്നവർ, അവർ നോക്കി ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ൽ ഇത് കരിയർ കണക്ട്. സ്റ്റേ ട്യൂൺഡ്.

പ്രിയരെ, കരിയർ കണക്റ്റുമായി ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ദാ ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷയുടെ രണ്ടാം ഘട്ടം 16 ഉച്ചയ്ക്ക് 1:30 മുതൽ 3:05 വരെയാണ് പരീക്ഷാ സമയം. OMR പരീക്ഷയാണ്. 1.5 മണിക്കൂറിൽ 100 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. 185,021 അപേക്ഷകരാണ് രണ്ടാം ഘട്ടത്തിൽ പരീക്ഷ എഴുതുന്നത്. അവർക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ ലഭിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പകർപ്പും അംഗീകൃത തിരിച്ചറിയൽ കാർഡിൻ്റെ അസലുമായിട്ട് ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഹാളിലെത്തണം. ഉച്ചയ്ക്ക് 1:30 മുൻപ് ഹാളിൽ പ്രവേശിച്ചില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല കേട്ടോ, ആ കാര്യം മറക്കരുത്. അപ്പോൾ അഡ്മിഷൻ ടിക്കറ്റ് 185,021 പേർക്കാണ്. ബിരുദതല പ്രാഥമിക പരീക്ഷയുടെ രണ്ടാം ഘട്ടമാണ് 16 നടക്കുന്നത്, ഉച്ചയ്ക്ക് 1:30 മുതൽ 3:05 വരെ. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

ഡി എസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് കരിയർ കണക്റ്റ് ആയിരുന്നു. കരിയർ കണക്റ്റുമായിട്ട് നിങ്ങൾക്കൊപ്പം ഞാൻ ആജയ് സ്മിത ബാലായിരുന്നു. കരിയർ സംബന്ധിയായ വിവരങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.

ന്യൂസ് റെയിൻബോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. 3 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി NCERTയും CBSEയും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും നിർമ്മിത ബുദ്ധിയും അടക്കമുള്ള വിഷയങ്ങളിൽ പുതിയ പാഠ്യപദ്ധതി അവതരിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 മരണം. പരിക്കേറ്റ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മങ്കട പന്തല്ലൂർമല വ്യൂ പോയിന്റിലെത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഇടിമിന്നലേറ്റത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന 2030 കോമൺവെൽത്ത് ഗെയിംസിന് മുന്നോടിയായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മൈ ഭാരതുമായി സഹകരിച്ച് രാജ്യവ്യാപകമായി 3 പങ്കാളിത്ത സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള 2026 കിംബർലി പ്രോസസിന്റെ ഇന്റർനാഷണൽ സമ്മേളനത്തിന് മുംബൈയിൽ തുടക്കമായി. May 14 വരെ നീളുന്ന സമ്മേളനത്തിൽ ലോകമെമ്പാടുമുള്ള കിംബർലി പ്രോസസ് പങ്കാളികൾ, നിരീക്ഷകർ, വജ്രവ്യവസായ മേഖലയിലെ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. എരുമപ്പെട്ടി കടങ്ങോട് മേഖലയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 6 വയസ്സുകാരൻ ഉൾപ്പെടെ 4 പേർക്ക് കടിയേറ്റു. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് രാഗം സംഗീതമാണ്. ഇന്നത്തെ രാഗം സംഗീതത്തിൽ കാപ്പി എന്ന രാഗത്തിന്റെ വിശേഷങ്ങളും കാപ്പി രാഗത്തെ ആസ്പദമാക്കി പ്രശസ്തരായ സംഗീത സംവിധായകർ സംഗീതം ചെയ്ത ഗാനങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാഗം സംഗീതവുമായി നിങ്ങളോടൊപ്പം ചേരുന്നു ഞാൻ സംഗീതാ വർമ്മ.

കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഒരുപോലെ പ്രസിദ്ധമായ രാഗമാണ് കാപ്പി. 22-ാം മേളകർത്ത രാഗമായ കരകരപ്രിയയുടെ ജന്യരാഗമായ കാപ്പി രാഗത്തെ ആസ്പദമാക്കി വിവിധ സംഗീത സംവിധായകർ ചെയ്ത ഗാനങ്ങളാണ് നിങ്ങൾ രാഗം സംഗീതത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ സംഗീതാ വർമ്മ.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു.

രാഗം സംഗീതമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കാപ്പി രാഗത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. സാധാരണയായി കാപ്പി രാഗം ചൗക്ക കാലത്തിലോ മധ്യമകാലത്തിലോ ആണ് പാടാറുള്ളത്. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ കാഫി താറ്റുമായിട്ട് കാപ്പി രാഗത്തിന് പേരിലല്ലാതെ മറ്റ് സാദൃശ്യങ്ങളൊന്നും തന്നെ ഇല്ല.

0: പക്ഷേ ഹിന്ദുസ്ഥാനി രാഗമായ പീലു എന്ന രാഗത്തിന് കാപ്പി രാഗവുമായി വളരെ സാമ്യമുണ്ട്. കാപ്പി രാഗത്തിന്റെ വിശേഷങ്ങളുമായി രാഗം സംഗീതമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സംഗീത വർമ്മയോടൊപ്പം.
1: വിൻ നിൻ്റെ വിരിമാറേ

കാപ്പി രാഗത്തിന്റെ വിശേഷങ്ങളും കാപ്പി രാഗത്തെ ആസ്പദമാക്കി പ്രശസ്തരായ സംഗീത സംവിധായകർ സംഗീതം ചെയ്ത ഗാനങ്ങളുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ 7 സ്വരങ്ങളും വരുന്ന ഔടവ വക്ര സമ്പൂർണ്ണ രാഗമാണ് കാപ്പി. കാപ്പി രാഗത്തിന്റെ ആരോഹണ അവരോഹണം

കാപ്പി രാഗത്തിന്റെ സ്വരസ്ഥാനങ്ങൾ ചതുർഷുദ് ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുർശ്രുതി ധൈവതം, കാകളി നിഷാദം, കൈശകി നിഷാദം.

നിഷാദം എന്നിവയാണ്. കൈഷകി നിഷാദത്തിന്റെയും കാകളി നിഷാദത്തിന്റെയും സാന്നിധ്യമാണ് കാപ്പി രാഗത്തെ കൂടുതൽ ഭംഗിയാക്കുന്നത് എന്ന് പറയാം. അതുപോലെ തന്നെ ശുദ്ധദൈവതത്തിന്റെ പ്രയോഗം കാപ്പി രാഗത്തിന് ഒരു ഭക്തിരസത്തെ പ്രദാനം ചെയ്യുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ രാഗം സംഗീതമാണ്, സംഗീത വർമ്മയോടൊപ്പം.

രാഗം സംഗീതം ഇവിടെ പൂർണ്ണമാവുകയാണ്. കാപ്പിരാഗത്തിന്റെ വിശേഷങ്ങളും കാപ്പിരാഗത്തെ ആസ്പദമാക്കി പ്രശസ്തരായ സംഗീത സംവിധായകർ സംഗീതം ചെയ്ത ഗാനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത രാഗം സംഗീതത്തിൽ മറ്റൊരു രാഗത്തിന്റെ വിശേഷങ്ങളുമായി ഞാൻ സംഗീതാ വർമ്മ വീണ്ടും ചേരുന്നതായിരിക്കും.

രാഗം സംഗീതം ഇവിടെ പൂർണ്ണമാവുകയാണ്. കാപ്പിരാഗത്തിന്റെ വിശേഷങ്ങളും കാപ്പിരാഗത്തെ ആസ്പദമാക്കി പ്രശസ്തരായ സംഗീത സംവിധായകർ സംഗീതം ചെയ്ത ഗാനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത രാഗം സംഗീതത്തിൽ മറ്റൊരു രാഗത്തിന്റെ വിശേഷങ്ങളുമായി ഞാൻ സംഗീതാ വർമ്മ വീണ്ടും ചേരുന്നതായിരിക്കും.